ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 10. മലയാള വർഷം 1201, മിഥുനം 17. 2026 ജൂലൈ 1 തീയതി ബുധനാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

1201 മിഥുനം 17 2026 ജൂലൈ 1 തീയതി ബുധനാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും എഫ് എം 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 54 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി നീലകണ്ഠൻ.
4: ആരാണ് നല്ല മനുഷ്യൻ? ആരെയാണ് സമൂഹം നല്ലവനായി കണക്കാക്കുക? എല്ലാവർക്കും നല്ലവരാകാൻ കഴിയുമോ? ഒരു നല്ല ആൾക്ക് ചീത്തയാകാതെ നിലനിൽക്കാൻ കഴിയുമോ? നമുക്കെല്ലാമുള്ള സംശയങ്ങളാണ് ഇതൊക്കെ. ആരാണ് നല്ല ആൾ എന്നാദ്യം നോക്കാം. സത്യം വധ ധർമ്മം ചര എന്നാണ് സനാതനധർമ്മം ഉപദേശിക്കുന്നത്. സത്യം പാലിക്കുക, ധർമ്മം അനുഷ്ഠിക്കുക എന്നതാണ് ഒരുവൻ്റെ പ്രഥമ കർത്തവ്യം. സത്യം മാത്രമേ നിലനിൽക്കൂ. താത്കാലിക നേട്ടം ഉണ്ടാക്കിയേക്കാമെങ്കിലും അസത്യം നിഷിദ്ധമാണ്. പ്രിയമാണെങ്കിൽ പോലും അസത്യം പറയരുത്. സത്യത്തിൻ്റെ ഭാഗമാണ് വാക്കുപാലിക്കൽ. ജീവൻ നഷ്ടമായാലും സത്യത്തെ വെടിയരുത്. കാരണം ലോകത്തിന് ഹിതം സത്യപാലനമാണ്. ഒരു നല്ല ആൾക്ക് വേണ്ട ആദ്യ ഗുണം സത്യപാലനം തന്നെ. രണ്ടാമത്തെ ഗുണം ധർമ്മനിഷ്ഠയാണ്. ഏതൊരു കർമ്മം ചെയ്യാനാണോ ഈശ്വരൻ തന്നെ നിയോഗിച്ചിരിക്കുന്നത്, അത് പൂർണ്ണ സമർപ്പണത്തോടെ നിർവഹിക്കുക എന്നതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും ധർമ്മം വ്യത്യസ്തമാണ്. സ്വധർമ്മം അനുഷ്ഠിക്കുക ആണ് വേണ്ടത്. എത്ര മഹത്തരമാണെങ്കിലും പരധർമ്മം അനുഷ്ഠിക്കാൻ തുനിയരുത്. പ്രതിഫലേച്ഛ കൂടാതെ ഈശ്വരനോടുള്ള കടമയായി വേണം ധർമ്മത്തെ വീക്ഷിക്കാൻ. വേണ്ട മറ്റൊരു ഗുണം പരോപകാര തൽപരതയാണ്. താൻ കൂടി ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന് ആവും വിധം നന്മ ചെയ്യുക. മനുഷ്യന് മാത്രമല്ല സകല ചരാചരങ്ങൾക്കും ഉപകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. ചുരുങ്ങിയത് തിന്മ പ്രവർത്തിക്കാതിരിക്കുകയെങ്കിലും വേണം. ഒരു നല്ല മനുഷ്യൻ അറിവ് സമ്പാദിക്കാനും അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും എപ്പോഴും ശ്രമിക്കണം. അറിവിനോളം പോകുന്ന സമ്പത്ത് വേറെയില്ല. വിദ്യാദാനത്തോളം മഹത്തായ ദാനവുമില്ല. ഭയരാഹിത്യം ഒരു നല്ല മനുഷ്യനുണ്ടാകേണ്ട മറ്റൊരു ഗുണമാണ്. പ്രത്യേകിച്ച് മരണഭയം. ജനിച്ചാൽ മരണമുണ്ടെന്നും മരണം ഈശ്വരനിശ്ചയമാണെന്നും അതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ലെന്നും മനസ്സിലാക്കണം. അവസാനമായി, ഈശ്വരഭക്തി ഒരു നല്ല മനുഷ്യന് അവശ്യം ആവശ്യമാണ്. താൻ ഈശ്വര സൃഷ്ടിയാണെന്നും തൻ്റെ ചെയ്തികളെല്ലാം ഈശ്വരേച്ഛയാലാണെന്നും മനസ്സിലാക്കി കർമ്മം ചെയ്യണം. ചുരുക്കത്തിൽ, സ്വന്തം ആഗ്രഹങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കാതെ അന്യൻ്റെ ദുഃഖം മാറ്റാൻ പരിശ്രമിക്കുന്നവർ, ആരോടും ശത്രുത പുലർത്താത്തവർ, ഈശ്വരനിൽ ഭക്തിയുള്ളവർ, ലൗകിക വിഷയങ്ങളിൽ താൽപ്പര്യമില്ലാത്തവർ, തൻ്റെ കർമ്മം പൂർണ്ണതയോടെ നിർവഹിക്കുന്നവർ, ഇവരാണ് നല്ല മനുഷ്യർ. ആർക്കും ശ്രമിച്ചാൽ നല്ലവനാകാൻ കഴിയും. നല്ലവന് ചീത്തയാകാതിരിക്കാനും കഴിയും മനസ്സുവെച്ചാൽ.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത്

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർണ ചിത്രം എന്ന കവിത കേൾക്കാം. ആലാപനം അർച്ചന ഗോപിനാഥ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർണ ചിത്രം എന്ന കവിത. ആലപിച്ചത് അർച്ചന ഗോപിനാഥ്.

0: monitoring their functioning and ensuring academic quality. The new system will cover educational institutions of the Muslim, Sikh, Jain, Christian, Buddhist and Parsi communities. Centre has revised the export levy rates on petrol, diesel and aviation turbine fuel for the fortnight starting today. According to a notification issued by the Ministry of Finance, under the revised rates, the export levy on petrol has been fixed at 4 rupees per litre. In football, Kylian Mbappe further enhances FIFA World Cup legacy to lead France to a comfortable win against Sweden in the round of 32 clash. France defeated Sweden 3-0 at New York's New Jersey Stadium this morning to storm into round of 16. India's men's cricket team will begin their five-match 2020 international series against hosts England today. The opening match will be played at the Riverside Ground in Chesterley Street starting at 10 p.m. Indian time. The second T20 international will be played on Saturday in Manchester. The third T20 international is scheduled for 7 July in Nottingham, followed by the fourth T20I on 9 July in Bristol. The fifth and final T20 international will be played on 11th of July in Southampton. Visitors India head into the series after disappointing 0-2 2020 international series defeat to Ireland, their first bilateral 2020 series loss in several years. And that is the end of this news bulletin.
1: Akashavani, Thrissur. Ariyippukal. Inna prakshepanam cheyyunna paripadikal. 6:15 പ്രഭാത വന്ദനം ഗണേശ സുപ്രഭാതം കേസ് ചിത്ര ആലപിച്ചത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പുകളിൽ സൈമർ ദി വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. വനമഹോത്സവ വാരത്തെക്കുറിച്ച് തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ മനോജ് സംസാരിക്കുന്നു. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. 7:15 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത സ്മിത പി മേനോൻ ചൊല്ലുന്നു. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം. ഡിജിറ്റൽ യുഗവും കുട്ടികളുടെ മാനസികാരോഗ്യവും ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു രണ്ടാം ഭാഗം. 9:00 ഗാനതരംഗിണി ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാനപരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈക്കൊട്ടി കളിപ്പാട്ട് എൽ ലതയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ദേശീയ ഡോക്ടേഴ്സ് ദിനം ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം അവസാന ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം കെ മുരളീധരൻ ഉണ്ണി പാടിയ കൃതികൾ സി എസ് അനുരൂപ് വയലിൻ ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം പി ആർ അനിൽകുമാർ ഘടം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കിണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക

0: വാർത്തകൾ 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ, ബിനീഷ് വിആറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം. റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. 8:00 ചിത്രീകരണം മഴയായി പൊഴിയാം, രചന പി എൽ വിജയകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ പ്രത്യേക പരിപാടി, പ്രതിരോധം അതിജീവനം. 9:30 സംഗീത കച്ചേരി ആർ സുബ്ബലക്ഷ്മി അമ്മാളിന്റെ വീണ കച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. എഫ്എം 101.1 മെഗാഹെഡ്സിൽ ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം. 11:02 ഡോക്ടറോട് ചോദിക്കാം. വിവിധതരം പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി പറയുന്നു. 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
4: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. ഇപ്പോൾ ഗണേശ സുപ്രഭാതം, KS ചിത്ര ആലപിച്ചത്.

0: പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത് കെ എസ് ചിത്ര ആലപിച്ച ഗണേശ സുപ്രഭാതം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. മീഡിയം വേവ് 630 കിലോ ഹിറ്റ്സ്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
1: പ്രായോജകർ കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. വിദേശ നിക്ഷേപത്തിൽ കേരളത്തിന് പുതുചരിത്രം. അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൽ ലോകത്തിലെ വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ സ്വിറ്റ്സർലൻഡിലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപ നിക്ഷേപിക്കുന്നതോടെ വിദേശ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രമുഖ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറും. ധനബിൽ ഇന്ന് നിയമസഭ പാസാക്കുന്നതോടെ സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി മാറ്റങ്ങൾ ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലും സാധാരണയേക്കാൾ മഴ കുറയുമെന്നും എൽനിനോ സാഹചര്യം തുടർന്നുള്ള മാസങ്ങളിൽ ശക്തി പ്രാപിക്കുന്നതിനാൽ വരും മാസങ്ങളിലും മഴയുടെ അളവിൽ കുറവുണ്ടായേക്കും എന്നും കാലാവസ്ഥാ വകുപ്പ്. ജൂലൈ 1 ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 31-ാമത് കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് ഇന്നലെ ചുമതലയേറ്റു. പരമവിശിഷ്ട സേവാ മെഡൽ, ഉത്തം യുദ്ധ് സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ എന്നിവ ലഭിച്ചിട്ടുണ്ട്. എണ്ണവില വർദ്ധനവ് രാജ്യത്തിന് ഭീഷണിയെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതാ റിപ്പോർട്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇടക്കാല സമാധാന കരാറോടെ നിലവിൽ സംഘർഷങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വെനസ്വേലയിലുണ്ടായ അതിശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1,719 ഉയർന്നു. 5,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റെന്നും 15,000-ത്തിലധികം പേർക്ക് ഭവനരഹിതരായെന്നും ഇടക്കാല പ്രസിഡന്റ് അറിയിച്ചു. ജന്മാവകാശ പൌരത്വം നിർത്താനുള്ള ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. US ജന്മാവകാശ പൌരത്വം നിർത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഇത് തിരിച്ചടിയായി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന് നോർവേ. ഷൂട്ടൌട്ടിൽ വീണ് ജർമ്മനിയും ഡച്ചും. 4 തവണ ജേതാക്കളായ ജർമ്മനിയെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള പാരാഗ്വായ് ഷൂട്ടൌട്ടിൽ കീഴടക്കി. കിരീട സാധ്യതയിൽ മുന്നിലുണ്ടായിരുന്ന നെതർലൻഡ്സിനെ ആഫ്രിക്കയുടെ മൊറോക്കോയും ഷൂട്ടൌട്ടിൽ തുരത്തി. ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി നോർവേയും പ്രീ ക്വാർട്ടർ ഉറപ്പാക്കി. ഏഷ്യൻ വോളിബോൾ കോൺഫെഡറേഷൻ പുരുഷ

0: വോളിബോൾ കപ്പിൽ വെങ്കലം നേടി ഇന്ത്യൻ ടീം. റാങ്കിംഗിൽ മുന്നിലുള്ള ബഹ്റൈനെ തോൽപ്പിച്ചാണ് എ വി സി കപ്പിൽ ഇന്ത്യ നേട്ടം കൈവരിച്ചത്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
6: 71 വർഷങ്ങൾ
7: തലമുറകൾ പിന്നിട്ട യാത്ര,
6: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
7: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
6: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
7: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
8: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം,
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
8: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
10: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
11: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.

അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണിനി. ചോദ്യം: 2026 പത്മശ്രീ ജേതാവായ ഒരു ഡോക്ടർ ആണ് ഏഷ്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ആരാണ് ഈ ഡോക്ടർ? ചോദ്യം ആവർത്തിക്കാം. 2026 പത്മശ്രീ ജേതാവായ ഒരു ഡോക്ടറാണ് ഏഷ്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ആരാണ് ഈ ഡോക്ടർ? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി രാവിലെ 7:55 വരെ കാത്തിരിക്കൂ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: അറിയിപ്പ്: ഈ നിലയം ഇന്ന് രാവിലെ 9 മുതൽ 10 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 04-87-23-23-571. മറ്റൊരു നമ്പർ 04-87-23-23-572. ഇന്ന് രാവിലെ 9 മുതൽ 10 വരെ ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04-87-23-23-571, 04-87-23-23-572.

പുലരിപ്പൂക്കളിൽ രാവിലെ 7 മണിക്ക് ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഹരിതം. വനമഹോത്സവ വാരത്തെക്കുറിച്ച് തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ മനോജ് സംസാരിക്കുന്നു. 7:10 ഗാനാമൃതം, 7:15 കാവ്യാഞ്ജലി. ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത സ്മിത പി മേനോൻ ചൊല്ലുന്നു. 7:20 സേവന വാർത്തകൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 2026 പത്മശ്രീ ജേതാവായ ഒരു ഡോക്ടറാണ് ഏഷ്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ആരാണ് ഈ ഡോക്ടർ? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55.

സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 45 സെക്കൻഡ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ്

0: കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16-ാം നിയമസഭയുടെ 2-ാം സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി Roji M. John ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP John അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി N. ശംസുദ്ദീനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖം മൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് K. സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവെ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശിയാക്കിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമേൽ വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53-ാം മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിന് നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. 1 ഗോൾ നേടുകയും 1 ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86-ാം മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
0: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 wicketsന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. 2-ാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. 2-ാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3-ാം മത്സരം ഈ മാസം 7-ന് നോട്ടിംഗ്ഹാമിലും 4-ാം മത്സരം 9-ന് ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11-ന് സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി K. മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ 1 ആഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകൾ

ിൽ രണ്ടു വീതവും തൃശൂർ മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ഒപി പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒപിയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185,171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. മൂന്നാം ദിനമായ ഇന്നലെ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു, ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും.

0: മൂന്നാം ദിനമായ ഇന്നലെ 8830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു, ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം BBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവെയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ഇറാനസ്യ രാഷ്ട്രപതിനാ ഡോക്ടർ മർസൂദ് പെജഷ്കിയൻ ഇത്യനേന സഹ ദൂരഭാഷമാധ്യമേന സംഭാഷണം അകരോത്. സംഭാഷണാവധൌ രാഷ്ട്രപതിനാ പെജേഷ്കിയൻ ഇത്യനേന പശ്ചിമേഷ്യായാഃ ഘടനാക്രമസ്യ വിഷയേ പ്രോദീരിതം. പ്രധാനമന്ത്രിണാ ഉഭയോർദേശയോർമധ്യേ സഞ്ജാതം സഹമതിം സ്വാഗതീകൃതം. സഹൈവ തേന ഭാരതസ്യ നിരന്തരനീതിഃ പുനഃ പ്രതിപാദിതാ യത് സർവേഷാം സമാഹ്വാനാനാം സമാധാനം കേവലം സംവാദേന സുഷ്ഠുനീത്യാ ഇവ ഭവിതുമർഹതി. വികസിത ഭാരത് റോസ്ഗാർ ഏവം ആജീവിക മിഷൻ ഗ്രാമീൺ BBG റാംജി ഇത്യാഖ്യ അധിനിയമ അദ്യാരഭ്യ അർത്ഥാത് ജുലൈ മാസസ്യ ഏക ദിനാങ്കാത് കൃത്സ്നേഹി ഗ്രാമീണ ഭാരത്തെ പ്രവൃത്തോ ഭവിഷ്യതി. ഗ്രാമീണ വികാസ മന്ത്രാലയേന പ്രതിപാദിതം യത് അയം അധിനിയമ പ്രത്യേകം വിത്തീയ വർഷേ പഞ്ചവിംശത്യുത്തരൈകശത ദിനാനാം സവേതന വൃത്തേഹ പ്രതിഭൂതിം പ്രദായ ഗ്രാമീണ ഭാരതസ്യ സശക്തീകരണം വിധാസ്യതി. ദേശെ അസ്യ നൂതന തന്ത്രസ്യ ക്രിയാന്വയനാർത്ഥം അസ്യ വിത്തീയ വർഷസ്യ കൃതെ ദ്വയനവത്യുത്തര ഷട്ശതാധിക പഞ്ചനവതിഃ സഹസ്രകോടി രൂപ്യകാണാം പ്രാവധാനം വിഹിതം. ഉപക്രമസ്യ അസ്യ പ്രവർത്തനെ കേന്ദ്രീയ ഗ്രാമീണ വികാസ മന്ത്രി ശിവരാജ് സിംഹ ചൗഹാനഃ അവോചത് യത് കോപി അർഹഃ ഗ്രാമീണ ശ്രമികഃ ഏകമപി ദിനം കാര്യം വിനാ ന ഭവേത്. ശ്രീ ചൗഹാനേന സ്പഷ്ടീകൃതം യത് സർവകാരേണ രാജ്യൈഃ കേന്ദ്രശാസിത പ്രദേശൈഃ ച സാകം ദൃഢ സമന്വയം വിധായ അസ്യാഃ നൂതന വ്യവസ്ഥായാഃ നിർബാധ സഞ്ചാലനായ സർവാഃ പ്രശാസകീയ വിത്തീയ ച സജ്ജത വിഹിതാ. അവധേയാസ്പദം വർത്തതെ യത് പഞ്ചവിംശത്യുത്തരൈകശത ദിനാനാം വർദ്ധിത അയം വൃത്യവസരഃ ഗ്രാമീണ ആജീവികാം സുദൃഢാം കരിഷ്യതി ചിരസ്ഥായി സാമുദായിക സമ്പത്തിനാം നിർമ്മാണം ച വിധാസ്യതി. അനേന സഹൈവ വികസിത ഭാരതസ്യ സങ്കല്പം തീവ്രഗത്യാ പ്രവർത്തയിഷ്യതെ. ജാപാനദേശസ്യ പ്രധാനമന്ത്രി സാനെ തകായ്ചി അദ്യ സായം ത്രിദിവസീയ ഭാരത യാത്രാ പ്രസംഗെ നവദെഹലീം പ്രാപ്സ്യതി. ഇയം തസ്യാഃ പ്രഥമാ ആധികാരികീ ഭാരതയാത്ര വർത്തതെ. സാ ശ്വഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ഷോഡശേ ഭാരത ജാപാൻ വാർഷിക ശിഖര സമ്മേളനേ ഭാഗം ഗ്രഹീഷ്യതി. ഇദം ശിഖര സമ്മേളനം ഉഭയോർദേശയോഃ കൃതെ ദ്വിപക്ഷീയ സഹയോഗസ്യ സമഗ്ര ക്ഷേത്രസ്യ സമീക്ഷാം സുദൃഢീകരണം ച വിധാതും സഹൈവ പാരസ്പരിക ഹിതസ്യ ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിചാരാണാം വിനിമയീകരണം കർത്തുമേകം പ്രകൃഷ്ടം അവസരം പ്രദാസ്യതി. ഉത്തരാഖണ്ഡ് രാജ്യസ്യ മദർസാ ശിക്ഷാ പ്രണാല്യാം അദ്യാരഭ്യ ഏകം ബൃഹത് പരിവർത്തനം പ്രവൃത്തം സഞ്ജാതം. അസ്യാഃ നൂതന വ്യവസ്ഥായാഃ അന്തർഗതം ഉത്തരാഖണ്ഡ് മദർസാ ശിക്ഷാ പരിഷത് പൂർണതയാ നിഷ്ക്രിയോ ഭവിഷ്യതി. സഹൈവ രാജ്യസ്യ സർവാഃ അല്പസംഖ്യക ശൈക്ഷണിക സംസ്ഥാഃ ഏകേന വിനൂത്നേന തന്ത്രേണ സഞ്ചാലിതാഃ ഭവിഷ്യന്തി. അദ്യ ജുലൈ മാസസ്യ ഏക ദിനാങ്കതഃ ഉത്തരാഖണ്ഡ് മദർസാ ശിക്ഷാ ബോർഡ് ഉത്തരാഖണ്ഡ് മദർസ ശിക്ഷാ ബോർഡ് അധിനിയമ

0: गतिहि तथा उत्तराखंड सर्वकारीय तर अरबी एवं फारसी मदरसा मान्यता नियमावली विंशति नवदशः इति एते इत्येते हे सर्वे निष्प्रभाविनः अभवन्। राज्य प्रशासनेन उत्तराखंड अल्पसंख्यक शैक्षणिक संस्था अधिनियमस्य अंतर्गतम् एका नूतना व्यवस्था प्रवर्तिता। अस्य प्रत्यग्र तंत्रस्य अंतर्गतम् उत्तराखंड राज्य अल्पसंख्यक शिक्षा प्राधिकरणमेव शिक्षायै उत्तरदायी भविष्यति इति वार्ताः।
1: ആകാശവാണി തൃശൂർ, സമയം 7 മണി.
2: പുലരിപ്പൂക്കൾ.
1: പുലരിപ്പൂക്കളിൽ ആദ്യം
2: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
5: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
6: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
1: കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് cell.kau.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 7ാം തീയതിക്ക് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകും. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഓൺലൈൻ ലിങ്ക് വഴി ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പു രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8ാം ഘട്ടം ഈ മാസം 10ാം തീയതി വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണം. തൃശൂർ 9383473242, പാലക്കാട് 9383471457, മലപ്പുറം 9383471618, കോഴിക്കോട് 9383471779.
2: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
3: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
7: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
4: പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: കണ്ണിലിന് നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
2: അല്ല, അതെങ്ങനെ?
6: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
6: ഫോൺ 8078788881.
7: പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 1 മുതൽ ജൂലൈ 7 വരെ വനമഹോത്സവ വാരമായി ആചരിക്കുന്നു. ഇന്ന് ഹരിതത്തിൽ വനമഹോത്സവ വാരത്തെക്കുറിച്ച് തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ മനോജ് സംസാരിക്കുന്നു.
8: പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് വനങ്ങൾ. ഹരിതഗൃഹവാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പ്രദാനം ചെയ്യുന്നത് വനങ്ങളാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ജലം മണ്ണിൽ ശേഖരിച്ച് വർഷം മുഴുവനും അരുവികളിലും നദികളിലും നീരൊഴുക്ക് നിലനിർത്തുന്ന വിധത്തിൽ ജലം സ്വതന്ത്രമാക്കുന്നതിലും വനങ്ങൾക്കുള്ള പങ്ക് നിസ്തുലമാണ്. നിലവിൽ ലോകത്ത് ഉദ്ദേശം 414 കോടി ഹെക്ടർ വനഭൂമി ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ഭൂമിയുടെ ആകെയുള്ള വിസ്തൃതിയുടെ 32% വരുന്നു. ഭാരതത്തെ സംബന്ധിച്ചാണെങ്കിൽ ആകെ വനവിസ്തൃതി ഉദ്ദേശം 715,343 സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് കണക്കാക്കിയിരിക്കുന്നു. ഇത് ഭാരതത്തിന്റെ ആകെ വിസ്തൃതിയുടെ 21.76% വരും. മനുഷ്യ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രതിവർഷം ഉദ്ദേശം 3,800 കോടി മെട്രിക് ടൺ കാർബൺ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ട്. 1 ഹെക്ടർ വനത്തിന് 500 മെട്രിക് ടൺ വരെ കാർബൺ ഒരു വർഷം നിർവീര്യമാക്കുന്നതിന് സാധിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു. അങ്ങനെ കണക്കാക്കുമ്പോൾ 414 കോടി ഹെക്ടർ വനത്തിന് ഒരു വർഷം നിർവീര്യമാക്കുവാൻ കഴിയുന്ന കാർബണിന്റെ അളവ് 270,000 ബില്യൺ മെട്രിക് ടൺ ആണ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഹാനികരമായ അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് നിർവീര്യമാക്കുന്നതിൽ വനങ്ങളുടെ പങ്ക് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. നിലവിൽ വികസന ആവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കുമായി വനഭൂമികൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. ആഗോളതലത്തിൽ ഒരു വർഷം ശരാശരി 4.12 ദശലക്ഷം ഹെക്ടർ വനഭൂമി നഷ്ടപ്പെടുന്നതായി കണക്കാക്കുന്നു. ഭാരതത്തെ സംബന്ധിച്ചാണെങ്കിൽ രാജ്യവിസ്തൃതിയുടെ 33% വൃക്ഷാവൃതമായി സംരക്ഷിക്കണമെന്ന് 1988 ദേശീയ വനനിയമം വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വനത്തിനകത്തും പുറത്തും വൃക്ഷാവരണം വർദ്ധിപ്പിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയും മറ്റ് സർക്കാർ ഇതര സംഘടനകൾ വഴിയും നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ തന്നെ പ്രകൃതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരുന്നു. ജൂലൈ ആദിവാരത്തിൽ ആഘോഷിക്കുന്ന വനമഹോത്സവം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. എല്ലാ വർഷവും ജൂലൈ 1 മുതൽ ജൂലൈ 7 വരെയാണ് വനമഹോത്സവം കൊണ്ടാടുന്നത്. ഇതിന് ഭാരതത്തിൽ നാന്ദി കുറിച്ചത് 1950 അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യവകുപ്പുകളുടെ മന്ത്രിയായിരുന്ന ഡോക്ടർ കെ എം മുൻഷി ആയിരുന്നു. രാജ്യത്തിന്റെ ഹരിതവൽക്കരണം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, ആളുകളെ മരങ്ങൾ നടാൻ പ്രേരിപ്പിക്കുക എന്നിവയാണ് ഈ മഹോത്സവത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മരങ്ങൾ നടുക, ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ വനമഹോത്സവത്തിന്റെ പ്രമേയം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വനം വകുപ്പ്, സ്കൂളുകൾ, കോളേജുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ഈ ദിവസങ്ങളിൽ വ്യാപകമായി വൃക്ഷതൈകൾ നടുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാരണം ലഭിക്കുന്ന മഴ തൈകൾ വളരുന്നതിന് സഹായകരമാണ് എന്നതിനാലാണ് വനമഹോത്സവം ജൂലൈ മാസത്തിലെ ആദ്യ വാരത്തിൽ കൊണ്ടാടുന്നത്. വരുന്ന തലമുറയ്ക്ക് നല്ല വായുവും വെള്ളവും ലഭിക്കുന്നതിനും നല്ല കാലാവസ്ഥയിൽ ജീവിക്കുന്നതിനും അവസരമൊരുക്കുന്നതിനും ഏവർക്കും ഒരുമിച്ച്.

0: പ്രവർത്തിക്കാം.
1: വനമഹോത്സവ വാരത്തെക്കുറിച്ച് തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ മനോജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഹരിതം.
4: പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
7: വർഷങ്ങൾ
8: തലമുറകൾ പിന്നിട്ട യാത്ര,
7: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
8: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
7: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
8: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
9: പുലരിപ്പൂക്കളിൽ അടുത്തതായി
10: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. പ്രായോജകർ
11: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഈ മഴക്കാലത്ത് മൂടിപ്പൊതിച്ച് ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ അത് പുതിയ കിടക്കയിലാക്കിയാലോ? മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരവും. മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
9: ഗാനാമൃതത്തിൽ ഇന്ന് കാവാലിത്തിന്റെ വരികൾക്ക് KP ഉദയഭാനു സംഗീതം നൽകി ചിത്രപാടിയ ഗാനം കേൾക്കാം.

0: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം സമാപിക്കുന്നു. പ്രായോജകർ
1: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട് തൃശൂർ, ഫോൺ 9946851951.
2: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
3: പുലരിപ്പൂക്കളിൽ അടുത്തതായി
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
5: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഇന്ന് കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത ചൊല്ലുന്നത് സ്മിത പി മേനോൻ.

ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും, ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും. ഇടചേർന്നിൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി, ചുടുനെടുവീർപ്പുകൾക്കിടയിലും കൂടി അതിധന്യകളുടു

പന്തിക്കുമാമധുര സ്വരവീച്ചുകൾ തന്നിൽ താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ തത്തിലയ ഭംഗി താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ തത്തിലയ ഭംഗി സതത സുഖ സുലഭതൻ നിറപറവച്ചു ഋതുശോഭകൾ നിൻ മുന്നിൽ താലം പിടിച്ചു തങ്കത്തരിവളയിളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി സുരഭീല മൃഗമദ തിലകീത ഭാലം സുമസമ സുലളിത മൃദു ലകപോലം നളിനദള മോഹന നയന വിലാസം നവകുന്ദ സുമസുന്ദര വരമന്ദഹാസം.

ഞാൻ നിന്നെ സുരസുഷമേ വിഭ്രമ വിഷവിത്തു വിതക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ.

0: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് സ്മിത പി മേനോൻ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം,
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഇന്നർ ഷോപ്പി, എം ജെ റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജെ റോഡ്, തൃശൂർ.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
7: പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
9: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
10: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
9: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
2: ഫോൺ 0487-299-3299.
4: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
2: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
4: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ തിരുവനന്തപുരം മുട്ടടയിലുള്ള സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ഈ മാസം ആദ്യവാരം ആരംഭിക്കുന്ന ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിടെക്, എംടെക്, എംസിഎ, ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫൈനൽ സെമസ്റ്റർ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഇവർ അഡ്മിഷൻ അഥവാ കൌൺസിലിംഗ് സമയത്ത് അവസാന സെമസ്റ്റർ വരെയുള്ള അസൽ മാർക്ക് ലിസ്റ്റുകൾ ഹാജരാക്കണം. താൽപ്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 8547-00-5087. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എടത്തിരുത്തി ഗവൺമെന്റ് ഐടിഐയിൽ NCVT അംഗീകാരമുള്ള ദ്വിവത്സര ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. SSLCയോ അതിലധികമോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 10-ാം തീയതിക്കകം അപേക്ഷ സമർപ്പിക്കണം. ആകെ സീറ്റുകളിൽ പട്ടികജാതിക്കാർക്ക് 80% പട്ടികവർഗ്ഗക്കാർക്ക് 10% മറ്റു വിഭാഗക്കാർക്ക് 10% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9747-31-3450 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
7: പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
4: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: 71 വർഷങ്ങൾ
13: തലമുറകൾ പിന്നിട്ട യാത്ര,
12: 53 കോടിയിലധികം ഉപഭോക്താക്കൾ,
13: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷം.

0: ആരംഭിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
3: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
5: മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
6: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്ക് ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവെയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.
7: രാജ്യത്തുടനീളം BBG റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് BBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോ കെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട FCRA 2.0 പോർട്ടലും EOCI കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. FCRA പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും.

0: ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ 48.17 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്ന് മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SCID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട്, കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198th യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ESICയുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESICയും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൗത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് ജൂലൈ 6 മുതൽ

0: പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയൻകീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
3: ഗാനസന്ദേശം.
2: പ്രായോജകർ
4: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീതവാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീതോപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
5: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മഹേഷിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു പാലക്കാട് മുണ്ടൂരിൽ നിന്നും മക്കളായ ലല്ലു, നിക്കു, ഹിതു എന്നിവർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മീനുവിന് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു തൃശൂർ വരന്തരപ്പിള്ളിയിൽ നിന്നും സുഹൃത്തുക്കളായ ഗീതു, സുനി, ശ്യാമ എന്നിവർ. എല്ലാവർക്കും ആശംസകളോടെ ഗാനമിത എന്നും എപ്പോഴും എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസ് പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ആകാശവാണി തൃശൂർ.
8: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
9: 71 വർഷങ്ങൾ
8: തലമുറകൾ പിന്നിട്ട യാത്ര,
9: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
8: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
9: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
8: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
7: തൊഴിലവസര വാർത്തകൾ. വയോമിത്രം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ ഒഴിവിന് അപേക്ഷ ക്ഷണിക്കുന്നു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള തൃശൂർ, വടക്കാഞ്ചേരി വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളിലുമായി 2 ഒഴിവുകളാണുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൌൺസിലിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഉൾപ്പെടുത്തി ഇന്ന് വൈകിട്ട് 5 മണിക്കകം ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി 8943354045 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8943354045. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപകന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലയാളം വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടാതെ അപേക്ഷകർ തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. താൽപ്പര്യമുള്ളവർ തങ്ങളുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 6-ാം തീയതി രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 04662212223 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 04662212223. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
9: വർഷങ്ങൾ
8: തലമുറകൾ പിന്നിട്ട യാത്ര,
9: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
8: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.

0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം കൂടുതൽ കരുത്തോടെ സുതാര്യതയോടെ
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
2: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജികർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനം, ചിത്രം കൂടെവിടെ.

0: ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിരശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: മഴക്കാലത്തെ പ്രതിരോധിക്കാൻ കുരുമുളക്. മണ്ണിനെയും മനത്തെയും തണുപ്പിച്ചുകൊണ്ട് പതിക്കുന്ന മഴത്തുള്ളികൾ കാവ്യഭാവനയെ ഏറെ പ്രചോദിപ്പിക്കാറുണ്ടെങ്കിലും ആരോഗ്യ സംരക്ഷണത്തിൽ പലപ്പോഴും വെല്ലുവിളികൾ ഉയർത്തുന്ന കാലമാണ് ഇത്. മഴക്കാലമെത്തിയാൽ അന്തരീക്ഷത്തിലെ ഈർപ്പവും താപനിലയിലെ മാറ്റങ്ങളും കാരണം ജലദോഷം, തൊണ്ടവേദന, മൂക്കടപ്പ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം സമയത്ത് പണ്ടുള്ളവർ ചെയ്തിരുന്ന വീട്ടുവൈദ്യങ്ങളിലെ പ്രധാന ഒരു ഇനം കുരുമുളകായിരുന്നു. കുരുമുളകിന്റെ ശക്തമായ ഔഷധ ഗുണങ്ങളാണ് ഇതിന് കാരണം. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പെപ്പറിൻ എന്ന ഘടകം ശരീരത്തിലെ മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മഴക്കാലത്ത് സാധാരണയായി അനുഭവപ്പെടുന്ന മൂക്കടപ്പ്, തൊണ്ടയിലെ അസ്വസ്ഥത, ചുമ എന്നിവയ്ക്ക് ആശ്വാസം നൽകാനും കുരുമുളക് സഹായകരമാണ്. കുരുമുളകിനൊപ്പം പല വിഭവങ്ങളിലും ഉപയോഗിക്കുന്ന ജീരകം ദഹന പ്രക്രിയ സുഗമമാക്കുകയും വയറുവേദന, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. പരമ്പരാഗതമായ പല വിഭവങ്ങളും ഈ കാലത്ത് ശരീരത്തിനാവശ്യമായ ചൂടും കരുത്തും പ്രദാനം ചെയ്യാറുണ്ട്. ശരീരത്തിന് ചൂടും പ്രതിരോധശേഷിയും നൽകുന്ന ഒരു ആരോഗ്യപാനീയമാണ് ഈ കാലയളവിൽ ഉപയോഗിച്ചു വന്നിരുന്ന കുരുമുളക് രസം. മഴക്കാലത്ത് കുരുമുളക് രസം കഴിക്കുന്നതുകൊണ്ട് ശ്വാസകോശ പ്രശ്നങ്ങൾ കുറയ്ക്കാനും മൂക്കടപ്പും തൊണ്ടവേദനയും കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിൽ ഉപയോഗിക്കുന്ന ജീരകവും വെളുത്തുള്ളിയും ദഹനരസങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്നു. ഇവയിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി നൽകുന്നു. മഴക്കാലത്തെ തണുപ്പിൽ ശരീരത്തിലെ താപനില നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ വിശപ്പ് വർദ്ധിപ്പിക്കുകയും ഭക്ഷണം ആസ്വദിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഗുണങ്ങൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വെളുത്തുള്ളി ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു. കുരുമുളക് രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായ ചേരുവകൾ: കുരുമുളക് 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി 5 മുതൽ 6 അല്ലി വരെ, പുളി ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ, തക്കാളി 1 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായം 1 നുള്ള്, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 1 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില പാകത്തിന്, ഉപ്പും ആവശ്യത്തിന്, വെള്ളം 3 മുതൽ 4 കപ്പ് വരെ. തയ്യാറാക്കുന്ന വിധം: ആദ്യം കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക. പുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഈ മിശ്രിതവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക. തക്കാളി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെറുതായി അരിഞ്ഞു ചേർക്കാം. തിളപ്പിച്ച ശേഷം തീ കുറയ്ക്കുക. മറ്റൊരു പാനിൽ എണ്ണയോ നെയ്യോ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കായവും ചേർത്ത് താളിക്കുക. ഇത് രസത്തിലേക്ക് ചേർത്ത ശേഷം ഒന്നുകൂടി ചൂടാക്കി മല്ലിയില വിതറി വിളമ്പാം. മഴക്കാലത്ത് കുരുമുളക് രസം കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളകിന്റെ ചൂട് ശ്വാസനാളങ്ങൾ തുറക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം മൂക്കടപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥാ മാറ്റങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ

0: ഇതിൽ അടങ്ങിയിരിക്കുന്നു. മഴക്കാലത്ത് അനുഭവപ്പെടുന്ന തണുപ്പിൽ ശരീരത്തിന്റെ താപനില നിലനിർത്താൻ സഹായിക്കുന്നു. ദഹനരസങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാനും ഇതിലെ ചേരുവകൾ സഹായിക്കുന്നു. മഴത്തുള്ളികൾ ഭൂമിയെയും നമ്മുടെ ശരീരത്തെയും തണുപ്പിക്കുമ്പോൾ ശരീരത്തിനാവശ്യമായ ചൂടും കരുത്തും നൽകുന്ന ഒരു പരമ്പരാഗത വിഭവമായ കുരുമുളക് രസം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ രസം മഴക്കാല ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. സൂപ്പിനു പകരമായോ ചോറിനൊപ്പമോ കഴിക്കാവുന്നതാണ് കുരുമുളക് രസം. മഴക്കാലത്തെ പ്രതിരോധിക്കാൻ കുരുമുളക്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി.

0: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ത്രിശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ആകാശവാണി തൃശൂർ.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
5: പ്രായോജികർ
6: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
5: വിസിറ്റ് www.accountantsacademy.in.
7: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
8: അക്കൗണ്ടൻസ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
9: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കൽ, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
2: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. 2026 പത്മശ്രീ ജേതാവായ ഒരു ഡോക്ടറാണ് ഏഷ്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ആരാണ് ഈ ഡോക്ടർ? ഉത്തരം: ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. കർണാടകയിലെ ഹൂബ്ലിയിൽ ജനിച്ച ഡോക്ടർ അർമിഡ ഫെർണാണ്ടസിനെ ഇന്ത്യയിലെ മാതൃശിശു ആരോഗ്യരംഗത്തെ സംഭാവനകൾക്ക് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: 2026 പത്മശ്രീ ജേതാവായ ഒരു ഡോക്ടറാണ് ഏഷ്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ആരാണ് ഈ ഡോക്ടർ? ഉത്തരം: ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. കർണാടകയിലെ ഹൂബ്ലിയിൽ ജനിച്ച ഡോക്ടർ അർമിഡ ഫെർണാണ്ടസിനെ ഇന്ത്യയിലെ മാതൃശിശു ആരോഗ്യരംഗത്തെ സംഭാവനകൾക്ക് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ ഇന്ന് മായ ആഞ്ചലോയുടെ വാക്കുകളാണ്. നാം സന്തോഷത്തോടെ കൊടുക്കുകയും നന്ദിയോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. നാം സന്തോഷത്തോടെ കൊടുക്കുകയും നന്ദിയോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. മായ ആഞ്ചലോ.

0: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം ഷൊർണൂർ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു.
1: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
6: തിങ്കൾ, ബുധൻ, ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: FM 101.1 MHz-ൽ രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം, 11:02 ഡോക്ടറോട് ചോദിക്കാം. വിവിധ തരം പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി പറയുന്നു. 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. FM 101.1 MHz-ൽ.

സമയം 7 മണി കഴിഞ്ഞ് 59:48. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: തലമുറകൾ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ. ആരോഗ്യ ജീവിതം.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
1: ഫോൺ 9387168444.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
1: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG Road തൃശൂർ.
1: ഫോൺ 9387168444.

0: ആരോഗ്യ ജീവിതം.
1: ഡിജിറ്റൽ യുഗവും കുട്ടികളുടെ മാനസികാരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ച് സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമാ രാംകുമാർ കഴിഞ്ഞയാഴ്ചയിലെ ആരോഗ്യ ജീവിതത്തിൽ സംസാരിച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇന്ന് കുട്ടികളുടെ മാനസികാരോഗ്യത്തിനായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഹോമിയോപ്പതിയിലെ ചികിത്സാരീതിയെക്കുറിച്ചും വിശദമാക്കുകയാണ് ഡോക്ടർ രമാ രാംകുമാർ.
2: ഇന്ന് പല കുട്ടികൾക്കും ഉപദേശങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് കേൾക്കാനുള്ള ഒരു മനസ്സാരും കൊടുക്കുന്നില്ല. അവർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷെ അവർ മനസ്സിലാക്കപ്പെടുന്നില്ല. കുട്ടികൾ എല്ലായ്പ്പോഴും പരിഹാരങ്ങൾ ആവശ്യമില്ല. ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേൾക്കാനുള്ള ഒരാളെയായിരിക്കും അവർക്ക് ആവശ്യം. ഒരു ചെറിയൊരു പരീക്ഷണം ചെയ്യാം. ഇന്ന് വീട്ടിൽ പോയാൽ നിങ്ങളുടെ കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് നിന്റെ ദിവസത്തിൽ ഏറ്റവും നല്ല കാര്യം എന്തായിരുന്നു? നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? ഇതെല്ലാം പലപ്പോഴും പല വീടുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് ലോകം കുട്ടികൾക്ക് പല കഴിവുകളും പഠിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ, കോഡിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കഴിവുണ്ട്, വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്. സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കാൻ പഠിച്ച കുട്ടികൾ ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ ആരോഗ്യകരമായിട്ട് നേരിടും. ഇതുവരെ നമ്മൾ ഡിജിറ്റൽ ലോകം കുട്ടികളുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ഉത്കണ്ഠ, പരീക്ഷാഭയം, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. നല്ല മാതാപിതാക്കളാകാൻ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മാതാപിതാക്കളും കുട്ടികൾക്ക് ഏറ്റവും നല്ലത് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ആരും മനഃപൂർവ്വം കുട്ടികളെ വേദനിപ്പിക്കുന്നില്ല. പക്ഷേ ചിലപ്പോൾ സ്നേഹത്തിന്റെ പേരിൽ പോലും ചില തെറ്റുകൾ സംഭവിക്കാം. അത്ര തെറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സമയം നൽകുന്നതിന് പകരം സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം. ഇന്നത്തെ ജീവിതം വളരെ തിരക്കേറിയതാണ്. മാതാപിതാക്കൾ കഠിനാധ്വാനം ചെയ്യുന്നു, കുട്ടികൾക്ക് നല്ല ജീവിതം നൽകാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്ക് സമയം കൊടുക്കാൻ കഴിയണില്ല, അതുകൊണ്ട് നല്ലൊരു ഫോൺ വാങ്ങിക്കൊടുക്കാം, ഒരു ടാബ് വാങ്ങിക്കൊടുക്കാം, പുതിയ ഗാഡ്ജറ്റുകൾ വാങ്ങിക്കൊടുക്കാം. പക്ഷേ ഒരു കുട്ടിയുടെ മനസ്സ് ചോദിക്കുന്നത് പലപ്പോഴും ഇതൊന്നും ആവില്ല. അവർക്ക് പലപ്പോഴും വേണ്ടത് അമ്മ എനിക്ക് അമ്മയുടെ സമയം കുറച്ച് വേണം, അമ്മ എൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം, അച്ഛ കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കും, ഇതായിരിക്കും അവര് ആവശ്യപ്പെടുന്നത്. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് നോക്കാം. ഓരോ കരച്ചിലിനും ഫോൺ കൊടുക്കുക. ഒരു കുട്ടി കരയാണ്, ഉടനെ ഫോൺ കൊടുക്കണം. ഭക്ഷണം കഴിക്കില്ല, ഉടനെ കാർട്ടൂൺ കാണിച്ചു കൊടുക്കണം. അതിഥികൾ വന്നിരിക്കുകയാണ്, അപ്പോൾ അവർ നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, ഉടനെ തന്നെ മൊബൈൽ കൊടുക്കണം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കുട്ടി ഒരു കാര്യമാണ് ഇതെന്നെല്ലാം പഠിക്കുന്നത്. എനിക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ എനിക്ക് മൊബൈൽ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് സ്ക്രീനിലേക്ക് പോകാം. പക്ഷെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഓടിപ്പോകാൻ കഴിയില്ല. വികാരങ്ങളെ നേരിടാൻ കുട്ടികളെ പഠിപ്പിക്കുക തന്നെ വേണം. ഇനി മൂന്നാമതായി നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ്, കുട്ടികളെ നിരന്തരം താരതമ്യം ചെയ്യുക. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ചില വാചകങ്ങളിൽ ഒന്നാണ്, നീ അവളെ നോക്ക്, അവനെ നോക്ക്, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ആവണത്, ഒരു റോസാപ്പൂവിനെയും ഒരു മാവിനെയും താരതമ്യം ചെയ്യാനാകുമോ? ഇല്ല. രണ്ടിനും സ്വന്തം സൗന്ദര്യമുണ്ട്, അതുപോലെ ഓരോ കുട്ടിക്കും സ്വന്തം കഴിവുകളുണ്ട്. ഇനി നാലാമത്തെ തെറ്റ്, കേൾക്കുന്നതിന് പകരം ഉപദേശിക്കുക. കുട്ടി ഒരു പ്രശ്നം പറയാൻ വരികയാണ്, പക്ഷെ നമ്മൾ ഉടനെ ഉപദേശം തുടങ്ങും, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, നീ തെറ്റാണ്. ചിലപ്പോൾ കുട്ടിക്ക് പരിഹാരം ആവശ്യമുണ്ടാവില്ല, അവനെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, അത്രമാത്രം മതിയാവും. ഒരു ചെറിയൊരു കഥ പറയാം.

0: ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നാ മുഖത്ത് വിഷമമുണ്ടായി. അമ്മ ചോദിച്ചു, എന്താ മോനെ? കുട്ടി പറഞ്ഞു, ഇന്ന് കൂട്ടുകാർ എന്നെ കളിയാക്കി. അമ്മ ഉടനെ പറഞ്ഞു, അത് കാര്യാക്കണ്ട. പക്ഷേ കുട്ടിക്ക് വേണ്ടിയിരുന്നത് ഉപദേശമല്ലായിരുന്നു, അവൻ പറയുന്നത് കേൾക്കാൻ ഉള്ള ഒരാള്. അവൻ കേൾക്കാൻ ആഗ്രഹിച്ചത് എന്തായിരിക്കും? അത് നിനക്ക് വിഷമമായല്ലേ. ഇത്തരം നമ്മുടെ സംസാരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇനി അടുത്തതായ ഒരു തെറ്റ് മാതാപിതാക്കൾ തന്നെ സ്ക്രീനിൽ മുങ്ങുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. കുട്ടികളെ എവിടുന്നാണ് പഠിക്കുന്നത്? നമ്മളെ നോക്കിയാണ്. അമ്മ എപ്പോഴും ഫോൺ നോക്കുകയാണെങ്കിൽ, അച്ഛൻ എപ്പോഴും ഫോൺ നോക്കുകയാണെങ്കിൽ, കുട്ടിയോട് മാത്രം ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എത്രത്തോളം ഫലപ്രദമാകും? കുട്ടികളെ നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതം കണ്ടിട്ടാണ് പഠിക്കുന്നത്. ഇനി ഒരു കുടുംബത്തിന് ദിവസവും 2 മണിക്കൂറൊന്നും ആവശ്യമില്ല, ഒരു പക്ഷെ 20 മിനിറ്റ് മതി. പക്ഷെ ആ 20 മിനിറ്റില് മൊബൈൽ ഉണ്ടാവാൻ പാടില്ല, ടി വി ഉണ്ടാവാൻ പാടില്ല, മറ്റ് ശ്രദ്ധ തിരിച്ചുവിടലുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കുടുംബം മാത്രം, അവർ തമ്മിലുള്ള സംഭാഷണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കുക, ഓരോരുത്തരും ഒരു കാര്യം പറയുക, ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം. അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും പറയുക, ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള നിമിഷങ്ങൾ എന്താണ്. ഇത് കുടുംബ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കും. പലരും കരുതുന്നത് പ്രശംസിച്ചാൽ ആത്മവിശ്വാസം വളരും എന്നാണ്. പക്ഷേ ശരിയായ പ്രശംസയാണ് ഏറ്റവും ആവശ്യം. നീ ബുദ്ധിമാനാണ് എന്ന് പറയുന്നതിനേക്കാളും നീ വളരെ പരിശ്രമിച്ചു എന്ന് പറയുക, നീ 1-ാം റാങ്ക് നേടി എന്നതിനേക്കാളും നീ ശ്രമം ഉപേക്ഷിച്ചില്ല എന്ന് പറയുക, ഇതാണ് യഥാർത്ഥ ആത്മവിശ്വാസം വളർത്തുന്നത്. ഇന്ന് പല മാതാപിതാക്കളും കുട്ടികളെ എല്ലാ വേദനകളിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. പക്ഷേ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും, നിരാശകൾ ഉണ്ടാകും, എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ കഴിയില്ല. കുട്ടികൾക്കൊരു വലിയ പാഠം പഠിപ്പിക്കണം. പരാജയം എന്ന ജീവിതത്തിന്റെ അവസാനമല്ല, അത് ഒരു പുതിയ പഠനത്തിന്റെ തുടക്കമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
2: ആരോഗ്യ ജീവിതം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444.
4: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം തുടരുന്നു.
0: ഡിജിറ്റൽ കാലഘട്ടത്തിലെ വായനയുടെ മൂല്യം കൂടുതൽ വർദ്ധിക്കുകയാണ്. ഒരു പുസ്തകം കുട്ടിയെ ക്ഷമ പഠിപ്പിക്കുന്നു, ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു, സങ്കല്പിക്കാൻ പഠിപ്പിക്കുന്നു. സ്ക്രീൻ വേഗത നൽകുന്നു, പുസ്തകം ആഴം നൽകുന്നു. രണ്ടും ആവശ്യമാണ്. പക്ഷേ സന്തുലിതാവസ്ഥ അതിലും പ്രധാനമാണ്. കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള 3 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. എൻ്റെ അനുഭവത്തിൽ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമായ 3 കാര്യങ്ങൾ: സുരക്ഷിതത്വം, സ്നേഹം, സ്വീകാര്യത. അവരെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ്, അവർ തെറ്റുകൾ ചെയ്താലും സ്വീകരിക്കപ്പെടുന്നു എന്നുള്ള തോന്നല്, അവർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഉറപ്പ്, ഇതാണ് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന്റെ അടിത്തറ. ഒരു ദിവസം നിങ്ങളുടെ കുട്ടികളും വളരും, ഫോൺ മാറും, ഗാഡ്ജറ്റുകൾ മാറും, ഫാഷനുകൾ മാറും. പക്ഷേ ബാല്യത്തിൽ നിങ്ങൾ നൽകിയ സ്നേഹവും ശ്രദ്ധയും അവരുടെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. ഇതുവരെ നമ്മൾ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന വിവിധ ഘട്ടങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇനി ഒരു ഹോമിയോപ്പതി സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു കുട്ടിയെ നാം എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഒരു കുട്ടി എന്നത് ഒരു രോഗമല്ല. ക്ലിനിക്കില് പലപ്പോഴും മാതാപിതാക്കൾ വരും, അവർ പറയും, ഡോക്ടറെ എൻ്റെ കുട്ടിക്ക് ഭയമാണ്, ഡോക്ടറെ കുട്ടി ഭയങ്കര ദേഷ്യക്കാരനാണ്, പഠിക്കാൻ ശ്രദ്ധിക്കുന്നില്ല, വളരെ ഒരു നാണം കെട്ട സ്വഭാവമാണ്, സുഹൃത്തുക്കളുമായി ഇടപെടുന്നില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഒരു രോഗത്തെ കുറിച്ചല്ല, ഒരു കുട്ടിയെ കുറിച്ചാണ്. കാരണം ഹോമിയോപ്പതിയുടെ ഏറ്റവും മനോഹരമായ ആശയങ്ങളിൽ ഒന്ന് ഇതാണ്, നാം രോഗത്തെ മാത്രം കാണുന്നില്ല, രോഗമുള്ള വ്യക്തിയെ കാണുന്നു. ഉദാഹരണത്തിന് പരീക്ഷാ ഭയം. 10 കുട്ടികൾക്ക് പരീക്ഷാ ഭയം ഉണ്ടായേക്കാം, പക്ഷേ 10 പേരുടെയും അനുഭവം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഒരു കുട്ടിക്ക് അറിയും, മറ്റൊരു കുട്ടി സൈലന്റ് ആവും. ഒരു കുട്ടിക്ക് വയറുവേദന വരും, മറ്റൊരാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. ഒരാൾ അമിതമായിട്ട് പഠിക്കും, മറ്റൊരാൾ പുസ്തകം തുറക്കാൻ പോലും ഭയപ്പെടും. പുറമേ കാണുന്ന ഒരു പ്രശ്നം കാണുന്നത് ഒരേ പ്രശ്നമായിരിക്കാം, പക്ഷേ ഉള്ളിലെ അനുഭവം വ്യത്യസ്തമായിരിക്കും. ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ നാം ചോദിക്കേണ്ട ചോദ്യങ്ങൾ അനവധിയാണ്. അവൻ എന്തിനെയാണ് ഭയപ്പെടുന്നത്? എന്താണ് അവനെ സന്തോഷിപ്പിക്കുന്നത്? പരാജയത്തെ എങ്ങനെ കാണുന്നു? സുഹൃത്തുക്കളുമായി എങ്ങനെ ഇടപെടുന്നു? അമ്മയുമായി ബന്ധം എങ്ങനെയാണ്, അച്ഛനുമായി ബന്ധം എങ്ങനെയാണ്, ഉറക്കം എങ്ങനെയാണ്, സ്വപ്നങ്ങളുണ്ടോ, ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്,

0: ഇവയെല്ലാം ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗങ്ങളാണ്. ഹോമിയോപ്പതിയുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഇതാണ്, മനസ്സും ശരീരവും വേറിട്ടതല്ല, ഒന്നിനെ ബാധിക്കുന്നത് മറ്റൊന്നിനെയും ബാധിക്കും. നാം എല്ലാവരെയും ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഉത്കണ്ഠയുള്ളപ്പോൾ വയറിൽ അസ്വസ്ഥത തോന്നിയിട്ടില്ലേ, ഭയപ്പെടുമ്പോൾ ഹൃദയെടുപ്പ് തോന്നിയിട്ടുണ്ടാവും, നമുക്ക് വിഷമമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ലേ. അപ്പോ മനസ്സ് ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നർത്ഥം, അതുപോലെ ശരീരവും മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. കുട്ടികളുടെ ഭാഷ പലപ്പോഴും ശരീരമാണ്. കുട്ടികളുടെ എല്ലാ വികാരങ്ങളും വാക്കുകളിലൂടെ പറയാൻ കഴിയില്ല, അതിനാൽ ചിലപ്പോൾ അവരുടെ ശരീരമാണ് സംസാരിക്കുന്നത്. സ്കൂള് പോകേണ്ട ദിവസം വയറുവേദന, പരീക്ഷയ്ക്ക് മുമ്പ് തലവേദന വരിക, ഭയമുള്ളപ്പോൾ ഛർദിക്കാൻ വരിക, ഉത്കണ്ഠയുള്ളപ്പോൾ ഉറക്കക്കുറവ്, ഇവയെല്ലാം ചിലപ്പോൾ മനസ്സിന്റെ ഒരു മെസ്സേജസ് ആയിരിക്കാം. ഒരു ഹോമിയോപ്പതി സൈക്യാട്രിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? പലർക്കും കൗതുകമുണ്ട്, ഒരു കുട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആദ്യമായി ഞാൻ നോക്കുന്നത് മാർക്ക് ലിസ്റ്റ് അല്ല, രോഗത്തിന്റെ പേരല്ല, ആ കുട്ടിയുടെ ജീവിതമാണ്, അവന്റെ വികാരങ്ങള്, കുടുംബാന്തരീക്ഷം, പഠന സമ്മർദ്ദം, സൗഹൃദങ്ങള്, ഭയങ്ങള്, ആഗ്രഹങ്ങള്, നിരാശകള്. കാരണം പലപ്പോഴും ലക്ഷണങ്ങൾക്ക് പിന്നിൽ ഒരു കഥയുണ്ട്, ആ കഥ കേൾക്കാതെ കുട്ടിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ചില കുട്ടികൾ ഇരുട്ടിന് ഭയമാണ്, ചിലർക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയം, ചിലർക്ക് മാതാപിതാക്കളിൽ നിന്ന് അകന്നാൽ ഭയമാണ്, ചിലർക്ക് പുതിയ ആളുകളോട് സംസാരിക്കാൻ ഭയം. ഭയം എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല, അത് കുട്ടിയുടെ മനസ്സ് സഹായം ആവശ്യപ്പെടുന്ന ഒരു ഭാഷയാണ്. ചില കുട്ടികൾ ദേഷ്യമായിട്ടായിരിക്കും വരിക, ഡോക്ടറെ എൻ്റെ കുട്ടി ഒരു വളരെ ദേഷ്യക്കാരനാണ്, ചില മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും ദേഷ്യത്തിന് പിന്നിൽ മറ്റൊരു വികാരം ഉണ്ടാവും, അത് ചിലപ്പോൾ നിരാശയാവാം, വേദനയാവാം, അംഗീകാരം ലഭിക്കാത്തൊരു തോന്നലാവാം, അവരെ കേൾക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലാവാം. അതുകൊണ്ട് പെരുമാറ്റത്തിന് പിന്നിലെ വികാരത്തെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ചില കുട്ടികൾ വളരെ സൈലന്റ് ആവും എന്ന് വിചാരിച്ച് അവർക്ക് പ്രശ്നമില്ല എന്നല്ല അർത്ഥം. ചില കുട്ടികൾക്ക് അവരുടെ വേദന അവരുടെ ഉള്ളിൽ സൂക്ഷിക്കും, അവർ കരയില്ല, പക്ഷേ ഉള്ളിൽ വിഷമമുണ്ടായിരിക്കും. അതുകൊണ്ട് നിശബ്ദതയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചികിത്സ എന്നത് മരുന്ന് മാത്രമല്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരട്ടെ, ആരോഗ്യ സംരക്ഷണം എന്നത് മരുന്ന് നൽകല് മാത്രമല്ല, കുട്ടിയെ കേൾക്കുക, കുടുംബത്തെ മനസ്സിലാക്കുക, ജീവിതശൈലി പരിശോധിക്കുക, ഉറക്കം മെച്ചപ്പെടുത്തുക, സ്ക്രീൻ ടൈം നിയന്ത്രിക്കുക, വായന പ്രോത്സാഹിപ്പിക്കുക, കളിക്കാൻ അവസരം നൽകുക, ആത്മവിശ്വാസം വളർത്തുക, ഇവയെല്ലാം മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് പറയട്ടെ, ഡിജിറ്റൽ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമായ മരുന്ന് എന്താണ് എന്ന് നിങ്ങൾ കരുതുന്നത്? അതൊരു ഗുളികയല്ല, ഒരു ആപ്പല്ല, ഒരു ഗെയിമല്ല, ഒരു ഗാഡ്ജറ്റും അല്ല, അത് സ്നേഹപൂർവമായ ശ്രദ്ധയാണ്. ഒരു കുട്ടി ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവൻ വളരുന്നു, മനസ്സിലാക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയാണ്, അവരെ സ്വീകരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവന്റെ ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം എല്ലാം നൽകുന്നുണ്ട്, നല്ല സാങ്കേതിക വിദ്യ എല്ലാം നൽകുന്നുണ്ട്, പുതിയ അവസരങ്ങൾ നൽകണം. പക്ഷെ അതിനൊപ്പം ചില കാര്യങ്ങൾ നൽകണം, കേൾക്കാനുള്ള ഒരു മനസ്സ്, അവരെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയം, സംസാരിക്കാനുള്ള സമയം, പരാജയപ്പെടാനുള്ള സ്വാതന്ത്ര്യം, വീണ്ടും ശ്രമിക്കാനുള്ള ഒരു ധൈര്യം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഡിജിറ്റൽ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളെയുടെ ലോകം ഇന്നത്തേതിനേക്കാളും കൂടുതൽ സാങ്കേതിക വിദ്യ നിറഞ്ഞതായിരിക്കും. പക്ഷെ ഒരു കാര്യം ഒരിക്കലും മാറില്ല, ഒരു കുട്ടിയുടെ മനസ്സ് സ്നേഹം ആഗ്രഹിക്കും, ഒരു കുട്ടിയുടെ ഹൃദയം അവർക്ക് അംഗീകാരം വേണമെന്ന് അവർ ആഗ്രഹിക്കും, ഒരു കുട്ടിയുടെ ജീവിതം ബന്ധങ്ങൾ ആഗ്രഹിക്കും. അതിനാൽ നമ്മുടെ കുട്ടികളുടെ സാങ്കേതിക വിദ്യകളിലെല്ലാം പ്രാവീണ്യം നേടട്ടെ, പക്ഷെ അതിലും പ്രധാനപ്പെട്ടത് അവർ മാനസികമായി ആരോഗ്യമുള്ളവരും ആത്മവിശ്വാസമുള്ളവരും സഹാനുഭൂതിയുള്ളവരുമായി സന്തോഷമുള്ളവരുമായി വളരട്ടെ. കാരണം ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ സമ്പത്ത് കെട്ടിടങ്ങളോ സാങ്കേതിക വിദ്യയോ അല്ല, ആരോഗ്യമുള്ള മനസ്സുള്ള കുട്ടികളാണ്.
1: ഡിജിറ്റൽ യുഗവും കുട്ടികളുടെ മാനസികാരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ച് സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിച്ചതിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ആരോഗ്യ ജീവിതം.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
3: AIH എൻഎച്ച്എംഎസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം സമർപ്പിച്ചത്
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
3: ഫോൺ 9387168444.
5: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
4: എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി.

0: 3MG Road, Thrissur.
1: Phone 9387168444.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സുഖമോ ദേവി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ONV കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ ഈണം.

അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04 87 23 23 571, മറ്റൊരു നമ്പർ 04 87 23 23 572. ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04 87 23 23 571, മറ്റൊരു നമ്പർ 04 87 23 23 572.

0: സംഗമം.
1: അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
2: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി,
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: അടുത്ത ഗാനം ഉത്തമൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗായത്രി പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ. ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
3: ചിത്രം ഞാൻ മേരിക്കുട്ടി. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ആനന്ദ് മധുസൂദനൻ, പാടിയത് ബിജു നാരായണൻ.

0: നിങ്ങൾക്കൊപ്പം കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഗാന തരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാനും ഇഷ്ടഗാനത്തിനുമായി വിളിച്ചു തുടങ്ങിക്കോളൂ. നമ്പറുകൾ പറയാം: 0487-23-23-571, മറ്റൊരു നമ്പർ 0487-23-23-572. ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ഞാൻ ബിന്ദു. ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം നമുക്ക്. ഹലോ ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
4: ഞാൻ ജയശ്രീയാണ്, കടവല്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്.
3: കടവല്ലൂർ അല്ലേ?
4: അതെ.
3: ജയശ്രീ എന്ത് ചെയ്യാണ്? ജോലി ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ? വീട്ടമ്മയാണ്?
4: റേഡിയോ കേൾക്കുന്ന ഒരാളാണ്.
3: റേഡിയോ കേൾക്കുന്ന ഒരാളാണ് അല്ലേ? നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും കേൾക്കാറുണ്ടോ?
4: ഓ, 5:50 മുതലെല്ലാം സിഗ്നേച്ചർ ട്യൂൺ ഉണ്ടല്ലോ, അവിടുന്ന് മുതലേ സുഭാഷിതം, സുമോഷമലരി, ജോലിക്കിടയിൽ ഇതൊക്കെ ഇങ്ങനെ, ഇതൊരു നമ്മുടെ വീട്ടു ജോലി പോലെ തന്നെ റുട്ടീൻ ആയിട്ടാണ് ഇതും പോകുന്നത്.
3: നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ നമ്മൾ സ്ഥിരമായിട്ടത് കേട്ട് ശീലം, സമയമൊക്കെ ഇതിനനുസരിച്ചായിരിക്കും അല്ലേ? ക്ലോക്കിലേക്ക് നോക്കേണ്ട ആവശ്യം വരില്ല അല്ലേ?
4: ഇല്ല ഇല്ല ഇല്ല, ഓരോ കൃത്യമായ സമയം ജോലിയോ
3: ഇപ്പൊ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞോ? രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞോ?
4: മകൻ ഷോപ്പിൽ പോകുന്നുണ്ട്, അവന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 2-ാം ട്രിപ്പ് തുടങ്ങാണ്.
3: ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെ?
4: ഞാനും മോനുമാണ്.
3: മോൻ എന്ത് ചെയ്യാ? ജോലിക്ക് പോകുന്നുണ്ടല്ലേ?
4: ഉണ്ടായിരുന്നു. മോളെ വിവാഹമൊക്കെ കഴിഞ്ഞു, മോളെ കണ്ണൂരിലാണ് വിവാഹം കഴിച്ചത്. അവര് ഭർത്താവ് അടക്കം അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്.
3: അത് ശരി. കണ്ണൂര് ഇപ്പൊ കൊറേ ദൂരെയാണല്ലോ അല്ലേ മകളുള്ളത്?
4: എന്റെ നാട് കണ്ണൂരാണ്.
3: അത് ശരി.
4: അയ്യന്നൂരില്.
3: അപ്പൊ കടവല്ലൂർക്ക് കല്യാണം കഴിച്ചു വന്നതാണോ?
4: കല്യാണം കഴിച്ചു വന്നതാണ്. 40 വർഷമായി.
3: ഓ, ദീർഘമായ കാലം അല്ലേ കടവല്ലൂരില്.
4: പക്ഷെ ഇവിടെ വന്നിട്ട് ഈ റേഡിയോ കേൾക്കാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു എന്റെ എല്ലാത്തിലും എനിക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആകാശവാണി, ഇപ്പോഴത്തേക്ക് തൃശ്ശൂർ ആകാശവാണി കേട്ട് കേട്ടിട്ടൊക്കെയുള്ള ഒരു, നമ്മൾ എന്തിനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് അത് നമ്മൾ സ്വാധീനിക്കും.
3: അതെ അതെ, തീർച്ചയായും. ഏത് തരം പരിപാടികളാണ് കൂടുതൽ ഇഷ്ടം? ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പരിപാടികളാണോ? നമ്മുടെ
4: നമ്മൾക്ക് ശരിക്കും പറയാ എല്ലാവരും ആസ്വാദനം അതാണല്ലോ എല്ലാവരും.
3: അതെ അതെ അതെ അതെ.
4: പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള അറിവ് നമ്മൾക്ക് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ്, അതനുസരിച്ചാണ് ഓരോ വ്യക്തിക്കും ആസ്വാദന രീതി വ്യത്യാസമായിരിക്കും.
3: അതെ,
4: കൂടുതലും പാട്ടാണ് കേൾക്കാറ്. അതോടൊപ്പം തന്നെ റേഡിയോയിലുള്ള മറ്റു പല പരിപാടികളും ഉണ്ടല്ലോ, എനിക്ക് കൊറേ പേരെടുത്ത് പറയാൻ
3: കിട്ടുന്നില്ല.
4: അതായിരിക്കും. അതെ അതെ. ഇപ്പൊ ഗാനമഞ്ജരി, അത് പാട്ടിന്റെ പരിപാടി, അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഗാന കലാപത്തില് ശ്രോതാക്കൾക്കൊപ്പം എന്നുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ അങ്ങോട്ട് പങ്കെടുത്താ പോരാ, അതിനെ നന്നായി ശ്രദ്ധിച്ച് അതിനെ വിലയിരുത്തി അതിന്റെ അഭിപ്രായങ്ങൾ എഴുതേണ്ട ഒരു പരിപാടിയാണ് ശ്രോതാക്കൾക്കൊപ്പം. അങ്ങനെയായിട്ടാണ്. പക്ഷെ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്,
3: കളയാറില്ല.
4: പിന്നെ പ്രകാശധാര,
3: പ്രകാശധാര ഉച്ചയ്ക്ക്,
4: വനിതാവേദി, പിന്നെ ഈ 8 മണിക്ക് മുന്നേയുള്ള ആരോഗ്യക്കുറിപ്പ്, ഇതൊക്കെ ചില നല്ല കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് എന്റെ കണ്ണൂരിലുള്ള ചില വ്യക്തികൾക്കും എന്റെ മകൾക്കും എല്ലാം ഞാൻ ഫോൺ വഴി അയച്ചു കൊടുക്കും.
3: ഉപകാരപ്രദമായ
4: കാര്യങ്ങളല്ലേ എല്ലാം.
3: അതെ, അവർക്ക് മിസ് ചെയ്യണ്ടെന്ന് കരുതിയിട്ടല്ലേ.
4: അതെ അതെ. ആ പഴയ കാലത്തെ സുഹൃത്തുക്കൾക്ക് ചില പഴയ കാലത്ത് നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോ ഞാൻ റെക്കോർഡ് ചെയ്ത് അവരിൽ ഇട്ട് കൊടുക്കും. അപൂർവമായിട്ട് അവർ ആ പാട്ട് കേൾക്കുമ്പോ അവര് പറയും, ജയശ്രീ പഴയ കാലത്തേക്ക് പോകാൻ നീ അയക്കുന്ന പാട്ടുകൾ ഒരു ഉപകാരമാണ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും

0: ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നോന്നാണ് ഞാൻ പറഞ്ഞ ആകാശമാണ്. ഇപ്പം കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ എല്ലാ കുറെ വ്യക്തികൾ തൃശ്ശൂർ ആകാശവാണിയുടെ നല്ല ശ്രോതാക്കളാണല്ലോ.
1: അതെ അതെ. അപ്പൊ ജയശ്രീയിലൂടെ കണ്ണൂരിലിരിക്കുന്ന ജയശ്രീയുടെ സുഹൃത്തുക്കളും മകളും എല്ലാവരും നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? കുറെക്കൂടെ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോ.
0: എല്ലാവരോടും
1: അപ്പൊ റേഡിയോയുടെ സന്തത സഹചാരിയായിട്ട് കൊണ്ടു നടക്കുകയാണ് റേഡിയോ.
0: വേറൊന്നൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ടി വി പോലെയല്ല, എല്ലാവിധ അറിവുകളും എല്ലാം നമ്മൾക്ക് ഒരു നമുക്ക് ഓൺ ചെയ്യുക മാത്രമേ വേണ്ടൂ. ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ആകാശവാണിയില് അംഗങ്ങളാണ്. ഒരു വൺ ബൈ വൺ ആയിട്ട് മതിപ്പില്ലാത്ത രീതിയിൽ ഓരോ പരിപാടികളും അവതരിപ്പിക്കുന്നത് ഞാൻ ചിലക്ക് ചിന്തിക്കാറുണ്ട്. എന്തുമാത്രം ഹാർഡ് വർക്കാണ്
1: താങ്ക് യു. ഈ നല്ല വാക്കുകൾ കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷം. നീ ഏത് പാട്ടാ വേണ്ടത്?
0: ഇന്ന് ഇപ്പൊ നല്ല മഴക്കാലല്ലേ?
1: അതെ.
0: അപ്പൊ അതിനോട് അനുയോജ്യമായിട്ടൊരു ഞാൻ പാട്ടൊരു പാട്ട് പറയാം.
1: പറയൂ.
0: ദാസേട്ടന്റെ ശബ്ദത്തോട് എനിക്ക് എന്തെന്നില്ലാത്തൊരു
1: ഇഷ്ടമാണ്.
0: ശബ്ദം ആ കാലത്ത് കേട്ട പാട്ട്. സരിത എന്ന സിനിമയില് ദാസേട്ടൻ പാടിയത്, അത് ശ്യാം സാറും
1: സത്യനന്ദിക്കാടിന്റെ വരികള്. അതെ അതെ അതെ, സത്യനന്ദിക്കാടാണ് രചന, ശ്യാമിന്റെ സംഗീതാണ്. ഓക്കെ, പാട്ട് പാടുവോ?
0: പുള്ളി നൃത്തമാടി വരും. അയ്യോ, പയ്യന്നൂരിലെ കവ്വായിലെ റീഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടന സമയത്ത് ഞങ്ങളുടെ അന്ന് നമ്മുടെ പ്രായമൊക്കെ 15-16 പ്രായം, ആ സമയത്ത് ഞാനും വേറൊരു കുട്ടിയും കൂടി ചേർന്ന് ഒരു പാട്ടൊക്കെ ഒന്ന്
1: പാടിയിട്ടുണ്ട്,
0: ഓർമ്മയിലുണ്ട്. ഇപ്പം പറ്റുന്നുണ്ട്.
1: ഓക്കെ, എന്നാലും വളരെ സന്തോഷം ജയശ്രീയായിട്ട് സംസാരിക്കാൻ പറ്റിയതില്. നമുക്കെന്നാ പാട്ട് കേൾക്കാം? എല്ലാവർക്കും എല്ലാവരും കേൾക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്കും സന്തോഷം. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയൂ. ഓക്കെ, പാട്ട് കേൾക്കാം കേട്ടോ. ശരി ശരി ശരി. ഓക്കെ.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? പേര് പറയാമോ?
3: എന്റെ പേര് ആതിര.
2: ആതിര, ആതിര എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാൻ ചേളാരി.
2: ചേളാരി, ചേളാരി എവിടെ സ്ഥലം?
3: മലപ്പുറം ഡിസ്ട്രിക്ട്.
2: മലപ്പുറം അല്ലേ?
3: യൂണിവേഴ്സിറ്റിയുടെ
2: അടുത്ത്. ആഹാ, ജയശ്രീ, ക്ഷമിക്കണം, ആതിര ജോലി ചെയ്യുന്നുണ്ടോ?
3: ഇല്ല, ഞാൻ ഹൗസ് വൈഫ്.
2: ഹൗസ് വൈഫാണ്. അപ്പൊ രാവിലത്തെ പരിപാടികളും തിരക്കുകളൊക്കെ കഴിഞ്ഞോ?
3: കഴിഞ്ഞു.
2: വീട്ടിലാരൊക്കെ ഉണ്ട്?
3: ഞാന് ഹസ്ബൻഡ്, രണ്ട് മക്കള്.
2: മക്കള് എന്ത് ചെയ്യാണ്? പഠിക്കുകയാണോ?
3: ഒരാള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കണം, ഒരാള് ചെറിയ രണ്ട് വയസ്സായിട്ടുള്ളൂ.
2: ആഹാ, അപ്പൊ രണ്ട് വയസ്സായ ആൾക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് സ്കൂളിൽ പോകുമ്പോ വാശിയൊക്കെ പിടിക്കുവോ കൂടെ പോണെന്ന്?
3: ഉണ്ട്, അവന് ബസ് കയറ്റാകുമ്പോ അവനും കൂടെ പോണെന്നുണ്ട്, കരയാറൊക്കെ.
2: ആ, ബാഗ്, കൊട, യൂണിഫോം ഒക്കെ കാണുമ്പോ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ പോവാനായിട്ട്? അത് ശരി. ആഹാ, അതിര് സാധാരണ എങ്ങനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കാറുള്ള ആളാണോ?
3: ഞാനിപ്പോ രണ്ടാമത്തെ വട്ടാ വിളിക്കുന്നത്.
2: രണ്ടാമത്തെ വട്ട ഗാനതരംഗിണിയിൽ തന്നെ?
3: അതെ അതെ.
2: അതെ, നമ്മുടെ പരിപാടികളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണല്ലേ?
3: കേൾക്കുന്ന ആളാണ്.
2: ഏത് പരിപാടികളാണ് കൂടുതൽ ഇഷ്ടം? പാട്ടുകളാണോ അതോ?
3: പാട്ടുകളോടാണ് കൂടുതൽ.
2: പാട്ട്, ചലച്ചിത്ര ഗാന പരിപാടികളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? ആഹാഹാ, പാട്ട് പാടുവോ?
3: ഇല്ല, അങ്ങനെ പാടൊന്നുമില്ല.
2: ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് സ്നേഹത്തിലെ രാവ് നിലാപ്പൂവ് എന്നുള്ള പാട്ട്.
2: രാവ് നിലാപ്പൂവ്, സ്നേഹത്തിലെ പാട്ട് അല്ലേ യേശുദാസ് പാടിയത്?
3: അതെ.
2: വേറെന്തൊക്കെയാ വിശേഷങ്ങൾ?
3: നല്ല വിശേഷം,
2: സുഖമായിരിക്കണം. മഴ മഴ അല്ലേ? മഴ
3: രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ നിർത്താതുള്ള മഴയാണ് ഇവിടെ.
2: ആഹാ, ഈ മഴയുടെ സമയത്ത് തന്നെ പനിക്കാലം കൂടെയാണല്ലേ?
3: പനിക്കാലം കൂടിയാണ്.
2: അപ്പൊ ശ്രദ്ധിക്കുക, കുട്ടികളെയൊക്കെ നന്നായി ശ്രദ്ധിച്ചോളൂ. ഷിഗല്ല, മലമ്പനി, എലിപ്പനി തുടങ്ങിയ പനിയുടെ ഒരു ഒരു നിരയാണ്.
3: അതെ അതെ.
2: അപ്പൊ ഓക്കെ, എന്നാലും പാട്ട് കേൾക്കാം നമുക്ക്.
3: ഓക്കെ,
2: താങ്ക് യു.

0: ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? പേര് പറയൂ.
1: ഞാൻ ധനേഷ്.
0: ധനേഷ്, എവിടെ നിന്ന് വിളിക്കുന്നേ?
1: ഞാൻ തൃശ്ശൂർ പാഞ്ഞാൾ എന്ന് പറഞ്ഞ വിളിക്കുന്നത്.
0: പാഞ്ഞാള്?
1: രണ്ടു മൂന്ന് തവണ വിളിക്കുന്നു.
0: വിളിക്കാറുണ്ട് അല്ലേ? ഗാനത്തരങ്കണിയിലേക്ക് തന്നെയാണോ വിളിക്കാറുള്ളത്? അതെ അല്ലേ? അതെ. ശരി. ശരി ശരി. വീട്ടിലായിരിക്കണ്ട? എന്ത് ചെയ്യാണ് ധനേഷ്?
1: ഫോട്ടോഗ്രാഫറാണ്.
0: ഫോട്ടോഗ്രാഫറാണ്. ഫ്രീലാൻസ് ആണോ അതോ എവിടെയെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്? ഫ്രീലാൻസ് ആയിട്ടാണ് അല്ലേ? അപ്പം എന്നും വർക്കുകൾ ഉണ്ടാവാറുണ്ടോ? മഴക്കാലം. അതെ അതെ, മഴക്കാലം ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ? ജോലി പുറത്ത് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു പോകാനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? ഇതിപ്പോ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ആണല്ലേ. അപ്പം ഇത് സാധാരണ നിലയിൽ വല്ല പത്രങ്ങളിലേക്ക് അങ്ങനെയൊക്കെ അങ്ങനെ എന്തിനെങ്കിലും ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല.
0: അതെ അല്ലേ. ആ ശരി. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ. എല്ലാരും റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണല്ലേ? പാട്ടൊക്കെ ഇഷ്ടാണ്. എന്ത് പരിപാടികളെ കൂടുതലായിട്ട് ഇഷ്ടം? രാവിലെ നന്നായി കേൾക്കാറുണ്ട്. സമയം രാവിലെ ആയിരിക്കും അല്ലേ? ആപ്പിൽ കേൾക്കുന്നതായിരിക്കും. അത് ശരി. ആ പാട്ട്.

0: എന്താ ആ ഹാ അത് ശരി. ആ ഇപ്പൊ ഫോണിൽ കിട്ടുമല്ലോ, ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുമല്ലോ. ആ ഹാ ആ ഹാ ഹാ ഓക്കെ. അപ്പൊ പാട്ട് പാടുന്ന ആളാണോ?
1: പാട്ട്
0: പാടാറില്ല. അപ്പൊ ഏത് പാട്ടാ വേണ്ടത് എന്നാലും പറയൂ. ഒരു പൂവിതളിൽ നിന്നുള്ള പാട്ട് അല്ലേ. അഗ്നിദേവനില് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയ പാട്ട് അല്ലേ. അപ്പം ധനേഷ് വിളിച്ചതിൽ വളരെയധികം സന്തോഷം. സംസാരിക്കാൻ പറ്റിയതില് വീട്ടില് അമ്മയോടും അച്ഛനോടും അനിയനോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയൂ. എന്നാ പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കെ ശരി.

0: ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ഹലോ
2: ഹലോ
1: ഹലോ ഗുഡ് മോർണിംഗ്. ഗാന തരംഗിണിയിലേക്ക് സ്വാഗതം. ഗാന തരംഗിണിയാണ്. പേരെന്താന്ന് പറയൂ.
2: പേര് ഗോപകുമാർ.
1: ഗോപകുമാർ. ഗോപകുമാർ എവിടെ നിന്ന് വിളിക്കുന്നേ?
2: ഒറ്റപ്പാലം.
1: ആ ഹാ ഹാ. എന്ത് ചെയ്യാണ് ഗോപകുമാർ? റിട്ടയർ ആയി അല്ലേ. ആ ഹാ. എവിടെ വർക്ക് ചെയ്തിരുന്നേ?
2: ഡിഫൻസിലെ.
1: ഓക്കെ. അപ്പൊ എങ്ങനെ പോണു വിശ്രമ ജീവിതമൊക്കെ? അതും കഴിഞ്ഞു അല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കുട്ടി പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാണ്? ഡിഗ്രി. മോനോ മോളോ?
2: മോനാണ്.
1: മോൻ എന്താ പേര്?
2: അമർനാഥ്.
1: അമർനാഥ്. അപ്പം വിശേഷങ്ങളൊക്കെ പറയോ, എങ്ങനെയുണ്ട് ഒറ്റപ്പാലത്തെ മഴയൊക്കെ?
2: ഒറ്റപ്പാലത്ത് ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. പൊതുവെ മഴ അങ്ങനെ ഗംഭീരമായിട്ട് പെയ്യണില്ലെങ്കിലും ഇങ്ങനെ മഴ എൻഗേജ് ആണ്.
1: അതെ അല്ലേ. ആ ഹാ. ചാറി ചാറി അങ്ങനെ പോവല്ലേ. ആ ഹാ. ഇവിടെയൊക്കെ നല്ല മഴയാണ് രണ്ടു ദിവസമായിട്ട് തൃശ്ശൂര്. ഭക്ഷണമൊക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം റേഡിയോ ആണ് രാവിലത്തെ പരിപാടികളൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അത് ശരി, അത്
2: ശരി.
1: അപ്പൊ ടി വി കാണുന്ന എപ്പോഴാ? ഉച്ചക്കോ? കുറവാണല്ലേ. ആ കളി ഇപ്പൊ കളിയുടെ സമയമാണല്ലോ അല്ലേ. അപ്പം എന്നിട്ട് വേറെ എന്തൊക്കെയാണ് വേറെ രണ്ടാമത് ജോലി ചെയ്തു എന്ന് പറഞ്ഞില്ല, അതെന്തായിരുന്നു ജോലി?
2: അത് ഡിഫൻസ് സെക്യൂരിറ്റി. അതില് ഡിഫൻസ് വേറൊരു വെറൈറ്റി അതില് ചെയ്തു. അതിന്റെ പെൻഷൻ കിട്ടുന്നുണ്ട്.
1: അതെ അല്ലേ. ആ ശരി. വൈഫും വർക്ക് ചെയ്തിരുന്നോ?
2: വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്.
1: ആണല്ലേ. ആ വൈഫിനോടും
2: ബാങ്കിലുണ്ട്.
1: ആണല്ലേ. അപ്പൊ വൈഫിനോടും അമർനാഥിനോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയൂ. ഏത് പാട്ടാണ് വേണ്ടതെന്ന്?
2: പാട്ട് നമ്മുടെ ജാനകി അമ്മയുടെ പാട്ട് മൈനാകം.
1: മൈനാകം. ആ തൃഷ്ണയിലെ പാട്ട് അല്ലേ. ആ ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം, എസ് ജാനകി പാടിയ ഗാനം അല്ലേ. ഈ പാട്ടിനോട് പ്രത്യേകമായൊരു ഇഷ്ടം അങ്ങനെ വല്ലതുണ്ട്? അനുഭവങ്ങളുണ്ട്. പഴയ പാട്ടുകളോട്. അത് ശരി. ആ ഹാ ഹാ. അല്ലാതെ ഇത് ഇത് ഈ പാട്ടിനോട് പ്രത്യേകമായൊരു ഇഷ്ടം ഉണ്ടായിട്ടല്ല അല്ലേ.
2: ആ പാട്ട് ഫീമെയിൽ വെർഷൻ ആണ് ഏറ്റവും നല്ലത്.
1: ആ ഹാ ഹാ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ വെച്ചു തരാം ജാനകിയമ്മ പാടിയ പാട്ട് കേട്ടോ. ഓക്കെ. അപ്പൊ സംസാരിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് രണ്ടു മൂന്നാഴ്ചക്ക് ശേഷം വീണ്ടും വിളിക്കൂ, സംസാരിക്കാം, കൂടുതൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു. താങ്ക് യു.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: ഗാനതരംഗിണിയിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ ഇതാ
2: ഹലോ മാഡം.
1: ആ പറയൂ.
2: ഞാൻ ഫെബ്രുവരി 4-ാം തീയതി ബുധനാഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മേജോ സാറാണ് ഫോൺ എടുത്തത്. എന്നിട്ട് അതെനിക്ക് വെള്ളിയാഴ്ച എനിക്ക് കേൾപ്പിച്ച് തരും ചെയ്തു. ഒറ്റപ്പാലത്ത് നിന്ന് കല്യാണിക്കുട്ടി വിളിച്ചതാന്നും പറഞ്ഞിട്ട് പിറ്റത്തെ പാട്ടോർമ്മകളില്ലേ വെള്ളിയാഴ്ച.
1: പാട്ടോർമ്മകളില് വന്നു അല്ലേ. എവിടുന്ന സംസാരിക്കണേ, എവിടുന്ന വിളിക്കണേ, പേര് പറഞ്ഞല്ലോ, എവിടുന്ന വിളിക്കണേ പറയൂ.
2: എന്റെ വീട് ഒറ്റപ്പാലാണ്.
1: ഒറ്റപ്പാലത്ത് തൃശ്ശൂരിലെ ജോലി ചെയ്യാണല്ലേ. എന്താ ജോലി?
2: ഞാൻ ഹോം നേഴ്സ് ആയിട്ട് പോകും.
1: ഹോം നേഴ്സ് ആയിട്ടല്ലേ. ആഹാ. അപ്പൊ അതിന്റെ ഇടയിൽ റേഡിയോ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ?
2: ഞാനും മാത്രമേ ഉള്ളൂ.
1: അത് ശരി. ആഹാ.
2: അപ്പൊ ഞാൻ റേഡിയോ ഒപ്പം കൊണ്ടിടക്കണ റേഡിയോ ആണ്. ചാർജ് കേട്ടിട്ട് ഞാൻ ഒപ്പം കൊണ്ട് നടക്കും. എവിടെ ഇരിക്കണെച്ച അവിടെ കഷ്ണ അരിയാണെങ്കിലും മീൻ വെട്ടുകയാണെങ്കിലും അവിടെ കൊണ്ടുപോയി ഇരുന്ന് കേക്കും.
1: അത് ശരി. അപ്പൊ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട് ചുരുക്കം.
2: എല്ലാം കേൾക്കും. രാവിലെ തുടങ്ങും ഞാൻ ഉഷമലേരിയും സുഭാഷിതം കേൾക്കും.

0: കേക്കും എല്ലാം. പിന്നെ മധു ബാലകൃഷ്ണന്റെ പ്രഭാതവന്ദനം എല്ലാം കേക്കും.
1: ഒന്നുമില്ലേ? അത് ശരി.
0: പത്തരക്ക് ചലച്ചിത്രഗാനം അതുകൂടി കേട്ടിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ.
1: ഉറങ്ങുള്ളൂ, അത് ശരി. അപ്പം ഈ ഒറ്റപ്പാലത്തെ വീട്ടിലാരൊക്കെണ്ട്?
0: അവിടെ വീട് പൂട്ടിട്ട് പോകുന്നില്ല, ഞാനും എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഇങ്ങനെ പട്ടാമ്പിയിലെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുക.
1: ജോലിക്ക് നിൽക്കാണ്, അത് ശരി. ആഹാ, അപ്പൊ നിങ്ങൾ ലീവ് കിട്ടുമ്പോ തിരിച്ചു പോകും അല്ലേ ഒറ്റപ്പാലത്തേക്ക് രണ്ടാളും?
0: അവരെ മക്കള് ഗൾഫിൽ നിന്ന് വരികയായി എന്നോ അറിയില്ല, അപ്പൊ ഞാൻ വീട്ടിൽ പോകും.
1: അത് ശരി. ആഹാ, അപ്പൊ അവിടെ അവിടെ ഒരമ്മക്ക് കൂട്ടു നിക്കാന്നല്ലേ പറഞ്ഞേ?
0: അവരമ്മക്ക് കൂട്ടു നിക്കാം. അമ്മ അല്ല, അമ്മടെ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യണതാ.
1: ആ ശരി. ആഹാ,
0: മെജോ സാറിനെ വിളിച്ചിട്ടാണ് അന്ന് കിട്ടിയത് എനിക്ക്.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇന്ന് മെജോ സാറല്ല, ഞാനാണ്. ഞാൻ മെജോനോട് പറയാം കേട്ടോ, അന്ന് വിളിച്ച ആള് വിളിച്ചിരുന്നു എന്ന് പറയാം. ആ പറയാം പറയാം. ഇപ്പൊ പാട്ട് ഏതാ വേണ്ടത്?
0: എനിക്കിപ്പോ രാപ്പാടി ഇല്ലെങ്കിൽ എനിക്ക് അവളുടെ രാവുകൾ വെച്ചേരണം.
1: അവളുടെ രാവുകളിലെ പാട്ട് രാഗേന്ദു കിരണങ്ങളാണോ?
0: അതന്നെ അതന്നെ. അല്ലെങ്കിൽ രാപ്പാടി ആയിരുന്നു എനിക്ക് ഇഷ്ടം, പക്ഷെ അതില്ലല്ലോ.
1: അപ്പൊ ഞാന് അവളുടെ രാവുകളിലെ രാഗേന്ദു കിരണങ്ങൾ എന്നുള്ള പാട്ട് വെച്ചുതരാം.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ പിന്നൊരു സമയത്ത് നമുക്ക് കൂടുതൽ സംസാരിക്കാം കേട്ടോ. അപ്പൊ അവിടെ ഉള്ള അമ്മയോടും ഞങ്ങളുടെ അന്വേഷണം പറയണം.
0: ഓ
1: പറയാം പറയാം, മേജയോട് പറയാം കേട്ടോ. അപ്പൊ സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. പാട്ട് വെച്ചുതരാം. ശരി ശരി ശരി, ഓക്കെ.

0: ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? കൈരളി പട്ടാമ്പിന്ന്, പള്ളിപ്പുറം. പട്ടാമ്പി പള്ളിപ്പുറം അല്ലേ? ഗാന തരംഗിണിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, സുഖായിരിക്കുന്നു. കിട്ടാറില്ലേ വിളിച്ചാല്? ഗാനസല്ലാപത്തിൽ അത് ശരി. ആ സമയത്ത് അല്ലേ? ആ ശരി ശരി ശരി. ആ അത് കിട്ടാത്തതിന് പരിഭവം ഒന്നും വിചാരിക്കരുത്. നമുക്ക് ഒരുപാട് കോളർ ഉണ്ടാവും, അപ്പൊ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ആരാണോ അവർക്ക് കിട്ടുന്നു എന്നുള്ളൂ, അല്ലാതെ നമ്മളായിട്ട് മാറ്റി വെക്കുന്നതല്ല കേട്ടോ. അപ്പൊ എനിക്കും സന്തോഷം, ആദ്യമായിട്ട് വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണല്ലോ. അത് ശരി, ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പാവും അല്ലേ? ആണോ? ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്? എവിടെയാ ജോലി ചെയ്യുന്നേ?
1: ഹസ്ബൻഡ് വളാഞ്ചേരി ഒരു കടയിലാണ്.
0: കടയില്? ആഹാ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലിപ്പുള്ളത് ചെറിയ മോളുണ്ട്.
0: ആ,
1: അവള് പി ജി ചെയ്യാണ്.
0: പി ജി ചെയ്യാണ്. എവിടെയാ ചെയ്യുന്നത്? ഡിസ്റ്റന്റ് ആയിട്ട്. അത് ശരി. പേരക്കുട്ടിയൊക്കെ ഉണ്ടോ? വാവിക്ക് വേണ്ടിട്ടാണ്. ആൺകുട്ടിയോ പെൺകുട്ടിയോ?
1: മോളാണ്. അമ്മയ്യ.
0: അമ്മയ്യ. എത്ര വയസ്സായി അമ്മയ്ക്ക്?
1: നാല് വയസ്സായി.
0: നാല് വയസ്സായി.
1: അംഗനവാടിയിൽ പോവാണ്.
0: അത് ശരി.
1: സ്വാതി.
0: ആ അല്ലേ, മോളുടെ പേരെന്ത്? ദർശന.
1: മരുമകൻ സഞ്ജയ് ആണ്. അവന്റെ വർക്ക് അവിടെ ഐടിയിലാണ്,
0: എറണാകുളത്ത്.
1: ആ, അപ്പൊ മോള് അവിടെ താമസാണ്. ജോലി ആയിട്ടില്ല. സ്കൂളില്
0: പറഞ്ഞായിരുന്നു.
1: കൈരളി.
0: അത് ശരി. ആ, എവിടെ വർക്ക് ചെയ്തിരുന്ന? അപ്പം പട്ടാം അവിടെ തന്നെയാണോ? പള്ളിപ്പുറം തന്നെ.
1: ഇംഗ്ലീഷ് മീഡിയം. എല്ലാവരും കുറെ സ്ഥലത്തൊക്കെ മലപ്പുറം ജില്ലയിലായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഇവിടെ പള്ളിപ്പുറത്തായിരുന്നു.
0: പള്ളിപ്പുറത്ത്. അത് ശരി.
1: ശാരീരിക അസ്വസ്ഥതകളെ കാരണം.
0: അത് ശരി. അത് ശരി. അപ്പൊ ഒന്ന് വിശ്രമിക്കാന്ന് കരുതി അല്ലേ?
1: ആ, കുട്ടികളൊക്കെ ഇടപഴകി നല്ല രസമായിരുന്നു.
0: അതിനെന്താ, ഈ പഠിപ്പിച്ച കുട്ടികളൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ കാണാൻ ടീച്ചേഴ്സിനും കിട്ടുന്ന ഒരു ഭാഗ്യമാണല്ലോ അത്. എവിടെ പോയാലും എവിടെയെങ്കിലൊക്കെ പിള്ളേരുണ്ടാവൂല്ലോ അല്ലേ? കോണ്ടാക്ട് ഉണ്ട്. കുട്ടികളാണ്. അത് ശരി. അത് ശരി. അതെ അതെ അതെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടതെന്ന്? കണ്ണും പൂട്ടി ഉറങ്ങുക നെയ്യൻ, കണ്ണേ പുന്നാര പൊന്നുമകനെ, അതാണോ?
1: ആഹ്,
0: സ്നേഹ സീമയിലെ പാട്ട്. സ്നേഹ സീമ എന്നാണ് സിനിമയുടെ പേര്.
1: മോളെ, പേരക്കുട്ടി ചെറിയ കുട്ടിയാകുമ്പോ ഞാൻ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ പാടി.
0: പാടുന്ന ആളാണ്? അന്നൊരു രണ്ടുപേര് പാടു കേക്കട്ടെ.
1: അയ്യോ അയ്യോ,

നമ്മുടെ ശ്രോതാക്കൾക്കും കേൾക്കാലോ. അതെയോ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ അമ്മയെ കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് വെച്ചുകൊടുക്കാം. പിന്നെ മക്കളോടൊക്കെ അന്വേഷണം പറയൂ. കൈരളി നല്ല സുഖമായിട്ട് വിശ്രമം നന്നായിട്ട് വിശ്രമിക്കൂ. അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ കേട്ടോ. ഓക്കെ, സന്തോഷം കേട്ടോ. സംസാരിക്കാൻ പറ്റി ആദ്യമായിട്ട് വിളിച്ചതല്ലേ, എനിക്കും സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, പാട്ട് കേൾക്കാം നമുക്ക്. സ്നേഹസീമ എന്ന ചിത്രത്തില് എ എം രാജയും പി ലീലയും കൂടി പാടിയ പാട്ടാണ്. അഭയദേവിന്റെ വരികളാണ്, ദക്ഷിണമൂർത്തിയുടെ സംഗീതം. അപ്പൊ കേൾക്കാം. ഓക്കെ.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്? ജിനേഷ് കുമാർ. ജിനേഷ് കുമാർ വരവൂരോ? എവിടെ സ്ഥലം പറഞ്ഞു? വരവൂർ പാലക്കൽ അല്ലേ. ആ ജിനേഷ് കുമാർ എന്ത് ചെയ്യണേ?
3: ഞാൻ ആദ്യം ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്നേ.
2: ആഹാ.
3: ഇപ്പൊ പിന്നെ അമ്മക്ക് തീരെ സുഖല്യാസ കാരണം കൊണ്ട് ഇപ്പോ
2: പോവാറില്ല. അത് ശരി. അപ്പൊ വീട്ടില് അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അല്ലേ. അത് ശരി. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? അതെയാ? ആഹാ. അത് ശരി. അമ്മക്ക് എത്ര പ്രായം ഉണ്ട്?
3: അമ്മക്ക് 81 വയസ്സ്.

0: 81 വയസ്സ്. അപ്പൊ അമ്മയ്ക്ക് ഈ വയസ്സായതിന്റെ ശാരീരിക പ്രശ്നങ്ങളാണോ അത് വേറെന്തെങ്കിലും അസുഖമായിട്ടാണോ? അത് ശരി, അത് ശരി. അപ്പൊ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് അമ്മയുടെ കാര്യങ്ങള് ഒക്കെ ചെയ്യാനുള്ള ഒരു അവധി ഉണ്ടോ ഇപ്പൊ, അതോ തീരെ വയ്യാതിരിക്കുകയാണോ?
1: നടക്കാൻ
0: വയ്യ അല്ലേ? ഓഹോ, അത് ശരി, അത് ശരി. അപ്പം റേഡിയോ, നമ്മുടെ റേഡിയോ കേൾക്കാറുണ്ടോ? ജിനേഷിന്റെ കൂടെ തന്നെ അമ്മയും കേൾക്കുന്നുണ്ടാവും അല്ലേ വീട്ടിൽ വെക്കുമ്പോ? എന്തൊക്കെ പരിപാടികളാണ് ഇഷ്ടം, ഏതൊക്കെ പരിപാടികളെ കേൾക്കാറുള്ളത്?
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാറുണ്ട്, പിന്നെ വയലും വീടും അങ്ങനെയുള്ള പ്രഭാത മന്ദിരം അങ്ങനെയുള്ള
0: എല്ലാ പരിപാടിയും, എല്ലാ സമയത്തെ പരിപാടികളും കേൾക്കാറുണ്ട് അല്ലേ? അത് ശരി. അപ്പൊ പാചകമൊക്കെ ആരാണ്, ജിനേഷാണോ ചെയ്യാറ്?
1: ഞാൻ അത്യാവശ്യത്തെ പാചകം ചെയ്തിട്ട് അവിടെ വെച്ചു.
0: അത് ശരി. ആഹാ, അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കി, ലഞ്ചൊക്കെ ആക്കി കഴിഞ്ഞോ? ഉച്ചഭക്ഷണത്തിന്റെ ഒക്കെ പരിപാടികൾ കഴിഞ്ഞോ?
1: ഉച്ചഭക്ഷണത്തിന്റെ പരിപാടി കഴിഞ്ഞു, ലഞ്ചൊക്കെ ഉണ്ട്, അവർക്ക് കഴിക്കാൻ കൊടുത്തു.
0: അത് ശരി. ആഹാ, ഇഷ്ടാണോ പാചകം?
1: പാചകം അത്യാവശ്യം ചെയ്യും.
0: ഇഷ്ടായിട്ട് ചെയ്യണ തന്നെയാണല്ലേ, അതോ നിവൃത്തികേടുകൊണ്ട് പാചകം ചെയ്യുന്നതാണോ?
1: ഞാൻ തന്നെ എല്ലാ പാചകങ്ങളും ചെയ്യാറുണ്ട്.
0: അപ്പൊ പുതിയ റെസിപ്പിയൊക്കെ കണ്ടുപിടിക്കുവോ ഉണ്ടാക്കിട്ട്? പുതിയ റെസിപ്പിയൊക്കെ കണ്ടുപിടിക്കോ, പുതിയ പാചക വിധികളൊക്കെ കണ്ടെത്താറുണ്ടോ പാചകം ചെയ്ത് പരീക്ഷിച്ച്? ഓക്കെ. അപ്പൊ പാട്ടുകള്, ചലച്ചിത്ര ഗാന പരിപാടികളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? പാട്ട് പാടുവോ?
1: പാട്ട് പാടുകയൊക്കെ ചെയ്യും.
0: പാടും. എന്നാ പിന്നെ രണ്ടുപേരും നമുക്ക് കേൾക്കാം അല്ലേ? ഒന്ന് പാടും എന്നാലേ നമ്മുടെ ശ്രോതാക്കൾക്കും കേൾക്കാലോ. ആ പാടും.
1: ഗുരുവായൂരം.

ഇതു കാൽക്കലേൽക്കു വാഗച്ചാത്തിലേൽക്കു പൂന്താന പാനയിലെ അനുനീര് ചൂരത്തും പുണ്യദേശത്തിൽ മുങ്ങി കുടവണിയാക്കുന്നവരെൻ്റെ മനസ്സോ.

0: വായൂരമ്പലം ശ്രീവയിൽ ഒന്നും അവിടുത്തെ സംഗമാണ് എന്റെ ഗന്ധം.
1: നന്നായി പാടിയിട്ടോ.
0: പോലെ ജനസവാഹം ഇത് കാൽച്ചലേൽക്കൂ.
1: ജിനേഷ് അസലായി പാടുന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: എനിക്ക് സത്യശിവസുന്ദരത്തിലെ ഹവ ഹവ എന്നുള്ള പാട്ട് വെക്കുന്നതാണ്.
1: മനോയും സ്വർണലതയും കൂടി പാടിയ പാട്ട് അല്ലേ?
0: അതെ അതെ.
1: അപ്പൊ
0: പ്രത്യേകമായിട്ട് ഡെഡിക്കേഷൻ ചെയ്യണ എന്റെ അമ്മയുടെ പേര് സംഗമ എന്നാണ്.
1: അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് അല്ലേ?
0: ആയിക്കോട്ടെ
1: ആയിക്കോട്ടെ. അപ്പൊ വളരെയധികം സന്തോഷം. അമ്മയോട് ഞങ്ങളുടെ അന്വേഷണം പറയാ, പാട്ട് വെച്ചു തരാട്ടോ. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു വെരി മച്ച്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനത്തരങ്കിണിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ബിന്ദു ഇ വി, സാങ്കേതിക സഹായം പ്രീതി പി, കെ കെ ലത, ആൽബിൻ ബെൻസൺ.
1: ഗാനതരംഗിണി ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്.

0: സമയം 9 മണി കഴിഞ്ഞ് 59:50. ഇനി 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ.
1: റേഡിയോ ഹെൽത്ത്.
2: ഒരു ദിനമാണിത്. കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ

0: ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി നാം ആചരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നൽകുന്ന ആശംസാ സന്ദേശം കേൾക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. പ്രശസ്ത ചികിത്സകനും പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവും ആയ ജൂലൈ 1 നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ഓർക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ദിനമാണിത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും ഷിഗലയും പോലെയുള്ള പകർച്ചവ്യാധി ഭീഷണികളെയും വർഷകാലത്തുണ്ടാവുന്ന പകർച്ചപ്പനികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സംഘം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സമയവും മാറ്റിവെച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് ഓരോ ഡോക്ടറും. കോവിഡ് കാലം മുതൽ ഇന്ന് വരെ നമ്മൾ കടന്നു പോകുന്ന കഠിനമായ വഴികളിലെല്ലാം ആ ദൗത്യം അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവൻ രക്ഷകർക്ക് സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ അവർക്ക് കഴിയുന്നത്. ഏവർക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നമ്മുടെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും കാരുണ്യത്തിനും മുന്നിൽ ആരോഗ്യ വകുപ്പിൻ്റെ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. രോഗാതുരമായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും പ്രത്യാശയുടെ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ആരോഗ്യപൂർണമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
0: അടുത്തതായി നമുക്ക് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ രീതികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ കെ ഗോപാൽ.
4: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ചിത്രശലഭത്തിന്റെ ഷേപ്പുള്ള ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ചെറിയ ഗ്രന്ഥിയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും നിയന്ത്രണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. തൈറോയ്ഡ് ഗ്രന്ഥി എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗലക്ഷണങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.

രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T3 T4. ഈ ഹോർമോണുകളുടെ രക്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ തൈറോയിഡിസമെന്നും, ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും വിപരീത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ T3 T4 അളവ് വളരെ കൂടുതലും പിറ്റ്വിറ്ററി ഉൽപ്പാദിപ്പിക്കുന്ന TSH അളവ് കുറവുമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇറിറ്റബിൾ ആവാനും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവാനും ഭയങ്കര ആശങ്കാകുലരാകാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രക്രിയ കൂടുന്നുണ്ട്, അതുപോലെ നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഭാരം യാതൊരു കാരണവുമില്ലാതെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നാവാനും അത് പൊടിയാനുമൊക്കെ ഉള്ള സാധ്യത, മുടിയും അതുപോലെ തന്നെ മുടിയും വളരെയേറെ തിന്നായിട്ട് അതും മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ അത് ബാധിക്കാറുണ്ട്. ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രന്ഥി കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്നത്. ഈ TSH അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് തൈറോയിഡിൻ്റെ T3 T4 അളവ് രക്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ തൈറോയിഡിസിൻ്റെ നേരെ വിപരീതത്തിലാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഭയങ്കര നമ്മൾ ക്ഷീണിതരായിരിക്കും, നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കാണത്തില്ല. എപ്പോഴും നമുക്ക് തണുപ്പിനോട് ഭയങ്കരമായ ഒരു അവേഷനായിരിക്കും, തണുപ്പത്ത് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കുഴപ്പങ്ങളുണ്ടാകാറുണ്ട്, മലബന്ധം. പിന്നെ അതുപോലെ സ്കിൻ എപ്പോഴും വളരെ ഡ്രൈ ആയിരിക്കും, ഉണങ്ങി നമുക്ക് ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊരു കാര്യം. നമുക്ക് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശരീരഭാരം കൂടുന്നൊരവസ്ഥയാണ്. വീക്ക് മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ജോലിയും ചെയ്യാനുള്ളൊരു ഉത്സാഹം കാണത്തില്ല. എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ മൂടി പുതച്ചിരിക്കുന്ന ഒരു പ്രകൃതിയിലാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലുള്ളത്. അപ്പം ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തൈറോയിഡിനെ പറ്റിയുള്ള തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, അത് ഹൈപ്പർ തൈറോയിഡുമാകാം, അത് ഹൈപ്പോ തൈറോയിഡുമാകാം. അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നിട്ട് വരിക. ഇതിലൂടെ നമുക്ക് തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. തൈറോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തിലേക്കും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ലെവലിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം, തൈറോയിഡ് ഹോർമോണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും അത് അവർ സ്വയം ശാക്തീകരിക്കുകയും അവർ സ്വയം ഇതിലെ പരിശോധനയ്ക്കായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ, അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രക്തത്തിലെ പരിശോധനയാണ്. അപ്പോൾ നമുക്ക് T3 നമുക്ക് പരിശോധിക്കാൻ പറ്റും, T4 പരിശോധിക്കാൻ സാധിക്കും, TSH പരിശോധിക്കാൻ. ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അറിയാൻ സാധിക്കും.
അതുപോലെ ഒരു ഡോക് തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്ക്

0: രക്തമോ അല്ലെങ്കിൽ ഒരു നോഡ്യൂളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴുത്ത് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തൈറോയിഡിൽ വീക്കമുണ്ടോ, ഗ്രന്ഥിയിൽ എന്തെങ്കിലും നോഡ്യൂൾസ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം അതുപോലെ നമുക്ക് സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്കിൻ്റെ അത് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തൈറോയിഡിൽ വരുന്ന മറ്റ് അസുഖങ്ങളെന്ന് പറയുന്നത് ഒന്ന് തൈറോയിഡൈറ്റിസ് ആണ്, അത് തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പം അതിലൂടെ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഗോയിറ്റർ പോലെയുള്ള അതും അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേവ്സ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൈറോയിഡ് ക്യാൻസർ. ഇന്ന് കേരളത്തിൽ വളരെ പ്രാബല്യത്തിൽ നമ്മൾ കാണുന്ന ഒരു തരം ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ബിനൈനും മാലിഗ്നൻ്റുമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം അതിൽ മാലിഗ്നൻ്റായിട്ടുള്ള ക്യാൻസർ സ്ത്രീകളുടെ ക്യാൻസേഴ്സിൻ്റെ ഇടയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മുഴ അല്ലെങ്കിൽ നോഡ്യൂൾ അതിന് വരുന്ന സൈസ് വ്യത്യാസത്തിലൂടെയാണ് പലപ്പോഴും അത് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പം ഇതിനെതിരെയും നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇതിനെല്ലാം തന്നെയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡ് പരിശോധിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് വരെ ഐക്യു ലെവൽസിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് തൈറോയിഡിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തൈറോയിഡ് ഗുളി തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. തൈറോയിഡ് കുറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽട്രോക്സിൻ പോലെ അല്ലെങ്കിൽ തൈറോയിനം പോലെയുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി അഥവാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ തന്നെയാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടോ അല്ലെങ്കിൽ നോഡ്യൂൾ മാത്രമായിട്ടോ ഒക്കെ മാറ്റുന്ന സർജറികളുണ്ട്. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആകെ കൂടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും നല്ല ആരോഗ്യത്തിന്, നമ്മുടെ ബുദ്ധിപരമായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥി ആയതുകൊണ്ട് ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ചുമതലയാണ്. അപ്പം അത് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, അതെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവബോധമുള്ളവരായി മാറുക. നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം സോപാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മഞ്ജുവും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് SP വെങ്കിടേഷ്.

എസ് രമേശൻ നായരുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഏപ്രിൽ 19.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 60 രൂപ കൂടി 12,905 രൂപയ്ക്കും പവന് 480 രൂപ കൂടി

0: 1,03,240 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടംവാര റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: 71 വർഷങ്ങൾ
5: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
5: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
3: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
3: ഗാന്ധിമാർഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 30:38. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
3: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: യമൻ കല്യാൺ. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും അടിസ്ഥാനപരവുമായ രാഗങ്ങളിലൊന്നാണ് യമൻ കല്യാൺ. ശാന്തതയും പ്രണയഭാവവും ഭക്തിരസവും നിറഞ്ഞ സ്വഭാവം കൊണ്ടാണ് ഈ രാഗം പ്രശസ്തമായത്. രാത്രിയുടെ ആദ്യ ഭാഗത്തിലാണ് സാധാരണയായി ഈ രാഗം ആലപിക്കപ്പെടുന്നത്. സമാധാനവും ആത്മീയതയും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ യമൻ കല്യാണിന് കഴിയും. മൃദുലമായ സ്വരചലനവും ഭാവസമ്പന്നതയും കാരണം ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഈ രാഗത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. യമൻ കല്യാൺ കല്യാൺ ധാട്ടിൽപ്പെടുന്ന ഒരു സമ്പൂർണ രാഗമാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും ഏഴ് സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിന്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്.

യമൻ കല്യാണിന്റെ പ്രധാന പ്രത്യേകത തീവ്ര മധ്യമത്തോടൊപ്പം ചില അവസരങ്ങളിൽ ശുദ്ധമധ്യമവും ഉപയോഗിക്കുന്നതിലാണ്. സാധാരണ യമനിൽ തീവ്രമധ്യമം മാത്രം ഉപയോഗിക്കുമ്പോൾ യമൻ കല്യാണിൽ അവരോഹണ പ്രയോഗങ്ങളിൽ ശുദ്ധമധ്യമവും മൃദുവായി ഉപയോഗിക്കുന്നു. ഈ രാഗം അതീവ ഭാവസമ്പന്നവും ആലാപനത്തിനും സ്വരവിശകലനത്തിനും വളരെ അനുയോജ്യവുമാണ്. ഖയാൽ, ഭജനുകൾ, വാദ്യസംഗീതം, അർദ്ധശാസ്ത്രീയ സംഗീത രൂപങ്ങൾ എന്നിവയിൽ യമൻ കല്യാൺ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിന്റെ പ്രകാശമാർന്നതും ധ്യാനാത്മകവുമായ സ്വഭാവം ശ്രോതാക്കളെ ആഴത്തിൽ ആകർഷിക്കുന്നു. പ്രത്യേകിച്ച് തീവ്രമധ്യമവും തമ്മിലുള്ള സുന്ദരമായ സംയോജനം ഈ രാഗത്തിന് തനതായ ഭംഗി നൽകുന്നു. ആസ്വദിക്കാം. ഈ രാഗത്തിന്റെ ചുവട് പിടിച്ച് ചിട്ടപ്പെടുത്തിയ 1985 പുറത്തിറങ്ങിയ

കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ

0: राग परिचयम्
1: रागम्
2: मांड राजस्थानिन्दे ജനകീയ സംഗീത പാരമ്പര്യത്തിൽ വേരൂന്നിയ മനോഹരവും ഭാവസമ്പന്നവുമായ ഒരു രാഗമാണ് മാണ്ട്. മധുരവും ലാളിത്യവും നിറഞ്ഞ സഞ്ചാരങ്ങളാൽ പ്രശസ്തമായ ഈ രാഗം മരുഭൂമിയുടെ സംസ്കാരവും രാജകീയ പാരമ്പര്യവും രാജസ്ഥാനി ജനകീയ സംഗീതത്തിൻ്റെ ആത്മാവും ഉൾക്കൊള്ളുന്ന രാഗമാണ്. മാണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രത്യേക സ്ഥാനമുള്ള രാഗമാണ്. ജനകീയ സംഗീതത്തിൻ്റെ ലാളിത്യവും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ നൈപുണ്യവും ചേർന്ന ഒരു അപൂർവ സംഗീത രൂപമാണ് ഇത്. നിരവധി ഭജനുകൾ, ഗസലുകൾ, തുമ്പ്രികൾ, ജനകീയ ഗാനങ്ങൾ എന്നിവ മാണ്ടുരാഗത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത രാജസ്ഥാനി ജനകീയ ഗാനമായ കേസരിയ ബാലം ഈ രാഗത്തിൻ്റെ ആത്മാവിനെ അതിമനോഹരമായി അവതരിപ്പിക്കുന്നതിന് ഉദാഹരണമാണ്. മാണ്ടരാഗം സാധാരണയായി ബിലാവൽ ധാട്ടുമായി ബന്ധപ്പെട്ടു കാണുന്നു. ഇതിൽ പ്രധാനമായും എല്ലാ ശുദ്ധസ്വരങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. അതിലൂടെ പ്രകാശഭരിതവും ശാന്തവുമായ സംഗീത അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഈ രാഗത്തിൻ്റെ വാദിസ്വരം മധ്യമവും സംവാദിസ്വരം പഞ്ചമം അല്ലെങ്കിൽ ഷഡ്ജം ആണെന്നും കരുതപ്പെടുന്നു. ഗൗരവപൂർണമായ ശാസ്ത്രീയ രാഗങ്ങളെപ്പോലെ കർശനമായ ഘടനയും വിപുലമായ ആലാപനവും മാണ്ടിന് സാധാരണയായി ഇല്ല. അതിനാൽ ഇത് ഗൗരവഭരിതമായ ധ്യാനാത്മക ഭാവങ്ങളെക്കാൾ ആഘോഷപരവും ആകർഷകവുമായ ഭാവങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത്. മാണ്ടിൻ്റെ പ്രധാന രസങ്ങൾ ഹാസ്യവും ഭക്തിയുമാണ്. ഈ രാഗം സന്തോഷം, സൗഹൃദം, സ്നേഹം, ആഘോഷം, ആത്മീയത തുടങ്ങിയ വികാരങ്ങൾ ഉണർത്തുന്നു. ഗായകരും വാദകരും സാധാരണയായി മധ്യസ്ഥായിയിലും താരസ്ഥായിയിലും ഈ രാഗം അവതരിപ്പിക്കുന്നു. കാരണം അതിലൂടെ രാഗത്തിൻ്റെ ലാളിത്യവും നൈർമല്യവും സ്വാഭാവികതയും

യും നിലനിർത്താൻ കഴിയും. ആസ്വദിക്കാം 1994 പുറത്തിറങ്ങിയ ഡ്യുയറ്റ് എന്ന ചിത്രത്തിൽ വൈരമുത്തുവിന്റെ വരികൾക്ക് AR റഹ്മാൻ ഈണം പകർന്ന് SP ബാലസുബ്രഹ്മണ്യവും KS ചിത്രയും ചേർന്നാലപിച്ച ഒരു നിത്യഹരിത ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരം.

0: రాగ పరిచయం.
1: రాగం
2: భారతీయ శాస్త్రీయ సంగీతത്തിൽ ഒരിക്കലും മങ്ങിപ്പോകാത്ത മാധുര്യവും ദിവ്യതയും നിറഞ്ഞ ഒരു രാഗത്തെയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നാട്ട. കർണാടക സംഗീതത്തിലെ ശുഭകരവും അടിസ്ഥാനപരവുമായ ഒരു രാഗമാണ് നാട്ട. 36-ാം മേളകർത്താ രാഗമായ ചലനാട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ രാഗം വീരരസപ്രധാനമാണ്. വീരരസത്തോടൊപ്പം തന്നെ വാത്സല്യവും ഭക്തിരസവും ഈ രാഗം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. വീരഭക്തിരസങ്ങൾ ഉണർത്തുന്നതിനായി കച്ചേരികളുടെ ആരംഭത്തിൽ തന്നെ ഈ രാഗം പലപ്പോഴും ആലപിക്കാറുണ്ട്. ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം എന്നിവയാണ്. ഈ രാഗത്തിൽ ചതുശ്രുതി ഋഷഭവും ചതുശ്രുതി ധൈവതവും ആണെങ്കിലും പ്രയോഗിക്കുമ്പോൾ ഈ രണ്ട് സ്വരങ്ങളും അല്പം മേൽത്തട്ടിലേക്ക് ഉയർത്തിവച്ച് പാടിയാൽ മാത്രമേ നാട്ടരാഗത്തിന് വേണ്ടിയുള്ള ഋഷഭ ധൈവത പ്രയോഗങ്ങൾ ശരിയായ മുറയ്ക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ നമുക്കിനി ശ്രദ്ധിക്കാം.

നാട്ട ഒരു വക്രരാഗമാണ്. വ്യത്യസ്തവും ചടുലവും ശക്തവുമായ ശൈലികളും പ്രയോഗങ്ങളും ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയ കൃതികളിൽ ഏറെ പ്രചാരത്തിലുള്ളവയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ മഹാഗണപതി, സ്വാമിനാഥ പരിപാലയം എന്നിവ. ശ്രീ മഹാഗണപതി എന്നു തുടങ്ങുന്ന കൃതിയും ഈ രാഗത്തിൽ തന്നെയുള്ളതാണ്. ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മഹാഗണപതി എന്ന കൃതിയുമായി ഏറെ സാമ്യമുള്ള ഒന്നാണ് ചെന്നൈ സെന്തമിഴ് എന്ന തമിഴ് ചലച്ചിത്രഗാനം. ചുരുക്കം ചില ചലച്ചിത്രഗാനങ്ങൾ മാത്രമേ ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്യൂഷൻ സംഗീതത്തിലും നാട്ടയ്ക്ക് ഏറെ പ്രചാരമുണ്ട്. ആസ്വദിക്കാം മഹാഗണപതി എന്ന കൃതിയുടെ വയലിൻ ഫ്യൂഷൻ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ.

0: రాగ పరిచయం.
1: రాగం
2: బిహాగ్. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ മറ്റൊരു ശ്രദ്ധേയ രാഗമാണ് ബിഹാഗ്. ശാന്തതയും സന്തോഷവും സമാധാനപരമായ ഭാവവും നിറഞ്ഞ ഈ രാഗം സാധാരണയായി രാത്രിയുടെ രണ്ടാം പകുതിയിൽ ആലപിക്കപ്പെടുന്നു. ഈ സമയത്ത് അതിൻ്റെ മൃദുവും സുന്ദരവുമായ ഭാവം ഏറ്റവും നന്നായി അനുഭവിക്കാനാകും. മാധുര്യവും ആകർഷകത്വവും നിറഞ്ഞ സ്വഭാവം കാരണം സംഗീതജ്ഞർക്കും സംഗീതാസ്വാദകർക്കും ഈ രാഗം ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ബിലാവൽ ധാട്ടിൽ പെടുന്ന ഈ രാഗത്തിന്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്. ഇത് സാധാരണയായി ഔടവ സമ്പൂർണ രാഗമായി കണക്കാക്കപ്പെടുന്നു. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ബിഹാഗ് രാഗത്തിന്റെ മറ്റൊരു

സവിശേഷത മധ്യമത്തിന്റെ രണ്ട് രൂപങ്ങളും ഉപയോഗിക്കുന്നു എന്നതാണ്. ശുദ്ധമധ്യമം പ്രധാനമായും ഉപയോഗിക്കപ്പെടുമ്പോൾ തീവ്രമധ്യമം ചില പ്രത്യേക ആരോഹണ സഞ്ചാരങ്ങളിൽ മൃദുവായി പ്രത്യക്ഷപ്പെടുന്നു. ഈ രാഗത്തിൽ സാധാരണയായി ഋഷഭവും ധൈവതവും ന്യാസസ്വരങ്ങളായി ഉപയോഗിക്കാറില്ല. പകരം മുകളിലെ സ്വരങ്ങളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അവയെ മൃദുവായി സ്പർശിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഈ സൂക്ഷ്മ സഞ്ചാരങ്ങളാണ് ബിഹാഗിനെ കൂടുതൽ മനോഹരവും ഭാവസമ്പന്നവുമാക്കുന്നത്. രാഗത്തിന്റെ പക്കട് എന്ന പ്രത്യേക സംഗീതവാക്യം രാഗത്തിന്റെ സ്വഭാവം തിരിച്ചറിയാനും ഭാവം ഉറപ്പിക്കാനും സഹായിക്കുന്നു. ഈ രാഗത്തിന്റെ ഒരു രാഗാലാപനം ശ്രദ്ധിക്കൂ.

വിഹാഗരാഗം, സ്നേഹം, സമാധാനം, ഭക്തി, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് ശ്രോതാക്കളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ശാന്തവും മനോഹരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിന്റെ മാധുര്യവും ലളിതമായ ആകർഷണവും കാരണം ശാസ്ത്രീയ സംഗീത കച്ചേരികളിൽ മാത്രമല്ല ഗസൽ, ഭജൻ, സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ, ചലച്ചിത്ര സംഗീതം എന്നിവയിലും ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ നിരവധി പ്രശസ്ത ഗാനങ്ങൾ ബിഹാഗരാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. തേരേ സൂർ ഓർ മേരേ ഗീത് എന്ന ഗാനവും എ ആർ റഹ്മാൻ സംഗീതം നൽകിയ മലർകൾ കേട്ടേൻ എന്ന ഗാനവും ഈ രാഗത്തിന്റെ മാധുര്യവും ആകർഷണവും മനോഹരമായി പ്രകടിപ്പിക്കുന്നു. ആസ്വദിക്കാം. 2014 പുറത്തിറങ്ങിയ 1983 എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകർന്ന് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്നാലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
3: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, ഒരു നമ്പർ കൂടി 9496596321. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ. പരിപാടിയുടെ സമയം ഓർക്കുമല്ലോ, ഇപ്പോൾ മുതൽ 12 മണിവരെ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. അപ്പോൾ ഇന്ന് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമാണ്. ആതുര സേവനത്തിന് രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയ ഡോക്ടേഴ്സിനും ഹൃദയം നിറഞ്ഞ ഡോക്ടേഴ്സ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. അപ്പം മാഡം, വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ പനിയും പകർച്ചപ്പനി അല്ലല്ലോ. ഒരു സാധാരണ പനിയും പകർച്ചപ്പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്നൊന്ന് പറയാമോ?
2: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. പനി പൊതുവെ നമ്മൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടി, നമുക്ക് ചൂട് അനുഭവപ്പെടുമ്പം നമ്മൾ പനി എന്ന വാക്ക് ഉപയോഗിക്കും. ചില പ്രദേശങ്ങളിൽ ജലദോഷപ്പനി, അതായത് മൂക്കൊലിപ്പും തൊണ്ടവേനയൊക്കെ വരുമ്പോൾ അതിനും നമ്മൾ പനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പകർച്ച പനി എന്ന വാക്ക് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പൊതുവായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കബിൾ

0: പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ. അതായത് ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ, അവയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ച വ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി. അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലൂ കണക്കുള്ള ഫ്ലൂ വൈറസ്, ഇൻഫ്ലുവൻസ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട് വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗം. അതുകൂടാതെ അഡനോ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവേ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ അണു ആ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസിൽസ് അഞ്ചാംപനി, മംസ്, മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ച രോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ ഈ ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഒരു വ്യക്തിയിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഡെങ്കി, ഇതും ഒരു വൈറസാണ്, ഡെങ്കി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്, ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും അയാൾ കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഇത് കൂടാതെ മറ്റ് കൊതുക് ജന്യ രോഗങ്ങൾ, ക്യൂലെക്സ് കൊതുകൾ, ഇവ ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ്നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേറിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇത് കൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ. അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, ക്യാമ്പിലോ ബാക്ടീരിയം ജെജനി, ഇക്കോളൈ, പല ബാക്ടീരിയകൾ ഷിഗെല്ലയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കേസസ് കൂടുതൽ വന്നിട്ടുള്ളത്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാഡം, ഈ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ? ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
2: നമസ്കാരം സാറേ.
0: നമസ്കാരം, നമസ്കാരം.
2: അങ്ങനെ വലിയ അസുഖം ഉണ്ടാകുന്ന ഒരാളല്ല, പക്ഷെ 2 മാസം ഒരു പനി ഉണ്ടായി. ഇപ്പം അവിടെ സംസാരിച്ചത് പോലെ ഈ പ്രദേശത്തെല്ലാം കൊതുകുണ്ട്. കൊതു കുത്തിയ കാരണക്കാരായിരിക്കാമെന്നാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചതുപോലെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ പനി ഉണ്ടാകുന്ന ആളല്ല, എനിക്ക് 10-86 വയസ്സുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും കുരുമുളകും കാറ്റ് ജീരകവും ബാക്കിയുള്ള പച്ചമരുന്നെല്ലാം പഠിച്ച് ഒരൊറ്റ മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ പനി അപ്പോഴേ മാറും. അങ്ങനെ ഞാൻ കൂടുതൽ ഡോക്ടറെ അടുത്ത് പോകുന്ന ആളല്ല. പക്ഷേ ഇത് പനി കൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ 2-3 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പം കൂടുതൽ ഗുളികയൊന്നും കഴിക്കുന്ന ആളല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അതൊരു ശകല ലേശം കുറവ് വന്നേ പുളി. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ പുളിയിട്ട് എന്റെ നടുവെല്ലിന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്, ഒരു വെട്ടിപ്പിടിച്ചം പോലെ തോന്നി. അതിന് വീണ്ടും ഞാൻ ആശുപത്രി ആ ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ 4 സൈസ് മരുന്ന് കുത്തി വെച്ചു. അപ്പൊ ആദ്യമേ കുത്തി വെക്കുന്ന ഇഴന്നിന് വെച്ചിട്ട്, നമ്മുടെ ഇഴന്നിന് വെച്ചിട്ട് അത് നമ്മുടെ കുരുമുളകിന് എരിവ് പോലായിരുന്നു. പക്ഷെ അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് ചകല ലേശം കുറവൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതിന്റെ ആഘാതം ആ നട്ടലിന് പനിയുടെ മൊത്തം ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ മരുന്ന് അങ്ങോട്ട് പോകുന്നില്ല.
0: അപ്പൊ ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ അതോ നടുവേദന മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ?

0: ചൂടൊന്നുമില്ല, പക്ഷെ എപ്പോഴും കഫക്കെട്ടും. ഒന്നേ ഈ നദിയിലെ കുളിച്ചിട്ടും പലപ്പോഴും ലേശമുണ്ട്, വലുതായിട്ട് മാറിയിട്ടില്ല.
1: ഈ രണ്ട് മാസം മുമ്പ് വന്ന പനി എന്ന് പറയുമ്പോൾ അന്ന് ഇത്തരത്തിൽ ഈ ഡെങ്കി ചിക്കൻ ഗുനിയ കണക്കുള്ള പനികൾ, കൊതുക് ജന്യ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സംശയിക്കുന്ന പോലെ കൊതുക് ജന്യ രോഗങ്ങളായിരുന്നുവെങ്കിൽ കുറച്ച് പനി വന്നു പോയതിനു ശേഷം കുറച്ച് കാലം കൂടി നമുക്ക് ശരീരവേദനയും അസ്ഥി സംബന്ധമായ വേദനയും നിലനിൽക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ദിവസം നിലനിൽക്കുന്ന ഒരു നടുവേദന ഉണ്ടെങ്കിൽ അത് ഓർത്തോ ഡോക്ടറെ ഇവിടെ കാണിക്കുന്നത്, കാരണം ചിലപ്പോൾ ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ പുതുതായിട്ട് വന്നതുമാകാം. അപ്പോൾ ആ രീതിയിൽ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. രണ്ട്, ഈ പനി വന്നത് ഏത് വിഭാഗം പനിയാണ്? കാരണം ഓരോ പനിയുടെയും ചികിത്സ വ്യത്യസ്തമാണ്. ഇപ്പൊ ഡെങ്കി ആണെങ്കിലും ചിക്കൻ ഗുനിയ അതല്ല മറ്റ് എന്തെങ്കിലും, ഇപ്പോൾ ശ്വാസം മുട്ട് കഫക്കെട്ടും ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും അണുബാധ, ഇൻഫ്ലുവൻസ ഇവയാണെങ്കിൽ ഏതാണ് എന്ന് പരീക്ഷിച്ച് എന്നത് പരിശോധിച്ച് നമ്മൾ ആ രോഗാണു ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അതിനായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ പനി വന്നൊരു അഞ്ചാറ് ദിവസം കൊണ്ടെങ്കിൽ ശരിയായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് പരിശോധനകൾ ആവശ്യം വേണ്ടി വരില്ല. പക്ഷെ ഇത്രയും ദിവസം ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് തങ്ങൾ ഡോക്ടറെ കണ്ട് വിശദമായിട്ട് ഒരു പരിശോധന, അണുബാധ ബാക്കി നിൽക്കുന്നുണ്ടോ അതോ ബാക്കി നിൽക്കുന്ന പ്രശ്നങ്ങൾ, സാധാരണ പനി വന്ന് കുറച്ച് ദിവസം കൂടി ചുമയും ശ്വാസം മുട്ടും നിൽക്കാറുണ്ട്, അതിന് ആ രീതിയിലുള്ള മരുന്നുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഇത് ഏതെങ്കിലും അണുബാധയുടെ ബാക്കി നിൽപ്പുണ്ടോ അതോ അതിനുശേഷമുള്ള സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണോ, ഇനി അസ്ഥി സംബന്ധമായ പ്രശ്നം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നട്ടലിനുണ്ടോ, ഇത്രയും പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത്. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
2: നന്ദി ഡോക്ടർ. പനി വരുമ്പോൾ എന്ന് മുതലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യും, ചില ദിവസം ടെമ്പറേച്ചർ തുടങ്ങിയാൽ ചില ആൾക്കാർ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് മുതലാണ് ഡോക്ടറിനെ കാണേണ്ടത്? അല്ലെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് സ്വയം ചികിത്സ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ടത്?
1: നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം പ്രാക്ടിക്കലി മിക്ക പനികളും, ഈവൻ ഇപ്പോൾ ഡെങ്കി ആണെങ്കിൽ പോലും 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 ദിവസം കൊണ്ട് സുഖപ്പെടും. വയറിളക്ക രോഗങ്ങൾ പോലും നമുക്കറിയാം മുതിർന്നവർക്കൊക്കെ, ഇപ്പോൾ ഷിഗല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസം വയറിളക്കം നിൽക്കുകയും നമ്മൾ വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ, ഇപ്പോൾ എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവെ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെങ്കി കണക്കുള്ള പനി, കോവിഡ് ഒക്കെ ആണെങ്കിൽ 2-ാഴ്ചയാവും സങ്കീർണതകളൊക്കെ, ഒരു ആദ്യത്തെ ആഴ്ചയുടെ അവസാനവും 2-ാമത്തെ ആഴ്ചയും. അപ്പോൾ നമുക്കൊരു സമയമുണ്ട്. പക്ഷേ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസമൊക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഈ ചില അപകട ലക്ഷണങ്ങളുണ്ട്, ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒട്ടും വൈകിക്കാതെ പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലും പോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ സാധാരണ പനി വന്ന് ഒരു 2-3 ദിവസം കൊണ്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒന്ന്, നല്ല ശ്വാസം മുട്ട്, നെഞ്ചിടുപ്പ് കൂടുക, ശ്വാസത്തിന്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധമായി കോട്ട് വരിക അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം, മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അത്തരത്തിൽ പിന്നീട് വയറിൽ വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും 1-ാമത്തെ ദിവസം ഒക്കെ തന്നെ പനി കുറയുന്നില്ല കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ, വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് ഒന്ന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി ഒരു ധൈര്യം, ഒരു നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഹലോ, ഞാൻ ഉള്ളന്നൂരിന്ന് കലാവതിയാ
2: സംസാരിച്ചു.

0: चलो
1: പറഞ്ഞോളു.
2: ഹലോ ഹലോ
1: ആ ഹലോ ഡോക്ടർ നമസ്കാരം.
2: ഹലോ ഡോക്ടർ, എന്റെ കൊച്ചുമോനെ കുറെ ദിവസം കൊണ്ട് അങ്ങ് തുമ്മും മൂക്ക് ചീറ്റി ചീറ്റി ഇരിക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെ ആണെങ്കിൽ കൂടെ കൂടെ ഒത്തിരി അങ്ങ് തുമ്മും, എന്നിട്ട് മൂക്കിൽ നിന്ന് മൂക്കളെ അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു മക്കളെ അത് ചീറ്റി പിരിഞ്ഞ് നല്ലപോലെ കള, എന്നിട്ട് അതങ്ങ് മാറുമെന്ന് പറയുന്നാലും അങ്ങനെ കളയും തരും. പിന്നെയും പിന്നെയും ഇതിങ്ങനെ കൂടെ കൂടെ തുമ്മുവാണ്, ഭയങ്കര തുമ്മല്.
1: എത്ര വയസ്സുള്ള കുഞ്ഞാണ്? പതിനഞ്ച് വയസ്സായ. പനി ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ്? പനി ചൂടുണ്ടായിരുന്നു, ചൂട്. ഇതിപ്പോ മൂക്ക് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം. നമുക്ക് ഇപ്പോൾ പലതരം ശ്വാസകോശ സംബന്ധമായ അണുബാധകളും ഉണ്ട്, പൊതുവെ വൈറസുകളായിരിക്കാം. പിന്നെ വൈറസ് വന്ന് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പം അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും. ഇത് നമുക്ക് പൊതുവെ കാണുന്ന പനിയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ സൈനസിലേക്ക് കൂടി ഇൻഫെക്ഷൻ വരും. നമ്മുടെ ഈ മൂക്കിന്റെ അടുത്ത് ഉള്ള സൈനസ് എന്ന് പറയുന്ന ഭാഗത്ത് അതിന്റെ അണുബാധ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മൂക്കൊലിപ്പ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് പൊതുവെ നമ്മൾ ആവി പിടിക്കാനൊക്കെ പറയാറുള്ളത്. പക്ഷെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലൊക്കെ കഫമൊക്കെ ആണ്, ഒന്ന് രക്തപരിശോധന ചെയ്യുമ്പോൾ കൗണ്ടൂടെ നോക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് എടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുകയും മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിച്ച്. മൂക്കിൽ തുള്ളിമരുന്ന്, നമ്മൾ മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിക്കാൻ. അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എന്താണ് എന്ന് ഒരു രക്തപരിശോധനയിൽ നമുക്കത് വൈറസ് ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും, അതല്ല എങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അങ്ങ് സാധാരണ പനി വരുന്ന രീതിയിലേ ഉള്ളെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ. പേടിക്കാൻ, ലക്ഷണത്തിൽ നിന്ന് പേടിക്കാനായിട്ടൊന്നുമില്ല. നമുക്ക് സാധാരണ വരുന്ന ശ്വാസകോശ സംബന്ധമായ അതും അപ്പർ റെസ്പിറേറ്ററി മൂക്കും തൊണ്ടയും ഒക്കെ അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ അണുബാധയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പേടിക്കാനായിട്ടില്ല എങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുന്നത്
0: നന്നായിരിക്കും. നന്ദി ഡോക്ടർ. ഇപ്പോൾ ഷിഗില്ല കേസസ് കൂടുന്നുണ്ടല്ലോ, അപ്പം പൊതുവിൽ എങ്ങനെയാണ് ഈ രോഗം തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നൊന്ന് പറയാം.
1: ഷിഗല്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു, ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, ഷിഗല്ല. പൊതുവെ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് നാല് സ്പീഷീസ് ആണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം. 1900s തുടക്കത്തിലൊക്കെ റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കം, അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ വളരെ കൂടിയ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗല്ല ഫ്ലെക്സ് ഫ്ലെക്സിനറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗല്ല ഫ്ലെക്സിനറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 70%-ൽ അധികം നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇത് പഴയ ഡിസെൻട്രിയെ, ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ ലക്ഷണങ്ങൾ, അതായത് കോംപ്ലിക്കേഷൻ, സങ്കീർണതകളിലേക്ക് പോവുകയില്ല എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം, ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും, ചിൽസ്, പനി, ടെമ്പറേച്ചർ ഉണ്ടാകാം, കടുത്ത വയറുവേദന, സാധാരണ വയറിളക്കത്തെ കാട്ടി കൊളുത്തി പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമൽ ക്രാമ്പ്, നല്ല വയറുവേദന ഉണ്ടാകും. പിന്നീട് ആദ്യത്തെ 2 ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണം എന്നൊരു തോന്നല്, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദനയും, അത്തരത്തിൽ ടെന്നിസ്മസ് എന്ന് പറയും, മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏർജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെ, അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമൺ സാലമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. നമ്മൾ ആ ലക്ഷക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗെല്ലയുടെ ഒരു പ്രത്യേകത, 10 മുതൽ 100 ബാക്ടീരിയ എണ്ണം, 10 മുതൽ 100 എണ്ണം ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്

0: കണക്കിന് 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പോൾ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗമുണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത് അത്തരത്തിൽ മലിനമായ ഭക്ഷണവും ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ പെരിങ്ങലുള്ള ബ്ലോക്കിൽ ആനാവൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് മോഹൻ എന്നാണ്. ഞാൻ എന്റെ ചെറുകുട്ടിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ.
2: ഹലോ ഡോക്ടർ.
0: ഹലോ.
2: അതെ, എന്റെ കൊച്ചുമോന് 4-5 വയസ്സായിരുന്നത്. ഇപ്പം സ്കൂൾ എൽകെജിയില് ആക്കിയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അതിന് പനി വരുന്നുണ്ട്. ഉടനെ നേറ്റെങ്കിലും കാണിച്ചു, അത് കുറവായിരിക്കുന്നു. പക്ഷെ ഇന്നലെ രാവിലെ സ്കൂളിൽ പോയിട്ട് വന്ന് വൈകുന്നേരത്തിന് ഛർദ്ദിച്ചാണ് വന്നത്. ആരും ചോറൊന്നും കഴിച്ചില്ല, അതിന്റെ പല കൂട്ടങ്ങൾ മാത്രം കഴിച്ചുള്ളൂ. പക്ഷെ ചോറൊന്നും കഴിച്ചില്ല, വെള്ളവും കുറച്ചാണ് കുടിക്കുന്നത്. ഇപ്പൊ ഛർദ്ദിലും ഉണ്ട്, ദാഹേക്ഷീണവും ഉണ്ട്. മലം പോവാനും ഇത്തിരി ബുദ്ധിമുട്ടാണ് അവന്.
0: ഇത് ഒന്ന്, ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം 4-5 വയസ്സുള്ള കുട്ടിക്ക് പനി വരുന്നത് പൊതുവെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് അവര് വീട്ടിൽ തന്നെ ഇരിക്കുമ്പം മിക്ക അണുക്കളുമായിട്ട് അവർക്ക് ഒരു ബന്ധമില്ലാതിരിക്കുവാണല്ലോ. സ്കൂളിൽ പോകുമ്പോൾ ഓരോ കുട്ടികളുടെ അടുത്തുനിന്നൊക്കെ പുതിയ പുതിയ അണുബാധകൾ ഉണ്ടായി. അങ്ങനെ ഒരു ഏകദേശം സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു 5-6 മാസം കുഞ്ഞുങ്ങൾക്ക് വിട്ടുവിട്ട് പനിയൊക്കെ വരും. അപ്പൊ അത് അത്ര കൺസേൺഡ് ആവണ്ട. പക്ഷേ രണ്ട്, ഇപ്പോഴത്തെ ഛർദ്ദില് അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഒന്ന് ഷിഗല്ല രോഗബാധ നന്നായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്, കേരളം മുഴുവനുണ്ട്. അതല്ലാതെ മറ്റ് ഈ മഴക്കാലവുമായിട്ടനുബന്ധിച്ച് മറ്റ് വൈറലൊക്കെ രോഗങ്ങളും ഒക്കെ ഉണ്ട്. പല വൈറസുകളും ഒക്കെ രോഗമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വയറിളക്കം, ഒന്ന് ഈ ഛർദ്ദിലും പനിയുണ്ടോ കുഞ്ഞിന്? ടെമ്പറേച്ചർ ഉണ്ടോ? ചൂടുണ്ടോ? അപ്പൊ ടെമ്പറേച്ചറും ഉണ്ട്, ഛർദ്ദിലും ഉണ്ട്. ഇത് രണ്ടും ശ്രദ്ധിക്കണം. ഒന്ന്, ഇത്തരത്തിൽ വയറിളക്ക സംബന്ധമായ വയറ് വേദനയോ എന്തെങ്കിലും പറയുന്നുണ്ടോ? വയറിളക്കം തുടങ്ങിയിട്ടില്ല അല്ലേ? ഒരു കാര്യം ചെയ്യൂ, കുഞ്ഞല്ലേ, 5 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പീഡിയാട്രീഷ്യനെ, ഡോക്ടറെ ഒന്ന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണിച്ചാൽ മതിയാകും. ഒന്ന് കാണിച്ചോളൂ. കാരണം ഇപ്പോൾ ഈ ശിഖലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ആന്റിബയോട്ടിക് വേണ്ടി വരില്ല, അഥവാ കൂടുന്നു എന്നൊക്കെ കാണുകയാണെങ്കിൽ ആന്റി മാത്രമല്ല മറ്റുള്ളവരിലേക്ക് അത് പകരാതെയും ഇരിക്കാൻ ആന്റിബയോട്ടിക് കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഡോക്ടറെ ഒന്ന് കാണുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണം. ഇപ്പൊ ഛർദ്ദിച്ച് പോകുന്നത് കുഴപ്പമില്ല, പക്ഷേ ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന പാനീയങ്ങളോ അല്ലെങ്കിൽ ഒ ആർ എസ് അറിയാമല്ലോ, ഒ ആർ എസ് വേടിച്ചിട്ട് സാഷ മേടിച്ച് കലക്കി കൊടുക്കുകയും വേണം. വീട്ടിൽ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം, നേർപ്പിച്ച കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കാം. വീട്ടിൽ തന്നെ പാനീയങ്ങൾ ധാരാളമായി കൊടുക്കാം. പക്ഷെ കുഞ്ഞായതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഈ ചിലപ്പം ഇത് വയറിളക്കത്തിന്റെ പ്രശ്നമാവണമെന്നില്ല, ചിലപ്പോൾ ഈ ഫ്ലൂ കണക്കുള്ള നമ്മുടെ സാധാരണ പനികളുണ്ടല്ലോ, അതും കുഞ്ഞുങ്ങൾക്ക് ഛർദ്ദിൽ കൂടൊക്കെ വരാം. ഇപ്പൊ ഇനി കൂടിയ പനികൾ ഡെങ്കിക്കുമൊക്കെ ഛർദ്ദിലായിട്ട് വരാം. അപ്പൊ ഏതാണെന്ന് ഒന്ന് ഡോക്ടറെ കണ്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കൊച്ചുകുട്ടികളെ നമ്മൾ അധികം സ്വയം ചികിത്സ ചെയ്യുന്നത് ബുദ്ധിയല്ല.
1: ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പകർച്ചപ്പനികൾ വന്നതിന് ശേഷം വിട്ടുമാറാത്ത കടുത്ത ശരീരവേദനയാണ്. എന്താണ് ഇതിങ്ങനെ ദീർഘനാൾ ഇങ്ങനെ വേദന നിലനിൽക്കാനുള്ള കാരണം?
0: അത് പൊതുവേ വൈറൽ പനികൾ, ഇപ്പൊ നമുക്ക് കോവിഡിലുണ്ടായിരുന്നു. പിന്നെ ഡെങ്കി, ചിക്കൻ ഗുനിയ പിന്നെ പറയുകയും വേണ്ട. ചിക്കൻ ഗുനിയ മാസങ്ങളോളം അസ്ഥി വേദനയും ഒക്കെ നിൽക്കും. ഡെങ്കിക്കും അതുപോലെ തന്നെ ശരീരം, അത് വൈറസ് നമ്മുടെ ശരീരത്തെ ബാധിച്ചതിന് ശേഷം ഈ വൈറസ് ശരീരം ക്ലിയർ ചെയ്യും. ശരീരത്തിന്റെ പ്രതിരോധത്തിൽ വൈറസിനെ അത് നശിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം ശരീരം ഈ പ്രതിരോധത്തിന് വേണ്ടി കുറേയധികം കെമിക്കൽസ്, സൈറ്റോകൈൻസ് ഒക്കെ റിലീസ് ചെയ്യും. പ്രതിരോധത്തിന് വേണ്ടി കുറേ കെമിക്കലുകൾ ശരീരം റിലീസ് ചെയ്താണ് ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുന്നത്. ഇവ നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റു അവയവങ്ങളെ ബാധിക്കും. ചിലർക്ക് ഈ ഒരു പ്രതിരോധം കൂടിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഈ സൈറ്റോകെയിൻസ് കാരണമൊക്കെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കപ്പെടാം. വൈറൽ പനികൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സാധാരണമാണ് ഈ ശരീരവേദന വരുന്നത്. അതിന് നമുക്ക് ശരീരവേദനയ്ക്കുള്ള ചികിത്സ ഡോക്ടറെ കണ്ടെടുത്താൽ മതിയാകും, അത് തനിയെ റിക്കവർ ചെയ്യും. പക്ഷെ ഇതാണ് നമ്മൾ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ പിന്നീട് നമുക്കത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ കോവിഡ് തന്നെ വന്നതിന് ശേഷം ലോങ് കോവിഡ് എന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് ശേഷവും 6 മാസമൊക്കെ

0: കഴിഞ്ഞും ശ്വാസംമുട്ട്, ചിലർക്ക് ഓർമ്മക്കുറവ്, ഇത്തരത്തിൽ ശരീര അസ്ഥി പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒത്തിരിയധികം ഗവേഷണ ഫലങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറൽ പനികൾക്ക് ശേഷം ആ ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഭേദമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ രോഗം വന്നതിന് ശേഷം നമ്മൾ പിന്നീട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെക്കാട്ടി എത്രയോ മികച്ചതാണ് നമ്മൾ പ്രതിരോധം തീർക്കുക എന്നുള്ളത്. അവിടെയാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്തേ.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയണേ.
2: ഞാൻ നൂറിനാട് ദീപ എന്ന് പറഞ്ഞ ആളാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ, ഡോക്ടറുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഹലോ, നമസ്തേ ഡോക്ടർ.
0: നമസ്തേ, ചോദിച്ചോളൂ
2: ഡോക്ടർ. മോനും അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിപെട്ടായിരുന്നു. മോന് കഴിഞ്ഞ അമ്മക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ചിക്കൻ ബോക്സ് പിടിപെട്ടത്, സ്ഥിരീകരിച്ചത്. അതിനു മുമ്പ് തന്നെ അമ്മക്ക് അറിഞ്ഞില്ലായിരുന്നു ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ 2-3 ദിവസം ഇത് കൊണ്ട് തരുന്നത് കൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോ അമ്മ ഓക്കെ ആയി, ഇപ്പൊ ശരീരവേദന മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴാഴ്ച മോനും ചിക്കൻ ബോക്സിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു. അന്നേരം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ച്. ഇപ്പം പിന്നീട് അതുപോലെ ഉണ്ടായിട്ടില്ല. അയാള് പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഈ മുട്ടയും മീനും ഒക്കെ കൊടുക്കത്തില്ല എന്നൊക്കെയൊന്ന് കേട്ട് അതിന്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനും. ഇപ്പൊ ഇനി അമ്മയടുത്ത് പോകുന്നത് കൊണ്ട് ഇനിയും പകർച്ചില്ലയോ, അങ്ങനെ പകർച്ച ആ ഒരു സമയം കഴിഞ്ഞല്ലോ, അപ്പൊ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലൂടെ ചോദിച്ചേ.
0: ഇല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ കാര്യമല്ലേ പറയുന്നത്, അതായത് 7 ദിവസം മുമ്പ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ച 7 ദിവസം മുമ്പത്തെ കാര്യമല്ലോ. പക്ഷെ ആൾക്ക് പകർച്ച തീരുവാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കരിഞ്ഞല്ലേ, കുമിളകളൊക്കെ പൊട്ടിയതെല്ലാം കരിഞ്ഞു. അപ്പൊ ഇനി അധികം ഇൻഫെക്റ്റിവിറ്റി ഇല്ല, സാധാരണ ഈ എന്താ പ്രശ്നം. പക്ഷെ മോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ലക്ഷണമുള്ള ആള് ഇപ്പോഴും ഒരു 5 ദിവസത്തിനകത്തല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ആള് ഇപ്പോൾ രോഗം പകർത്തുവാനുള്ള, അത് ചിക്കൻ ബോക്സ് ആയിരുന്നോ, കുമിളകൾ പൊട്ടിയായിരുന്നോ, കുമിളകളൊക്കെ
2: വന്നായിരുന്നു?
0: ഒരു 7 ദിവസം ഒന്ന് രോഗലക്ഷണം തുടങ്ങി ഒരു 7 ദിവസം വരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെയാണ് വീട്ടിലെങ്കിലേ. താങ്കളും താങ്കളുടെ മകളല്ലേ, മകളുടെ മകന്റെ കാര്യമല്ലേ പറഞ്ഞത്, അങ്ങനെയാണോ പറഞ്ഞത്? അതെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അതൊരു 5 മുതൽ 7 ദിവസത്തിനകം അതിന്റെ പകർച്ച തീരും. പൊതുവെ ഇത് പക്ഷേ ഈ പകരുന്നത് രോഗലക്ഷണം, ഈ കുമിളയൊക്കെ പൊട്ടുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ രോഗം, ഇത് വൈറസാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ പോക്സ്. അത് ഈ കുമിളയും ആ പനിയൊക്കെ വന്ന് കുമിള പൊട്ടിയില്ലേ, അതിനൊരു 1-2 ദിവസം നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ വൈറസ് പകർത്തുവാൻ തുടങ്ങും. അപ്പൊ ശരിക്കും താങ്കൾ അവരുമായിട്ട് ആ ഒരു സമയത്ത് കോണ്ടാക്റ്റിൽ സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടോ താങ്കൾക്ക്?
2: ഇല്ല, ഞാൻ അത് കഴിഞ്ഞാണ് വന്ന്, അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഞാൻ എത്തിയത്.
0: അപ്പോൾ പ്രത്യേക മുറിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരുന്നത് അല്ലേ രോഗം? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് നമുക്ക് ഒരു വൈറസ് ഉണ്ടാക്കുന്നു, അത് രോഗലക്ഷണം കാണിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ പകരുവാൻ തുടങ്ങും. പകർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 10 മുതൽ 14 ദിവസം, 21 ദിവസം, ചിലർക്ക് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരാം, ഒരു 10-14 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അടുത്ത ആൾക്ക് രോഗം വരുന്നത്. അപ്പോൾ അത്രയും ദിവസം, ചിലർക്ക് 21 ദിവസം വരെയൊക്കെ, മാക്സിമം 21 ദിവസം വരെയൊക്കെ കഴിഞ്ഞ് രോഗം വരാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്നാൽ ഒരു 2-ാമത്തെ ആഴ്ചയ്ക്കകം നമുക്ക് രോഗലക്ഷണം കാണിക്കും. പിന്നീട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഗുളികയുണ്ട്. നമ്മൾ ആദ്യത്തെ കുമിള പൊട്ടുമ്പം തന്നെ എസൈക്ലോവിർ എന്ന് പറഞ്ഞ ഗുളിക, ആന്റി വൈറസ്, വൈറസിനെതിരെയുള്ള ഗുളിക നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പനിയോ കുമിളയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നീട് ഈ കൂടുതൽ പ്രായമുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. റെമഡി വേണ്ട, റെമഡിയുടെ ആവശ്യം ശരിക്കും നമ്മൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകമാണെങ്കിൽ വാക്സിൻ എടുക്കാം. പക്ഷെ വാക്സിൻ വില കൂടിയ വാക്സിനാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ അത് ശരിക്കും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകം എടുക്കുന്നതാണ് ഏറ്റവും മെച്ചം. എങ്കിലും നമ്മൾ പൊതുവെ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി വാക്സിൻ എടുത്തിട്ട് ഫലം വളരെ കുറവാണ്. പക്ഷേ നമ്മള് ഇനി ഭാവിയിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഓർത്തു വെക്കാം, രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് കഴിവതും 3 ദിവസത്തിനുള്ളിൽ പോയി വാക്സിൻ എടുക്കാം, പറ്റിയില്ലെങ്കിൽ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കും. പക്ഷെ സമയം കഴിയും തോറും വാക്സിന്റെ ഫലം കുറയും. അതല്ലാതെ പ്രതിരോധ ഗുളിക ഇപ്പൊ

0: കഴിക്കേണ്ട ആവശ്യമില്ല. ഗുളിക നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇനി സമ്പർക്കത്തിൽ വന്ന ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ലക്ഷണങ്ങൾ അപ്പം നമ്മൾ നോക്കിയിരിക്കുക. എന്തെങ്കിലും കുമ്പളെങ്ങാനും പൊട്ടുന്നുണ്ടോ പനിയോ ലക്ഷണങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ ആ തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് ഈ ആൻറ്റിവൈറൽ മരുന്നുണ്ട് സൈക്ലോവിറർ, ആ മരുന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അധികം കുമ്പളകൾ വരാതെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുകയും അധികം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുകയും നമുക്ക് സങ്കീർണതകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും.
1: മോന് കണ്ടപ്പോ തന്നെ ഇത് മാറുന്ന സ്റ്റാർട്ട് ചെയ്തോണ്ട് പിന്നെ വന്നിട്ടില്ല.
0: അതാണ് അതിന്റെ മെച്ചം. ആദ്യത്തെ കുമ്പള വരുന്നു അല്ലെ പനി തുടങ്ങുമ്പോൾ തന്നെ, അപ്പൊ നമ്മൾ ഒരാളായിട്ട് ഒരു കോൺടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമുക്കൊരു സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ആ ഒരു 10-14 ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഉടനെ തന്നെ മരുന്ന് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദപ്പെടുകയും പിന്നെ ഭാവിയിൽ ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറഞ്ഞ് ചിക്കൻ പോക്സ് പിന്നീട് കുമിളകൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. നല്ല വേദനയുള്ള കുമിളകൾ ചിക്കൻ പോക്സ് വന്ന് വർഷങ്ങൾക്ക് ശേഷം ഹെർപ്പസ് സോസ്റ്റർ എന്നൊരു രോഗം വരാം. അത് വരാനുള്ള സാധ്യതയും നമ്മൾ ഇത്തരത്തിൽ മരുന്ന് കഴിച്ച് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ സാധിക്കും. ഭക്ഷണമൊക്കെ കൊടുക്കാം കേട്ടോ, ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദഹിക്കുവാൻ എളുപ്പമുള്ള, നമ്മൾ ഏത് അസുഖം നമുക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ശരീരം രോഗാണുവിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി ദഹിക്കാൻ കഷ്ടപ്പാടുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കരുത്. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഏത് ഭക്ഷണവും കൊടുക്കാം. നമ്മുടെ ചികിത്സയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും നമ്മൾ പറയാറില്ല. ദഹനത്തിന് എളുപ്പമുള്ള കൊടുക്കാം കുഴപ്പമൊന്നും.
1: ഇനി
0: ചൊറിച്ചിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളവര് അതിനുള്ള മരുന്നുകൂടൊക്കെ കഴിക്കാം. ചൊറിച്ചിലിന് സെട്രസിനോ എന്തെങ്കിലും, ഈ കുമ്പള ചൊറിയുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൂടെ കഴിക്കാം.
1: മേഡം ഇപ്പൊ അമ്മയ്ക്ക് സിംപ്റ്റംസ് എല്ലാം കുറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇപ്പോ ശരീരവേദനയാണ് പറഞ്ഞത്, മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. വേദന
0: ആൾക്കത് റിക്കവർ ചെയ്തിട്ടുണ്ട്, അപ്പം അത് തനിയെ റിക്കവറി ആയിക്കോളും. മറ്റു സങ്കീർണതകളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, പേടിക്കണ്ട.
1: വളരെ ഉപകാരം
2: മേഡം. മാഡം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പകർച്ചവ്യാധികളെ തടയാൻ എങ്ങനെ സഹായിക്കുന്നു? നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതൊക്കെ മുടക്കി.
0: ശിഖലിനെ ഇപ്പം കൂടി നിൽക്കുന്നു, വരളക്ക രോഗങ്ങൾ കൂടുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ഇപ്പൊ ശിഖലിനെ നമുക്ക് ഈ വർഷം ശിഖലിനെ പലർക്കും ഒരു തോന്നലുണ്ട് ഒരു പുതിയ രോഗമാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും കേരളത്തിൽ ശിഖലിനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചധികം കേസസ് കൂടിയിട്ടുണ്ട്. ഇത് ഒരു കേരളത്തിന് മാത്രം ഒറ്റപ്പെട്ട ഒരു ഫിനോമിനൻ അല്ല, ആക്ച്വലി ആഗോള തലത്തിലൊരു പ്രതിഭാസമാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഈ ആഗോള താപനില കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ പല രോഗാണുക്കളും അവ പരത്തുന്ന കൊതുക് കണക്കുള്ളയും ഈച്ച കണക്കുള്ളയും ജീവികളുടെ ഒരു സർവൈവൽ അവരുടെ ഒരു സാന്ദ്രത കൂടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് എല്ലായിടവും പണ്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ടും പുതിയ ഇമേർജിംഗ് ആയിട്ടുള്ള ഇപ്പം നിപ്പ കണക്കുള്ള എബോള കണക്കുള്ള പല രോഗങ്ങളും പൊട്ടിപ്പറപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു ഫിനോമിനൻ ഒരു പ്രതിഭാസമുണ്ട് കേരളത്തിൽ. ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ഞപ്പിത്തത്തിൽ ജലത്തിലൂടെ പകരുന്ന, ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലെ വൈറസ് ഉണ്ടാക്കുന്ന, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് മരണങ്ങളും 5,000-ന് കേസുകളും എല്ലാ ദിവസവും, ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു, നമ്മുടെ കുടിവെള്ളം പ്രത്യേകിച്ച് കിണർ വെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകൾ നമ്മൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്തടുത്ത് വീടുകളാവുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ, ഈ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളുടെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ പലപ്പോഴും ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെ ഉള്ളത്. മാത്രമല്ല അവിടുന്ന് ആ ജലം, ആ ടാങ്കിലെ ജലം നമ്മുടെ മണ്ണുവഴി ഗ്രൗണ്ട് വാട്ടറിനെ, നമ്മുടെ കിണറ്റിന്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു 10% താഴെയൊക്കെ ആയിരുന്നു ഇക്കോളൈ. നമ്മൾ ഇക്കോളൈ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യന്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ആ വെള്ളം മനുഷ്യന്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70% നമുക്ക് ഇക്കോളയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു.

0: അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടിയതിന്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ, ബാക്ടീരിയകൾ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്. അപ്പൊ ഷിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി, ഒന്ന്, നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ഷിഗെല്ല, ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളം, വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി, 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 1000 ലിറ്റർ വെള്ളത്തിന് ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെ നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിന്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ടത്തെ ശീലം, പണ്ട് അമ്മമാർ പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്, ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതിന്റെ, തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടിത്തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും രണ്ട് ഈ 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വ ജീവനും, അതായത് സ്പോറുകളടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള, പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും ഒരു 3 മുതൽ 5 മിനിറ്റ് വെട്ടിത്തിളപ്പിച്ച വെള്ളം വെട്ടിത്തിളക്കുക, റോളിംഗ് ബോയിൽ എന്ന് വെച്ചാൽ വെട്ടി കുമിളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത്, ഒരു 3 മുതൽ 5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഈ ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയും പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാരെ നമ്മൾ ശീലിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയത്തില്ലേ, അതിലൊക്കെ എന്താ, ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ ജലത്തിന്റെ ജീവൻ നഷ്ടപ്പെടും, അങ്ങനെ തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ, പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വയറിളക്ക ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? നമ്മോടൊപ്പം ഡോക്ടർ ചിന്തയുണ്ട്, സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടർ.
0: ഹലോ ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: എനിക്ക് ഈ 10 വർഷത്തിന് മുൻപ് ചിക്കൻ പോക്സ് വന്നായിരുന്നു. അപ്പൊ അതിന്റെയാണ് ചില കുത്തുകുത്ത് വെളുത്ത കുത്തുകുത്ത് പാടുകളൊക്കെ ഈ അവിടെ അവിടെ ആയിട്ടൊക്കെ ഉണ്ട്, കാലിലും കാലിന്റെ തൊടയിലും പിന്നെ കയ്യിലും ഒക്കെ ദേഹത്ത് ചില സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് നോക്കി പക്ഷെ വേറെയുള്ളവർക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് കാണുന്നുണ്ട്. അത് അതെന്താണ് മുൻപൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ എത്രയും കുത്തുള്ളത് പോലെ.
0: ഈ 10 വർഷത്തിന് മുമ്പ് വന്നതിന്റെ പാടൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ടാവും. ചിലർക്ക് കുറച്ചു കാലം ഇങ്ങനെ ഓരോരുത്തരുടെ തൊലിയുടെ രീതിയാണ് ചിക്കൻ പോക്സ്, പക്ഷേ ഇപ്പം കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുതിയ എന്തെങ്കിലും തൊലിപ്പുറത്തെ പ്രശ്നങ്ങളാവാനാണ്. ഒന്ന് നമുക്ക് ഒരു ഒരു സ്കിൻ ഡോക്ടറെ കണ്ട് ഒന്ന് പരിശോധിപ്പിക്കുന്നതിൽ തെറ്റില്ലല്ലോ. വേദനയൊന്നും ഇല്ലല്ലോ, അത്തരത്തിലുള്ള പാടുകളൊന്നും
2: ഇല്ല. വേദനയൊന്നുമില്ല, അവിടെ ഇവിടെ ചിലത് ചെറിയ കുത്തി, ചിലത് കാലിന് ഇച്ചിരി പൊളിഞ്ഞു പോയത് പോലെ തന്നെ എന്തെങ്കിലും ചെറി പോലെ വന്നിട്ട് നടന്നു പോയതില്ല, ഇച്ചിരി കുറച്ചും കൂടെ വലിയ പാട്.
0: അപ്പൊ അത് അത് അന്നത്തെ ചിക്കൻ പോക്സിന്റെ ഒരു സമയം, ഇപ്പോൾ മാത്രം ഇപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണമെങ്കിൽ പുതുതായിട്ട് വന്നതാവാനാണ് സാധ്യത. അതൊന്ന് ഒരു സ്കിൻ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോക്ടറെ കാണുന്നത് തെറ്റൊന്നുമില്ല, ഒന്ന് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്.
2: ഡോക്ടർ, എനിക്ക് ഒന്നുകൂടെ പറയുന്നത്, കാൽമുട്ട് വേദന അത് എന്തുകൊണ്ടുണ്ട്?
0: അല്ല, എത്ര വയസ്സ്, താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? താങ്കൾക്ക് എത്ര വയസ്സുണ്ട്?
2: 74.
0: നമ്മള് പ്രായം ആവുന്തോറും നമ്മുടെ ഈ മുട്ടുകളൊക്കെ കുറച്ച് തേയ്മാനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് വ്യായാമം ഒക്കെ ചെയ്യാറുണ്ടോ? വ്യായാമം ചെയ്യാറുണ്ട്
2: പറഞ്ഞായിരുന്നു.
0: ഈ മസിലുകളെ ഡോക്ടറിന്റെ ഒരു ഉപദേശത്തോട് കൂടി, കാരണം എത്ര കണ്ട് തേയ്മാനം ഉണ്ടെന്ന്

0: അനുസരിച്ച് ഈ മസിലുകളെയൊക്കെ നമ്മൾ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഇപ്പൊ നമുക്ക് വേദന ഉള്ള സ്ഥലം മാത്രമല്ല ബാക്കി ശരീരത്തിലെ എല്ലാ അസ്ഥികളെയും എല്ലാ ജോയിന്റുകളെയൊക്കെ നമ്മൾ അനക്കി അതിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അതിന് ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ കുറച്ചു വെക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ കുറച്ച് വ്യായാമം അത് ഡോക്ടറെ കണ്ടിട്ടേ വ്യായാമം ചെയ്യാവുള്ളൂ, കാരണം ഇത്ര തേയ്മാനം ഉണ്ട് ഏതൊക്കെ ചെയ്യാൻ പറ്റില്ല ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് വ്യായാമങ്ങളൂടെ ചെയ്താൽ നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ
1: പറ്റും. നന്ദി ഡോക്ടർ. നമുക്ക് നേരത്തെ മാഡം വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം സ്കൂളുകളാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് വാട്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ധാരണ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധമാണ്, ഇത്തരം കീടാണുക്കളുടെ സാന്നിധ്യം ഇല്ലാത്തതാണെന്ന്. അത് എത്രത്തോളം ശരിയാണ്?
0: ഈ നമ്മുടെ മോഡേൺ പ്യൂരിഫയറുകൾ ഫിൽറ്ററുകൾ എല്ലാം ഇപ്പോൾ തന്നെ യു വി സംവിധാനത്തോടൊക്കെ ചേർന്നതാണ്. ഫിൽറ്റർ മാത്രമല്ല അതിൻ്റെ യു വിയുടെ ഒക്കെ ഉള്ളതാണ്. അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിൽറ്ററുകൾ നമുക്ക് സുരക്ഷിതം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഷിഗല്ല ഹെപ്പറ്റൈറ്റിസ് എ, ഏറ്റവും കൺസേൺ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഫിൽറ്ററിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളെ ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് എതിരെ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഷിഗല്ലയ്ക്കും യു വിയും ക്ലോറിനുമാണ് നമ്മളെ സഹായിക്കുന്നത്. ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനും തിളപ്പിച്ചാറ്റുകയും പിന്നെ യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളുമാണ് ഷിഗല്ലയ്ക്കാണെങ്കിലും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഫിൽറ്ററുകൾ നമുക്ക് സേഫ് ആണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ യു വി സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻഡ് ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോളേജുകൾ രണ്ട് കോളേജുകളിലെ ഔട്ട് ബ്രേക്ക്, സ്കൂളിലെ ഒരു വലിയ ഷിഗല്ല ഔട്ട് ബ്രേക്ക്, ഇവിടെയൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരോട് നമ്മൾ നേരിട്ട് പോയിട്ടും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കുടിച്ച കുറെ പേർക്ക് രോഗം വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം, പൊതുസ്ഥലങ്ങൾ പ്രത്യേകിച്ച് സ്കൂളും കോളേജും നമ്മുടെ ക്യാൻറ്റീനിലും ഒക്കെ വെച്ചിരിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന ഫിൽറ്ററുകൾ ആരും ശ്രദ്ധിക്കില്ല, അത് മെയിൻറ്റെയിൻഡ് ആവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, മാനുഫാക്ചറർ തന്നെ പറയാറുണ്ട് 6 മാസം കൂടുമ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷേ വെള്ളത്തിൻ്റെ ഇപ്പം ഒത്തിരി ഓരും ചെളിയും ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ മോഡേൺ ഫിൽറ്ററുകളുടെ ഒരു ചുമന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും ഈ മെയിൻ്റനൻസിൻ്റെ ടൈം ആവുമ്പോൾ. അതുപോലും പബ്ലിക് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും, പബ്ലിക് പ്ലേസസ് ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന യു വി സംവിധാനത്തോടൊക്കെ ഉള്ള മോഡേൺ ഫിൽറ്ററുകൾ സേഫ് ആണ്. പക്ഷേ ഈ വലിയൊരു പകർച്ചപ്പനിയൊക്കെ നിൽക്കുന്ന ഇത്തരത്തിൽ ഈ വയറിളക്ക രോഗം ഹെപ്പറ്റൈറ്റിസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫിൽറ്റർ മെയിൻറ്റെയിൻഡ് ആണോ, വെള്ളം ശുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഒരു പഴയ രീതിയിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുക, തിളപ്പിച്ച് വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും ഇത്രയും ഇന്ധനവില കിടക്കുന്ന സമയത്ത് ഇവർ 3-5 മിനിറ്റ് ഒക്കെ റോളിംഗ് ബോയിൽ ചെയ്ത് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയും കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. കാരണം ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഔട്ട് ബ്രേക്സ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും നമുക്ക് സംരക്ഷണം തരുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മൾ ബിഹേവിയർ വാക്സിനും തന്നെ പറയാം നമുക്ക്. ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്കൊന്നും രോഗം വരുന്നില്ല. നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ചോദിക്കും അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്താണ് കുടിച്ചത്, എവിടെ നിന്ന് കഴിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് അത്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർക്കാണ് കൂടുതൽ പേർക്കും രോഗം വരാനുള്ള അപകടം വളരെ കൂടുതൽ. അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് പല തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫിൽറ്ററും നമ്മൾ ഇത്തരത്തിലുള്ള മെയിൻറ്റെയിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഒരു കാര്യമോട് ഹോട്ടലിലെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതിനോട് ഒരു കാര്യമോട് പറഞ്ഞോട്ടെ, ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആറി കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ ഇതിനകത്തിരുന്ന് പെരുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് എപ്പോഴും തിളപ്പിച്ച് ചൂടാക്കിയ ഭക്ഷണത്തിൽ ബാക്ടീരിയകൾ ചത്തുപോകും. അപ്പോൾ ആ ചൂടോടെ തന്നെ കഴിക്കുക, വെച്ച് തണുപ്പിച്ച് കഴിക്കാതിരിക്കുക. പിന്നെ ഇത്തരത്തിൽ പകർച്ചപ്പനി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സാലഡ് കണക്ക് നമ്മൾ വേവിക്കാത്ത ഭക്ഷണങ്ങൾ പുറത്തു നിന്ന് കഴിക്കുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സാലഡൊക്കെ നമ്മൾ വേവിക്കുന്നില്ല, അപ്പോൾ വേവിച്ച് ചൂടോടെ കഴിച്ചാൽ നമ്മൾ സേഫാണ്. ഇനി വീട്ടിൽ തന്നെ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളും പഴങ്ങളും നല്ലതുപോലെ കഴുവാൻ ശ്രദ്ധിക്കുക, അതുവഴിയും നമുക്ക് ഇത്തരത്തിലുള്ള വയറിളക്ക രോഗങ്ങൾ വരാം.
1: അടുത്ത കോളുണ്ട്. ഹലോ
2: മാഡം, ഞാൻ ജാനകി നെടുമങ്ങാട്ടുനിന്നാണ്.
1: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറായിട്ട് സംസാരിച്ചോ.
2: ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുപ്പി വെള്ളം തമ്മിൽ ഒന്നാണോ അതോ മാറ്റണ്ടോ?
0: അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഈ കുപ്പി വെള്ളം എന്ന് പറയുന്നത് ഈ മിനറൽ വാട്ടർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന നമ്മൾ ബോട്ടിൽഡ് വാട്ടർ അതാണ് കുപ്പിയിൽ കടയിൽ നിന്ന് മേടിക്കുന്നത്, അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചേ? അതല്ലേ? അതെ, അത് അതിലൊരു കാര്യം, നല്ല

0: ഇതിലും ഒരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പലതരം കുപ്പിവെള്ളം മാർക്കറ്റിൽ അവൈലബിളാണ്. ഇത് പല കമ്പനികളുടെ, അതിൽ ചില കമ്പനികളുടെ അവർ പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ ഈ മാർക്ക്, അതിൻ്റെ ക്വാളിറ്റിയുടെ മാർക്കൊക്കെ ഉണ്ട്. FSSA-യും ISA-യും ഒക്കെ മാർക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ, നല്ല കമ്പനിയുടെ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പം നല്ല കമ്പനികളുടെ ബോട്ടിൽഡ് വാട്ടർ സുരക്ഷിതമായിരിക്കും, പക്ഷെ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം എന്തായാലും പോപ്പുലറായിട്ടുള്ള കാലാകാലങ്ങളിലായിട്ട് മാർക്കറ്റിൽ നിലവിലുള്ള വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത കമ്പനിയുടെ ബോട്ടിൽ വാട്ടർ സേഫ് ആണ്. നമ്മൾ ഈ പലപ്പോഴും ഈ ബോട്ടിൽ വാട്ടറുകളുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ടുള്ളപ്പോൾ പല ബോട്ടിൽ വാട്ടറുകളിലും നമുക്ക് കുടിക്കാൻ ഫിറ്റ് അല്ലാത്ത രീതിയിലുള്ള അണുക്കളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നത്, നല്ല കമ്പനികളുടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാം, പക്ഷേ നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം, ഈ പ്രത്യേകിച്ച് വയറിളക്കം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയുന്നത് കൊണ്ടുപോകുന്നത്, അത് അതിൻ്റെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പിച്ചതാണ്. അപ്പം നമുക്കത് ധൈര്യമായിട്ട് കൊണ്ടുപോകാം, അതാണ് വ്യത്യാസം. നല്ല കമ്പനിയുടെ മിനറൽ വാട്ടർ പ്രശ്നം ഉണ്ടാവുകയില്ല, പക്ഷേ ഏതൊക്കെ കമ്പനിയുടെയാണ്, ചിലതൊക്കെ പൊട്ടിച്ചതും പല പല വിഷയങ്ങൾ ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടുണ്ട്. നല്ല വ്യാജന്മാരുടെയൊക്കെ വെള്ളക്കുപ്പികൾ കിട്ടുന്നതും ഒക്കെ പല വിഷയങ്ങളും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് നല്ല കമ്പനിയുടെ ബോട്ടിൽ മാത്രം വഴി വിളിക്കുക, അതിന് അതല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെള്ളം കരുതുക. കയ്യിൽ വെള്ളമില്ലെങ്കിൽ നമ്മൾ കുടിക്കാം.
1: ഒരു സംശയം കൂടി, പിന്നെ നമ്മളെ രണ്ട് കുട്ടികൾക്ക് ഇപ്പൊ ഈ വൈറൽ ഫീവർ വന്നു. അപ്പൊ ഈ വൈറൽ ഫീവർ വന്നപ്പോ വയറ്റിളക്കൊന്നും ഉണ്ടായില്ല, ജലദോഷം ഉണ്ടായില്ല, പനി മാത്രമേ വന്നുള്ളൂ.
0: അല്ല, ഈ വയറിളക്കം അല്ലല്ലോ, പനിയല്ലേ വന്നത്? വൈറൽ പനിയല്ലേ വന്നത്? വയറിളക്ക രോഗമല്ലല്ലോ.
1: അല്ല, പനി വരുമ്പോ ഇത് ലക്ഷണം കാണൂലേ?
0: പനി മാത്രമേ. ഇപ്പൊ എന്താ കുഞ്ഞുങ്ങൾക്ക് ലക്ഷണം എന്തായിരുന്നു ഉണ്ടായിരുന്നേ?
1: ഒന്നുമില്ല, ജലദോഷം ഒന്നുമില്ല, പെട്ടെന്ന് ഒരു പനി വന്നു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞു പകർച്ചപ്പനിയാന്ന് പറഞ്ഞു. അതിന്റെ ഒരു സിറപ്പ് കൊടുത്തത് കുറയും ചെയ്തു. അല്ല, ഈ പകർച്ചപ്പനി ഇപ്പോഴത്തെ പകർച്ചപ്പനിക്ക് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്.
0: ഇപ്പോഴത്തെ പ്രധാന പകർച്ചപ്പനി ഫ്ലൂ കണക്കുള്ള പനികള്, നമ്മുടെ സാധാരണ ഈ തൊണ്ടവേദനയും ചുമയും ശ്വാസം മുട്ടും ഒക്കെ മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് വരുന്ന സാധാരണ പനികള് ധാരാളമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടതായിരിക്കാം താങ്കൾ പറഞ്ഞ ലക്ഷണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വൈറസോ പൊതുവെയുള്ള ഫ്ലൂവോ മറ്റ് വൈറസുകളോ എന്തെങ്കിലും ബാധിച്ചതാവാം. അത് ഈ ഡെങ്കി പോലെയൊക്കെ ഉള്ള പനികളാണെങ്കിൽ കുറച്ചുകൂടെ ശരീരവേദന, കണ്ണിന് ചുറ്റും വേദന, തലവേദന, അത്തരത്തിലുള്ള ഇത്തിരിയുടെ കടുത്ത സിംറ്റംസ് വരാം. പിന്നെ ഏത് പനിയാണെങ്കിലും അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പനി മാത്രമായിട്ട് വന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയെങ്കിൽ പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല.
1: ആ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. പിന്നെ ഒരു സംശയം, ഡോക്ടർ ഒരു സംശയം, എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഡെങ്കിപ്പനി ഒരു സമയത്ത് ഡെങ്കി വരും. ഡെങ്കി വന്നു കഴിഞ്ഞാൽ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ഡെങ്കി ആണെന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം അങ്ങനെ വന്നു. അപ്പൊ ഇതെന്താ, ആ സമയത്ത് മാത്രം ഇങ്ങനെ വരുന്ന പനിയാണോ അതോ?
0: എത്ര വർഷം ഇടവിട്ടാണ് ഈ മൂന്ന് വട്ടം വന്നത്? അല്ലല്ല, അങ്ങനെ വരില്ല. ഡെങ്കി ഡെങ്കിയാണെന്ന്, ഡെങ്കിയുടെ പരിശോധന ചെയ്ത് ഡെങ്കിയാണെന്ന് പറഞ്ഞു. ഡെങ്കിയുടെ തന്നെ പരിശോധന NS1 അല്ലെങ്കിൽ IgM ചെയ്ത് പറഞ്ഞു. NS1 മൂന്ന് വട്ടം. അത് ശരിക്കും ഡെങ്കി നമുക്ക് നാല് ടൈപ്പാണ് ഉള്ളത്. ഡെങ്കി 1, 2, 3, 4 നാല് സീറോ ടൈപ്പുകൾ തരം, നാല് തരം വൈറസുകളാണ് ഉള്ളത്. അതിൽ ഒരു തരം വൈറസ് വന്നാൽ ആ വൈറസ് പിന്നെ നമുക്ക് വരാൻ സാധ്യത തീരെ കുറവാണ്. പിന്നീട് രണ്ടാമത്തെ ടൈപ്പ് സീറോ ടൈപ്പ് വഴിയുള്ള ഡെങ്കി ആയിരിക്കാം വന്നത്. അതും സാധാരണ ഈ ഓരോ വർഷം ഇടപെട്ട് വരുന്നത് വളരെ അപൂർവമാണ്. കാരണം നമുക്ക് ഒരു സീറോ ടൈപ്പിൻ്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റ് സീറോ ടൈപ്പുകൾക്കെതിരെയും കുറച്ച് കാലത്തേക്ക്, ഒരു ഒന്ന് ഒന്നര വർഷത്തേക്കൊക്കെ പ്രതിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിപ്പോൾ അപ്പോൾ താങ്കൾക്ക് പല തരം, പല ടൈപ്പ്, നാല് ടൈപ്പിൽ എനിക്ക് തോന്നുന്നു മാറി മാറി വന്നതാവണം. അത് വിശദമായിട്ട് നോക്കണം, കാരണം ഇത്ര അടുപ്പിച്ച് വരുന്നതും കുറച്ച് അത്ര സാധാരണമല്ല. ഒന്ന് ഡോക്ടറെ ഒന്ന് കണ്ട് ഈ വിഷയം ഒന്ന് സംസാരിക്കൂ. കാരണം ഇനിയിപ്പോൾ മറ്റ് സങ്കീർണതകളൊന്നും, കാരണം ഒരു സീറോ ടൈപ്പ് വന്നിട്ട് മറ്റൊരു സീറോ ടൈപ്പായിട്ട് വീണ്ടും ഇൻഫെക്ഷൻ വരുമ്പോൾ സങ്കീർണതകൾക്കുള്ള സാധ്യതകളും കൂടാറുണ്ട്. അപ്പോൾ ഇത് അതൊന്ന് ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം. അത് ഡെങ്കി തന്നെ ആയിരുന്നു എന്നുള്ളത്, കാരണം ചിലപ്പോൾ ഡെങ്കി ആവാതിരിക്കാം, മറ്റ് പനികളായിരുന്നിരിക്കാം. കാരണം അടുപ്പിച്ച് ഡെങ്കി ഓരോ വർഷവും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പൊതുവെ ഒരു രണ്ട് മൂന്ന് വർഷം ഇടവിട്ടിട്ടൊക്കെയാണ് ഓരോ സീറോ ടൈപ്പുകൾ നമ്മുടെ ആ പ്രദേശത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഡെങ്കി 2-ഉം 1-ഉം ആയിരുന്നു, പിന്നീട് ഇപ്പോൾ ഡെങ്കി 3 ആണ് കൂടുതൽ. അപ്പോൾ അതൊക്കെ പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഗ്യാപ്പ് കാണും. അതാണ് അതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി. ഡോക്ടർ, അതുപോലെ തന്നെ ഡെങ്കിപ്പനിയെ കുറിച്ച് പറയുമ്പോൾ പപ്പായ ഇലയുടെ നീര് കുടിക്കുന്നത് ഇപ്പോൾ പ്ലേറ്റ്ലേറ്റ് കൗണ്ടൊക്കെ കൂട്ടാൻ സഹായിക്കും എന്നൊരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ.

0: അതിൻ്റെ ശാസ്ത്രീയത എത്രത്തോളമാണ്, മാതളം ജ്യൂസ് കുടിക്കുക, അങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടല്ലോ.
1: ഈ ഓരോ അസുഖങ്ങളും ലക്ഷണങ്ങൾക്കും ഓരോ ചികിത്സ രീതിക്കും ഓരോ പലതരം ശാഖകളുണ്ടല്ലോ ചികിത്സയുടെ, രീതികൾക്ക് അവരുടേതായ ചികിത്സകളുണ്ട്. അതിൽ ഈ പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇലകൾ ഇവയായിട്ട് ഓരോരോ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാട്സാപ്പിലൊക്കെ നമുക്ക് കാണാം ഷുഗർ കുറയ്ക്കാനായിട്ട് ഇന്ന ഇല കഴിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം പലതിൻ്റെയും ശാസ്ത്രീയത നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഡെങ്കിയുടെ സ്പെസിഫിക്കലി പപ്പായ കുറേയധികം ഗവേഷണവും പേപ്പറുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെയും നമ്മൾ ഈ പപ്പായ ഇല എടുത്ത് കഴിക്കുന്നതല്ല അതിൻ്റെ രീതി. ഇത്തരത്തിൽ നമ്മുടെ പല മരുന്നുകളും പല ഇലകളിൽ നിന്നുമൊക്കെ ഉള്ള എക്സ്ട്രാക്ട്സ് ആയിട്ട് നമ്മളെടുത്തതാണ്. നമ്മൾ ഈ ഒരു ഇല മൊത്തത്തിൽ കഴിക്കുമ്പം അതിൽ പലതരം കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതിലെല്ലാം നമ്മുടെ ശരീരത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ കിഡ്നിയെ ഇത്തരത്തിലുള്ള ഇലകളും പൂർണ്ണമായിട്ടും ഇങ്ങനെ വളരെ വലിയ തോതിൽ ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയൊക്കെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ള മരുന്നുകൾ മാർക്കറ്റിൽ പിൽക്കാലത്ത് അവൈലബിൾ ആവും. പക്ഷേ ഡെങ്കിയിൽ ഈ ചികിത്സയുടെയൊക്കെ ശരിക്കും ആവശ്യമില്ല. കാരണം ഡെങ്കി പോലുള്ള പനികൾ, ഡെങ്കിക്ക് മാത്രമല്ല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് പല നമ്മുടെ വൈറൽ പനികൾ നമുക്ക് വരുമ്പോഴും ഈ നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഡെങ്കിക്ക് എപ്പോഴും നമ്മൾ പ്ലേറ്റ്ലെറ്റ് പരിശോധിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് കുറയാറുണ്ട്. അതൊരു ഈ ഡെങ്കിക്കാണെങ്കിലും ഒരു 48 മണിക്കൂറിന് ശേഷം ഈ പ്ലേറ്റ്ലെറ്റ് തിരിച്ചു കയറും. പൊതുവേ വളരെ കുറച്ച് ആളുകൾക്ക് സങ്കീർണതകളിലേക്ക് പോകുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് തീരെ താഴുന്നത്. അതൊരു 20,000 താഴ്ന്ന് ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ 10,000 താഴുമ്പോഴേ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുക്കുകയുള്ളൂ. പക്ഷേ പലരും ഭയന്ന് ചില ആശുപത്രികളിലൊക്കെ 50,000 ഒക്കെ ആകുമ്പോഴേ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നത് കാണാം. അത് അശാസ്ത്രീയമാണ് ശരിക്കും. പ്ലേറ്റ്ലെറ്റ് തീരെ താഴ്ന്ന് ആള് വളരെ സങ്കീർണതകളിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ്റെ പോലും ആവശ്യമുള്ളൂ. ശരിക്കും പ്ലേറ്റ്ലെറ്റ് പനി സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് അത് പനിയോടനുബന്ധിച്ച് നമുക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതൊരു 48 മണിക്കൂർ കൊണ്ട് പ്ലേറ്റ്ലെറ്റ് തിരിച്ച് അതിൻ്റെ തോതിലേക്ക് എത്തും. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൂട്ടുവാനായിട്ടൊന്നും പ്രത്യേകിച്ച് ഇലകളൊക്കെ ഇങ്ങനെ അതേ കണക്ക് കഴിക്കുന്നത് അപകടമാണ്. അതേ കണക്കെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇലകളൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ അവൈലബിൾ ആവുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ ഉപദേശത്തിൽ മാത്രം ഇവ കഴിക്കുക. പിന്നെ പോഷകാഹാരം കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിനെല്ലാം മൊത്തത്തിൽ ഗുണമില്ല എന്നല്ല, പക്ഷേ അത് സേവിക്കുന്ന രീതി ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗലക്ഷണം മനസ്സിലാക്കി മാത്രമേ സ്വയം ഇവയൊന്നും ചികിത്സിക്കാതിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് രോഗങ്ങളുള്ള സമയത്ത് നല്ലത്.
0: അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. അപ്പോൾ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ, പ്രത്യേകിച്ചും പ്രായമായവർ, ഗർഭിണികൾ ഒക്കെ അടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഈ ഒരു പ്രതിരോധം തീർക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്നൊന്ന് പറയാമോ?
1: ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജലജന്യ രോഗം നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു. തിളപ്പച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, കൊതുകുജന്യ രോഗങ്ങൾ തടയുവാനായിട്ട് ഈഡ്സ് ആണ് ഇപ്പോൾ പ്രധാനം. ഡ്രൈ ഡേ ആചരിക്കാം. 7 ഒരിക്കൽ നമ്മൾ വീടിന് ചുറ്റും നടന്ന് വീട്ടിനകത്തും നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തൊട്ടടുത്ത വീട്ടിലെ കൊതുക് മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ദൂരം പറക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകാണ് നമ്മളെ കടിക്കുന്നത്. പിന്നീട് നല്ല കൊതുകുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിപ്പല്ലൻസ് തേച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകുക. എന്തെങ്കിലും ക്രീമുകളൊക്കെ കിട്ടും, അത് നല്ലതാണ്. അത് വലിയ ഇപ്പം മാർക്കറ്റിലൊക്കെ ഉള്ളതൊക്കെ വലിയ തൊലി പ്രശ്നമൊന്നും ഉള്ളതല്ല. ക്രീമുകൾ തേച്ചിട്ട് പോകുക, കവർ ചെയ്തിട്ട് പോകുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട്, വീടിനകത്തുള്ള ഫ്രിഡ്ജിൻ്റെ ട്രേ അതൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. പിന്നീട് ഈ പകർച്ചപ്പനികളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. ആശുപത്രി വിസിറ്റ് ചെയ്യരുത്, രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെയും ഇത്തരത്തിൽ രോഗികളെ കാണിക്കാനോ ആശുപത്രികളിലോ അനാവശ്യമായിട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ചികിത്സ എടുക്കുക. പ്രതിരോധത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എലിപ്പനിക്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മലിനജലവുമായിട്ട് കോൺടാക്ട് വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ, അത്തരത്തിൽ കോൺടാക്ട് വരുന്നവരെ ഒക്കെ തന്നെയും ഡോക്സിസൈക്ലിൻ കഴിക്കാം. ഡോക്സിസൈക്ലിൻ ഗുളികയുണ്ട്. അതുകൂടാതെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ മലിനജലത്തിലുമായിട്ട് സമ്പർക്കത്തിൽ വന്നതാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആൻറ്റിബയോട്ടിക് ചികിത്സ എടുക്കുകയാണെങ്കിൽ എലിപ്പനിയുടെ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ വാക്സിനുകൾ ഉള്ളപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ന്യൂമോണിയക്കുള്ള വാക്സിനുകൾ, ഫ്ലൂവിൻ്റെ വാക്സിനൊക്കെ ഉണ്ട്. അത് മുതിർന്നവർക്കും എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനുകളും നൽകണം. ഇത്രയുമാണ് പ്രധാനം.
0: അപ്പോൾ പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും സമയം വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ സംസാരിച്ചത് MS ആശ, സാങ്കേതിക സഹായം D മനോജ്, സന്തോഷ് തിരുമല എന്നിവർ, സ്റ്റുഡിയോയിൽ സഹായം അരുണ, BV, പ്രമോദ് എസ് എന്നിവർ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

ഓണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണം വന്നാൽ ഈ നാരിമാർക്കെല്ലാം വേണം നല്ലൊരു പാട്ടും കളി.

0: ഇതുവരെ കേട്ടത് എൽ ലതയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടി കളിപ്പാട്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനബിൽ പാസാക്കി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല അടിസ്ഥാന സൗകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9-ന് യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഈ വിഷയമുന്നയിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ധനബിൽ സഭ പാസാക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മാരിടൈം മ്യൂസിയം അതിനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗം പ്രദേശവാസികൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ്

0: ഇൻവെസ്റ്റ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടൽ ഉള്ളത്. ഈ ഒരു മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
1: ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ മാസം 9ാം തീയതി ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പോലുള്ള പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നതായും മന്ത്രി അറിയിച്ചു. പി എസ് സി മൂല്യനിർണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അതീവ ഗൌരവതരമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. 3.5 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ വിട്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല. കെ എ എസ്, പി ആർ ഡി ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരീക്ഷകളിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച എസ് സി ഐ ഡി സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ എന്യൂമറേറ്റർ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പനത്തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
1: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 19 കിലോഗ്രാമുള്ള വാണിജ്യ എൽ പി ജി സിലിണ്ടർ വിലയിൽ 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടല്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വി ബി ജി റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
4: വി ബി ജി റാംജി പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി വർദ്ധിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് വി ബി ജി റാംജി നിയമം കൊണ്ടുവന്നത്. എം ജി എൻ ആർ ഇ ജി എയിൽ ദേശീയ ശരാശരി വേതനം 298.8 രൂപ എന്നത് വി ബി ജി റാംജിയിൽ 327.4 രൂപയായി ഉയർന്നു. മുൻപ് 300 രൂപയിൽ താഴെ വേതനം ഉണ്ടായിരുന്ന 21 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുതിയ മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 401 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.

0: ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭൗതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. PA മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോ പരാജയപ്പെടുത്തിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡനെതിരെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിനാണ് ജയിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 600 പോയിന്റ് ഉയർന്ന് 77,094 നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,037 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. ധനബിൽ പാസാക്കി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോഗോവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമല അടിസ്ഥാന സൗകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി K. മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു.
1: ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി രാജ്യമെമ്പാടും ആചരിക്കുകയാണ്. പ്രഗത്ഭനായ വിഷഗുരനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ് ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലപ്പെട്ട സംഭാവനകൾ സ്മരിക്കുവാനും പ്രശസ്തരായ ഡോക്ടർമാരെ ആദരിക്കുവാനും ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായി നിരവധി പരിപാടികൾ ഡോക്ടേഴ്സ് ദിനത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. ഡോക്ടർമാരെ കാണപ്പെട്ട ദൈവമായി കണക്കാക്കുകയും അവരെ ആദരവോടെ കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. രാജഭരണകാലത്ത് ചികിത്സാ കാര്യങ്ങളിൽ കൊട്ടാരം വൈദ്യൻ്റേതായിരുന്നു അവസാന വാക്ക്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് ആശുപത്രികൾ സ്ഥാപിച്ച് പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്താൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നു. കേരള മോഡൽ ഹെൽത്ത് എന്ന ലോകമെമ്പാടും അംഗീകരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മാതൃകയുടെ തുടക്കം തിരുവിതാംകൂർ രാജഭരണകാലത്തായിരുന്നു എന്ന് പറയാം. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ സാർവത്രികമായി പൊതുസമൂഹത്തിന് നൽകുവാനായി എന്നതായിരുന്നു കേരള മോഡൽ ആരോഗ്യ മാതൃകയുടെ സവിശേഷത. സമർത്ഥരായ ഡോക്ടർമാരോടൊപ്പം ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരും സമൂഹവും കൈകോർത്തപ്പോഴാണ് കേരള മോഡൽ ആരോഗ്യ മാതൃക ജന്മം കൊണ്ടത്. നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ ആശുപത്രികളിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നുണ്ട്. തൊഴിൽ മേഖലയിലുള്ള അസാമാന്യമായ സാമർഥ്യവും മാതൃകാ

പരമായ പെരുമാറ്റവും സേവന മനോഭാവവും കൈമുതലായുള്ള നമ്മുടെ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ലോകമെന്നും ആദരവോടെയാണ് കാണുന്നത്. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ സേവനം ചെയ്യുന്നത്. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ സുരക്ഷിതമായി കഴിഞ്ഞപ്പോൾ സുരക്ഷാ കവചങ്ങളും ധരിച്ച് രാപ്പകൽ ഭൈര്യമന്യേ രോഗികളെ ശുശ്രൂഷിക്കുവാനായി നമ്മുടെ ഡോക്ടർമാർ തയ്യാറായി. പല വികസിത വിദേശ രാജ്യങ്ങളിലും കോവിഡ് മരണനിരക്ക് കുത്തനെ ഉയർന്നപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് തീവ്രപരിചരണം നൽകി കോവിഡ് മരണങ്ങൾ നിയന്ത്രിക്കുവാൻ നമ്മുടെ ഡോക്ടർമാർക്ക് സാധിച്ചു. അതിനിടയിൽ കോവിഡ് ബാധിച്ച് ഒട്ടനവധി ആരോഗ്യ പ്രവർത്തകർ മരണത്തിന് കീഴടങ്ങുകയും ഉണ്ടായി. ഇന്ത്യയിൽ മാത്രം 400 ഡോക്ടർമാരാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. 5.5 സുദീർഘമായ പഠന പ്രക്രിയയിലൂടെയാണ് ഒരു വിദ്യാർത്ഥി MBBS ബിരുദം കരസ്ഥമാക്കുന്നത്. നീറ്റ് UG എന്ന പ്രവേശന പരീക്ഷയാണ് ആദ്യത്തെ കടമ്പ. അതിനുശേഷം വിവിധ സെമസ്റ്ററുകളിലായി 100+ പരീക്ഷകൾ പാസ്സായാൽ മാത്രമേ ഡോക്ടറാകാനുള്ള അടിസ്ഥാന യോഗ്യത ഒരു വിദ്യാർത്ഥിക്ക് കൈവരികയുള്ളൂ. അതിനുശേഷം 3 പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനവും പിന്നീട് 3 സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനുമായി ജീവിതത്തിലെ 12 ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പഠനത്തിനായി ചിലവഴിക്കേണ്ടി വരുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണമായ ഘടനയും രോഗങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങളും ചികിത്സയുടെ വിശദാംശങ്ങളും മനുഷ്യ മനസ്സിൻ്റെ വിചിത്രമായ സഞ്ചാരപഥങ്ങളും അവയിലുണ്ടാകുന്ന വൈകല്യങ്ങളുമൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഡോക്ടറായി മാറുന്നത്. രോഗാതുരതകളും രോഗാകുലതകളും അകറ്റാനും വേദന ശമിപ്പിക്കുവാനും സൗഖ്യം പകരാനും ആശ്വാസം പ്രദാനം ചെയ്യാനും പ്രാപ്തനായ ഡോക്ടറെ സമൂഹം കാണപ്പെട്ട ഒരു ദൈവത്തെപ്പോലെ കാണുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ സമീപകാലത്തുണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്നതാണ്. ഡോക്ടർമാർക്കെതിരായും ആശുപത്രികൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഉറ്റവരും ബന്ധുക്കളും മരണത്തിന് കീഴടങ്ങുന്നത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ വൈദ്യശാസ്ത്രത്തിനും പരിമിതികളുണ്ടെന്ന കാര്യം സമൂഹം ഓർക്കണം. ആധുനിക വൈദ്യശാസ്ത്രത്തിലും ചികിത്സയിലും അമിത ആത്മവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി അനവധി രോഗികൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാറുണ്ട്. നിരവധി ദീർഘസ്ഥായി രോഗങ്ങൾ മൂലം രോഗാതുരതയേറിയ രോഗികൾ ഗുരുതരാവസ്ഥയിലെത്തുവാൻ സാധ്യത കൂടുതലാണ്. അത്തരം കേസുകളിൽ സംയോജിതമായി ഇടപെട്ടുകൊണ്ട് അടിയന്തര ചികിത്സ നൽകുവാൻ ഡോക്ടർമാർക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ്. അതിനു പകരം അകാരണമായി ഡോക്ടർമാർക്കെതിരെ നീങ്ങിയാൽ ഡിഫൻസീവ് പ്രാക്ടീസ് എന്ന പ്രതിരോധ ചികിത്സയിലേക്ക് നീങ്ങുവാൻ ഡോക്ടർമാർ നിർബന്ധിതരായേക്കും. റിസ്ക് എടുത്ത് ചികിത്സിക്കാൻ ഡോക്ടർമാർ തയ്യാറാകാതെ വന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ചികിത്സയായിരിക്കും തടസ്സപ്പെടുന്നത്. അത്യന്താധുനിക പരിശോധനാ മാർഗങ്ങളും ചികിത്സാവിധികളും ഉടലെടുത്തതോടെ ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള അപജയമുണ്ടായതായി പരക്കെ പരാതി ഉയരുന്നുണ്ട്. രോഗിയോടുള്ള സൗഹാർദ്ദപരമായ പെരുമാറ്റം, കാരുണ്യത്തോടെയുള്ള ഒരു സ്പർശം, ഒരു വാക്ക്, ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഒരു കാലത്ത് നമ്മുടെ കുടുംബ ഡോക്ടർമാരുടെ കൈമുതലും കൈപുണ്യവും രോഗികൾക്ക് ആശ്വാസമേകുന്ന പെരുമാറ്റമായിരുന്നു. ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള ഊഷ്മളതയും ഹൃദയബന്ധവും വീണ്ടെടുക്കുവാൻ ഡോക്ടർമാരും ശ്രമിക്കണം. എല്ലാ രോഗാവസ്ഥകളും ഭേദമാക്കാൻ കഴിയുകയില്ലെങ്കിലും ഡോക്ടർമാരുടെ സംയോജിതമായ ഇടപെടലിലൂടെ രോഗിക്ക് എപ്പോഴും സാന്ത്വനമേകുവാൻ കഴിയും എന്ന കാര്യം ഓർക്കണം. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ജനജീവിതം സ്തംഭിപ്പിക്കുമ്പോഴും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുവാനും ഡോക്ടർമാർക്ക് കഴിയണം. രോഗനിർണയത്തിലും ചികിത്സയുടെ ഫലം ഉറപ്പാക്കാനും ഡോക്ടർമാരോടൊപ്പം രോഗികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം ഗുരുതരാവസ്ഥയിലെത്തുന്നത് പലപ്പോഴും രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് മൂലവും രോഗി കൃത്യമായിട്ടുള്ള വിവരങ്ങളും രോഗചരിത്രവും ഡോക്ടർമാർക്ക് നൽകാത്തതുകൊണ്ടും കൂടി ആയിരിക്കാം. രോഗികൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് സ്വയം ചികിത്സ. രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് കൂടാതെ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും സ്വയം ചികിത്സ കാരണമാകും. മരുന്നുകളോടൊപ്പം തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഭക്ഷണ ക്രമീകരണവും അതോടൊപ്പം വ്യായാമം ഉൾപ്പെടെയുള്ള ജീവിതശൈലി പുനഃക്രമീകരണവും ഉണ്ടായാൽ മാത്രമേ
ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ

0: സാധിക്കുകയുള്ളൂ എന്നുള്ളത് രോഗികളും ഓർക്കേണ്ടതുണ്ട്. ജൂലൈ 1-ന് മറ്റൊരു ഡോക്ടർ ദിനം കൂടി സമാഗതമാകുമ്പോൾ നമ്മുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുവാനായി ഡോക്ടർമാർ നടത്തുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളെ നമുക്ക് ആദരവോടുകൂടി സ്മരിക്കാം. ഒപ്പം നാടിൻ്റെയും നാട്ടുകാരുടെയും ആരോഗ്യ ജീവിതം ഉറപ്പാക്കാനായി ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും നൽകാം.
1: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്.

0: ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വി ബി ജി റാംജി നിയമം കൊണ്ടുവന്നത്. വി ബി ജി റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. എം ജി എൻ ആർ എ ജി എ പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം വി ബി ജി റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് എൽ ഡി എഫ് സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ യു ഡി എഫ് സർക്കാർ ഇപ്പോൾ ിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കും ായി ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
3: फ्यूचर रेडी आर्मी का निर्माण करना है जो हर तरीके से सशक्त हो और मल्टी डोमेन में ऑपरेट करने के लिए सक्षम हो. इन सभी उद्देश्यों को मद्देनजर रखते हुए और माननीय रक्षा मंत्री द्वारा डेकेड ऑफ ट्रांसफॉर्मेशन के अंतर्गत दिए गए मार्गदर्शन से प्रेरणा लेते हुए मैंने अपने फोकस एरियाज निर्धारित किए हैं.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി.

ദി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൾ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. UPI സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ UPI ഇടപാടുകൾ. ജൂൺ മാസത്തിൽ UPI വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8 ലേറെ രാജ്യങ്ങളിലും UPI സംവിധാനം പ്രാബല്യം.

0: 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ യു പി ഐ ഇടപാടുകൾ. ജൂൺ മാസത്തിൽ യു പി ഐ വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും യു പി ഐ സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിബിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വക്കോട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ. ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: ഇപ്പോൾ പ്രിയഗീതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയഗീതത്തിൽ ഇന്നാദ്യം വാണിയംകുളം കൂനത്തറയിൽ നിന്നും കത്തയച്ചിരിക്കുന്ന ധന്യ ആവശ്യപ്പെട്ട ഗാനം. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന MD രാജേന്ദ്രൻ. സംഗീതം G. ദേവരാജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: കൈതപ്പുറം രചനയും സംഗീതവും നിർവഹിച്ച് ഭാവന രാധാകൃഷ്ണൻ പാടിയ ഗാനമാണ് നീ. കളിയാട്ടം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കാരൂരിൽ നിന്നും കാർത്യായനേ.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
2: അമിത വണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഷൊർണൂരിൽ നിന്നും കത്തയച്ചിരിക്കുന്ന അനീഷ് എം എസ്, ഗണേഷ് ഗിരി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിനി. ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ. ഈണം നൽകിയത് നൌഷാദ് അലി.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
5: സീത എന്ന ചിത്രത്തിൽ പി സുശീല ആലപിച്ച ഗാനമാണിനി. അഭയദേവിന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടത് ചങ്ങരംകുളത്ത് നിന്നും കത്തയച്ചിരിക്കുന്ന KK സെയ്ദ് മുഹമ്മദ്.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: നെടുപുഴയിൽ നിന്നും ഗോപി ആവശ്യപ്പെട്ട ഗാനമാണിനി. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രനീണം നൽകി യേശുദാസും ചിത്രയും ആലപിച്ചത്. ചിത്രം അമരം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: കെ ജയകുമാറിന്റെ വരികൾക്ക് ബോംബെ രവി ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഒരു വടക്കൻ വീരഗാഥ. പെരിങ്ങോട് നിന്നും മാധവിക്കുട്ടി ആവശ്യപ്പെട്ടതാണ്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പ്രിയഗീതത്തിൽ ഇനി ചേർത്തല പെരുമ്പളത്ത് നിന്നും KP മോഹനൻ ആവശ്യപ്പെട്ട ഗാനം. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിൽ P ജയചന്ദ്രൻ ആലപിച്ചത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം V ദക്ഷിണാമൂർത്തി.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: കല്ലേറ്റുംകരയിൽ നിന്നും ഇ ബി അബൂബക്കർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം നൽകി. യേശുദാസും രാധികാതിലകും പാടിയത്. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

മലഞ്ചിറ്റിയിൽ നിന്നും അക്ഷര ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനമാണിനി. മനു മഞ്ജിത്തിന്റെ വരികൾ ഈണം നൽകിയത് ഷാൻ റഹ്മാൻ. ഗോദ എന്ന ചിത്രത്തിൽ ഗൗരി ലക്ഷ്മി പാടിയത്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു കാറളം രാമചന്ദ്രൻ നമ്പ്യാർ.

ഇന്നത്തെ പ്രിയഗീതത്തിൽ അവസാനമായി കുടുംബസമേതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നു കടവല്ലൂരിൽ നിന്നും നിഷ.

ഇന്നത്തെ പ്രിയഗീതം ഇവിടെ സമാപിക്കുന്നു. ഇനിയും കത്തുകൾ അയയ്ക്കുക. കത്തുകളയക്കേണ്ട വിലാസം: പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806-631.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായർ

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: to qualify for the round of 16, Raul Jimenez and Julian Quiroz scored for Mexico. This marked Mexico's first World Cup knockout stage win in 40 years. Earlier, Kylian Mbappe further enhanced his World Cup legacy to lead France to a comfortable 3-0 win against Sweden in the round of 32. Mbappe struck twice to take his World Cup tally to 18 goals, now two clear of Miroslav Klose and only one behind Lionel Messi. Norway has also sailed to the round of 16, beating Ivory Coast 2-1 in Texas. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says 11 years of Digital India empowered the poor and the underprivileged, making life easier for millions. Increased wages under Viksit Bharat G. Ramji Act become effective from today. Union Minister Shivraj Singh Chauhan and Kiran Rijiju undertake aerial survey of flooded areas of Arunachal Pradesh. Newly appointed Army Chief General Dhiraj Seth stresses on modernization of Army to tackle challenges of evolving security environment. Afghanistan attacks ISIS targets in Pakistan. Monsoon likely to advance to Delhi, Haryana, Chandigarh and Punjab in the next 2 days. And in FIFA World Cup, Mexico defeat Ecuador 2-0 to enter round of 16. And with that, we end the Midday News.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം അവസാന ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ അനങ്ങിത്തുടങ്ങിയ ഈ നാടകചക്രം ദുഃഖവെള്ളിയിലേക്കുള്ള തയ്യാറെടുപ്പ് ദിനങ്ങളിലെ ആദ്യ വെള്ളിയായ ഇന്ന് ഉരുണ്ടുതീരുകയാണ്. കുറ്റം ശിക്ഷയുടെ തീരമണയാൻ പോകുന്നു. ലോകമെത്ര വെറുതെ വിട്ടാലും കുറ്റവാളി ശിക്ഷാനികേതനത്തിനു ചുറ്റും അശാന്തിയിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. പശ്ചാത്താപമെങ്കിൽ ഭ്രമണം തീർത്ഥാടനമായി മാറും. നായകന്റെ പേര് റസ്കോൾ നിക്കോ. റസ്കലോട്ട് എന്ന റഷ്യൻ ക്രിയാപദത്തിനർത്ഥം സ്പ്ലിറ്റ്, വേർതിരിവ് എന്നൊക്കെയാണ്. റസ്കോളിനുള്ളിലെ ശരിയും തെറ്റും തമ്മിലുള്ള സ്പ്ലിറ്റും തമ്മിലടിയും അനുരഞ്ജനത്തിൻ്റെ, പുനരുജ്ജീവനത്തിൻ്റെ പുലരി തൊടുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടുപേരെ കൊന്നുകളഞ്ഞ റസ്കോൾ നിക്കോവിൻ്റെ കുറ്റബോധത്തിൻ്റെ സങ്കീർണമായ അപഗ്രഥനമാണ് ഇതുവരെ ആടിക്കഴിഞ്ഞത്. പ്രതിനായകൻ റസ്കോൾ നിക്കോവ് സമൂഹ നിയമത്തിൻ്റെ പ്രതീകമായ പെട്രോവിച്ച് എന്ന പോലീസ് ഓഫീസറുടെ മുന്നിലണഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിനു മൈലുകൾക്കപ്പുറം അസ്ഥി വിളർക്കുന്ന കൊടുന്തണുപ്പിൽ ഉറങ്ങുന്ന സൈബീരിയ എന്ന തടവു കേന്ദ്രത്തിലേക്ക് ഒരു തീർത്ഥാടനമൊരുങ്ങുകയാണ്.
3: അത് ശരിയാണോ? പുനരാലോചന നടത്തിയാലോ? കുറ്റസമ്മതം നടത്താൻ അവിടെ എന്തിനു പോണം? പിടികൊടുക്കണോ? വയ്യ. ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം മിക്കവാറും ഈ പാലത്തിലൂടെ എന്നെ ഒരു ജയിൽ വണ്ടിയിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്കെങ്ങനെ ഈ പുഴയിലേക്ക് നോക്കാനാകും? അവളുടെ ശബ്ദമല്ലേ മനസ്സിൽ മുഴങ്ങുന്നത്? സോണിയയുടെ.
4: പൊതുസ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ കുനിഞ്ഞു വണങ്ങി മണ്ണിനെ ചുംബിക്കുക. കാരണം നിങ്ങൾ അതിനോടും പാപം ചെയ്തു. എന്നിട്ട് ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയുക, ഞാൻ ഒരു കൊലപാതകിയാണ്.

0: സോണിയ, ഞാൻ അനുസരിക്കുന്നു. ഈ മൈതാനത്തിൻ്റെ നടുവിൽ ഞാൻ മുട്ടുകുത്തട്ടെ. ഈ ചെളി പുരണ്ട മണ്ണിൽ പരമാനന്ദത്തോടെ ചുംബിക്കട്ടെ.
1: എടേ നോക്കടേ, അടിച്ച് പിമ്പുരിയായി ചെയ്യുന്നു കണ്ടാലേ അവൻ.
2: ഏയ്, അതല്ല, ഈ മണ്ണിനോടും തന്റെ കുഞ്ഞുങ്ങളോടും യാത്ര പറഞ്ഞ് ജെറുസലേമിലേക്ക് പോവുകയാണ്. സഹോദരന്മാരെ, ലോകത്തെ മുഴുവൻ കുനിഞ്ഞു വണങ്ങി മഹത്തായ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തെയും അതിന്റെ നടപ്പാതയെയും ചുംബിക്കുന്നു.
3: വളരെ ചെറുപ്പം, മാന്യൻ.
0: ഇല്ല, എനിക്ക് ഉറക്കെ പറയാനാകുന്നില്ല ഞാനൊരു കൊലപാതകിയാണെന്ന്. ഇല്ല, ഞാൻ വിഴുങ്ങിക്കളയുന്നു. എനിക്ക് പറയാനാവുന്നില്ല, നാവ് പൊന്തുന്നില്ല. അവിടെ 50 വാര അകലെ ഒളിച്ചു നിന്ന് നോക്കുന്നത് സോണിയല്ലേ? അവളോട് വരണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ പിന്തുടരുകയാണ്. വരികയാണ് അവൾ ജീവിതത്തിന്റെ അന്ത്യം വരേക്കും. ആ, അതാ പോലീസ് സ്റ്റേഷൻ. എത്തി, ഞാനെത്തി.

0: അകത്ത് അകത്താരും ഇല്ലേ?
1: നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്?
2: ഞാനിതാ അങ്ങയുടെ സേവനത്തിനായി തയ്യാർ എന്റെ പ്രിയപ്പെട്ട സാർ.
0: അതെ, ഇയാൾ പെട്രോവിച്ച്, എന്നെയും പ്രതീക്ഷിച്ച്, എന്റെ വരവും പ്രതീക്ഷിച്ച്.
2: അങ്ങെന്തെങ്കിലും പറഞ്ഞോ?
0: ഇല്ല.
2: അത് കള്ളം. വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നെന്ന്? അതെ, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു തൊപ്പിയിൽ എന്താണുള്ളത് അത് കടയിൽ നിന്ന് വാങ്ങാം. തൊപ്പിക്കുള്ളിൽ എന്താണുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല.
0: അപ്പോൾ ക്ഷമാപണം നടത്തിയത് എന്തിനാണ് സർ?
2: കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചോ, പേടിപ്പിച്ചോ? കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സഹോദരിയെ കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. ഉന്നത സംസ്കാരമുള്ള സുന്ദരിയായ യുവതി, മാന്യവരിത. നിങ്ങളെ ഞാൻ വല്ലാതെ സംശയിച്ചു കേട്ടോ. ആ സംഭവം ഭംഗിയായി ഞാൻ പരിഹരിച്ചു. നിങ്ങളുടെ ധാർമ്മിക രോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയും സഹോദരിയും വന്നതുകൊണ്ട് നിങ്ങൾ താമസ സ്ഥലം മാറുമായിരിക്കും ഇല്ലേ?
0: ഇല്ല, ഞാൻ താമസം മാറ്റുന്നില്ല. ഇവിടെ ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ്. ഒരു കാര്യം ചോദിക്കാൻ. സമത്വം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു.
2: ഓ, അതറിഞ്ഞില്ലേ? അയാൾക്ക് സ്ഥലം മാറ്റമായി ഇന്നലെ. പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുമായി അയാൾ വഴക്കിട്ടു, തീർത്തും മോശമായ രീതിയിൽ. ധിക്കാരി. ആ, ബുദ്ധിമാന്മാരെല്ലാം അങ്ങനെയാണ്.
0: ഇയാൾ എന്താണ്? അഭിനയമാണോ? അതോ കേസ് ഇല്ലാതാക്കിയോ?
2: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
0: ഇല്ല.
2: അല്ല, പറഞ്ഞു.

0: അതെ, നിങ്ങൾ ഊഹിച്ചത് തന്നെ. നിങ്ങളെ അതിൽ നിന്നൂരി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ആ
1: എന്തൊക്കെയാണത്?
0: നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. ഇന്ന് കാലത്ത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഒരു മാന്യൻ സ്വയം വെടിവെച്ച് മരിച്ചു. ഒരു സിഡ്രിഗെയ്ലോഗ്.
1: സിഡ്രിഗെയ്ലോഗ്?
0: ആളെ അറിയുമോ?
1: അയാളിന്റെ സുഹൃത്തായിരുന്നു. എന്റെ അനിയത്തി അയാളുടെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു.
0: ഇന്നലെ അയാളെ കണ്ടിരുന്നു.
1: ഇന്നലെയും അയാളെ കണ്ടിരുന്നു.
0: ഏയ്, നിങ്ങൾ വീണ്ടും വിളർത്തിരിക്കുന്നുവല്ലോ. ഹോ, വല്ലാത്ത ചൂട്. ഇതിനുള്ളിൽ ശരിക്ക് ശുദ്ധവായു കടക്കുന്നില്ല.
1: ശരി, ഞാൻ പോട്ടെ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം.
0: ഒരിക്കലും ബുദ്ധിമുട്ടല്ല, ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ വരാം. നിങ്ങളെ കാണുന്നത് എനിക്കിഷ്ടമാണ്. എപ്പോഴും വരാം.
1: ഞാൻ വെറുതെ വന്നതാണ്, സെമറ്റോവിനെ ഒന്ന് കാണാൻ മാത്രം.
0: അതെ, മനസ്സിലായി മനസ്സിലായി. ആ, നിങ്ങളെ കാണുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്.
1: ഞാൻ പുറത്തിറങ്ങുകയാണ്. കോണിപ്പടി ഇറങ്ങുമ്പോൾ എന്താണൊരു തളർച്ച. അതാ, ദൂരെയല്ലാതെ സോണിയ നിൽക്കുന്നു. തീവ്രവേദനയും നൈരാശ്യവും അവളുടെ മുഖത്ത് കാണുന്നുവല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒന്നിരിക്കണം. മുകളിലേക്ക് തന്നെ പോകാം. വയ്യ വയ്യ.
0: ഏ, റസ്കോൾനിക്കോ, യാത്ര പറഞ്ഞു പോയിട്ട് നിങ്ങൾ മടങ്ങി വന്നു. നിങ്ങൾക്ക് സുഖമില്ല. ഒരു ഒരു കസേര. ആ, ഇവിടെ ഇരിക്കൂ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ.
1: വേണ്ട വേണ്ട വേണ്ട. ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. ഞാനാണ് ഞാനാണ് ആ പണ്ടം പണയം വാങ്ങി പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെയും അവരുടെ സഹോദരി എലിസബറ്റിയും മുഴുകൊണ്ട് വെട്ടിക്കൊന്നത്. അതെ, മഴുകൊണ്ട് വെട്ടി വെട്ടിക്കൊന്നത്. അവരെ കൊള്ളയടിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശ്യം. ഞാനിത് കീഴടങ്ങുന്നു, കുറ്റമേറ്റു പറയുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, മർമെലഡോവ് തമലം ശ്രീകുമാർ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, സ്വിഡ്രിഗെ ലോഗ് അനന്തപുരം രവി, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, ആൻഡ്രി അനീഷ് നായർ, പലിശക്കാരി വൃദ്ധ അടൂർ ആശാദേവി, സോണിയ നിതുന നെവിൽ, കാത്തറീന സിന്ധു വിജയൻ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ, അമാലിയ ആശ റാഫി, പോലങ്ക ബേബി അശ്വേത, കൂടാതെ ബിജു കല്ലുവാതുക്കൽ,

സുഷമ അനിൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്, രജു കോലിയക്കോട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ആകാശവാണി തൃശൂർ. ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
3: സ്വരസാഗരത്തിൽ ഇന്ന് കെ മുരളീധരൻ ഉണ്ണിയുടെ സംഗീത കച്ചേരി, CS അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, PR അനിൽകുമാർ ഖടം. ആദ്യം ഹംസധ്വനി രാഗത്തിലുള്ള വാതാപി ഗണപതി, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

നരസിംഹമാമവ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി. രാഗം ആരഭി, ഖണ്ഡചാപ്പ് താളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ കെ മുരളീധരൻ ഉണ്ണിയുടെ സംഗീത കച്ചേരി. ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ പി ആർ അനിൽകുമാർ ഘടം. കച്ചേരി തുടരുന്നു. പന്തുവരാളി രാഗത്തിൽ പരിപാലയ സരസീരുഹ, സ്വാതി തിരുനാൾ കൃതി ആദിതാളം.

0: കെ മുരളീധരനുണ്ണി പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി ആർ അനിൽകുമാർ ഖടം. സ്വരസാഗരം സമാപിച്ചു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃശൂരിലെ നമ്പർ 1.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ ആവാനും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 44 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ. FM 101.1 MHz ചലച്ചിത്ര ഗാനങ്ങൾ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ആദ്യം. എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. യേശുദാസ്, സുജാത മോഹൻ, എസ് പി ബാലസുബ്രഹ്മണ്യം, വിശ്വനാഥ്, ശ്രീറാം കെ എൽ, ചിത്ര എന്നിവർ പാടിയത്.

ഇനി ചന്ദ്രോത്സവം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഗാനങ്ങൾ ആലപിച്ചത് പി ജയചന്ദ്രൻ, യേശുദാസ്, ചിത്ര എന്നിവരാണ്.

നീലത്താമര എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണിനി. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ. പാടിയവർ ബൽറാം, വിജയ് പ്രകാശ്, വി ശ്രീകുമാർ, ശ്രേയാ ഘോഷാൽ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത ഓരോ ദിവസവും ടൂർണമെന്റിന്റെ കഥ തന്നെ മാറുന്നു എന്നതാണ്. ഇന്നലെ നോർവേ ചരിത്രം എഴുതി. ഫ്രാൻസ് ഫേവറേറ്റ് എന്ന വിശേഷണം വീണ്ടും ഉറപ്പിച്ചു. സ്വന്തം നാട്ടിൽ മെക്സിക്കോയുടെ സ്വപ്നയാത്രയും തുടർന്നു. ഇന്ന് വീണ്ടും മൂന്ന് പുതിയ അധ്യായങ്ങളാണ് എഴുതപ്പെടുക. കിരീട പ്രതീക്ഷയുമായി ഇറങ്ങുന്ന ഇംഗ്ലണ്ടും ബെൽജിയവും ചരിത്രമെഴുതാൻ അമേരിക്കയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയും സെനഗലും ബോസ്നിയയും ആരാണ് പ്രതീക്ഷകൾ കാക്കുക? ആരാണ് ലോകകപ്പിന്റെ അടുത്ത അട്ടിമറിക്ക് തിരക്കഥയൊരുക്കുക? ആദ്യം ഇന്നത്തെ മൂന്ന് പോരാട്ടങ്ങളിലേക്ക്. ഫുട്ബോൾ പലപ്പോഴും ഒരു സത്യം നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. മികച്ച ശൈലിയിൽ കളിക്കുന്ന ടീം എല്ലായ്പ്പോഴും ജയിക്കണമെന്നില്ല. നിർണായക നിമിഷങ്ങളിൽ ഏറ്റവും കൃത്യതയും ശാന്തതയും കാണിക്കുന്ന ടീമാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. നോർവേയും ഐവറി കോസ്റ്റും തമ്മിലുള്ള പോരാട്ടം അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്. നോർവേ പന്ത് കൈവശം വെച്ചും മധ്യനിരയിൽ ആക്രമണം മെനഞ്ഞും മുന്നേറിയപ്പോൾ ഐവറി കോസ്റ്റ് അവരുടെ അതിവേഗ മുന്നേറ്റങ്ങളും ചടുലതയും ഉപയോഗിച്ച് ഓരോ തവണയും നോർവേയെ പരീക്ഷിച്ചു. ആക്രമണത്തിൽ ഒരുപടി മുന്നിൽ നിന്നത് ആഫ്രിക്കൻ ടീമായിരുന്നു എന്ന് പലർക്കും തോന്നിയെങ്കിലും അവസാന ചിരി യൂറോപ്യൻ ടീമിന്റേതായിരുന്നു. കളിയുടെ തുടക്കം മുതൽ ഐവറി കോസ്റ്റ് ആക്രമിച്ചു കളിച്ചെങ്കിലും ആദ്യ പ്രഹരം നോർവേയുടേതായിരുന്നു. ഇടതുവിങ്ങിലൂടെ മുന്നേറിയ അന്റോണിയോ നൂസ പ്രതിരോധത്തെ മറികടന്ന് ഉജ്ജ്വലമായൊരു ഷോട്ടിലൂടെ ഗോൾ കീപ്പറെ കീഴടക്കിയപ്പോൾ യൂറോപ്യൻ ടീം ലീഡിലെത്തി. പക്ഷേ ആ ഗോൾ ഐവറി കോസ്റ്റിനെ തളർത്തിയില്ല, മറിച്ച് കൂടുതൽ അപകടകാരികളാക്കി. ആദ്യ പകുതിയുടെ അവസാനവും രണ്ടാം പകുതിയുടെ തുടക്കവും മത്സരത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിച്ചത് ഐവറി കോസ്റ്റ് ആയിരുന്നു. 59-ാം മിനിറ്റിൽ അമദ് ദിയാലോ ഇറങ്ങിയതോടെ അവരുടെ മുന്നേറ്റങ്ങൾ കൂടുതൽ ചടുലമായി. ദിയാലോയുടെ വേഗവും ഡ്രബ്ലിംഗും നോർവേ പ്രതിരോധത്തെ പലവട്ടം അസ്വസ്ഥമാക്കി. ഒടുവിൽ 74-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റ് കാത്തിരുന്ന നിമിഷം വന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ ദിയാലോ തന്റെ പ്രതിഭ വ്യക്തമാക്കിയ ഷോട്ടിലൂടെ നേടിയ ഗോളിൽ ഐവറി കോസ്റ്റ് ഒപ്പമെത്തി. എന്നാൽ അധ്വാനവും ആവേശവും മാത്രം പോരാ കളി ജയിക്കാൻ എന്ന് പിന്നാലെ ഐവറി കോസ്റ്റിനെ പഠിപ്പിച്ചു. വിജയഗോളിനായി ഐവറി കോസ്റ്റ് ഇരമ്പിക്കളിക്കുന്നതിനിടയിലാണ് സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിലൂടെ നോർവേയുടെ ഗോൾ വന്നത്. 86-ാം മിനിറ്റിൽ പാട്രിക് ബെർഗിന്റെ പാസ് ഐവറി കോസ്റ്റ് പെനാൽറ്റി ബോക്സിലേക്ക് വരുമ്പോൾ ഹാളണ്ടിനെ മാർക്ക് ചെയ്യാൻ ആരുമുണ്ടായില്ല. അനായാസമായി ഹാളണ്ട് പന്തിനെ വലയിലേക്ക് തട്ടിയിട്ടു. പിന്നാലെ അവസാന മിനിറ്റുകളിലെ സമ്മർദ്ദത്തെ നോർവേ ടീം ശാന്തതയോടെ അതിജീവിക്കുകയും ചെയ്തു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ നോർവേ ചരിത്രമെഴുതി. 1938 ശേഷം ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലെത്തിയ അവർ ബ്രസീലിനെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടം ഉറപ്പിച്ചു. നോർവേയെ വിജയിപ്പിച്ചത് കളിയിൽ പുലർത്തിയ ആധിപത്യമല്ല, നിർണായക നിമിഷങ്ങളിൽ കാണിച്ച കൃത്യതയും പ്രതിരോധത്തിലെ സമചിത്തതയുമാണ്. നിരാശയോടെയാണെങ്കിലും ഐവറി കോസ്റ്റും തല കുനിച്ചല്ല മടങ്ങുന്നത്. ഈ ലോകകപ്പിൽ അവർ തെളിയിച്ചത് ആഫ്രിക്കൻ ഫുട്ബോളിന്റെ വളർച്ച മാത്രമല്ല, ലോകത്തെ ഏത് ടീമിനെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലവാരവും കൂടിയാണ്. ഈ ലോകകപ്പിൽ എതിരാളികൾക്ക് ഏറ്റവും വലിയ മുന്നറിയിപ്പ് നൽകിയ ടീം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഫ്രാൻസ് തന്നെയായിരിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ചാമ്പ്യന്മാരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ലേ ബ്ലൂസ് നോക്കൌട്ട് റൗണ്ടിലും അതേ മികവ് തുടർന്നു. എന്നാൽ 3-0 പരാജയപ്പെട്ടെങ്കിലും സ്വീഡൻ സധൈര്യം തന്നെ പൊരുതി. പക്ഷേ ഫ്രാൻസിന്റെ നിലവാരത്തിന്റെയും കാര്യക്ഷമതയുടെയും മുന്നിൽ അത് മതിയായില്ല. മത്സരത്തിന്റെ തുടക്കം മുതൽ സ്വീഡൻ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരെ പോലെ കളിച്ചു. മധ്യനിരയിൽ ഉയർന്ന പ്രസിംഗ് നടത്തി ഫ്രാൻസിന്റെ ബിൽഡപ്പിനെ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ ഫ്രാൻസ് കാത്തിരുന്നത് ഒരൊറ്റ നിമിഷത്തിനായിരുന്നു. ഒരു ചെറിയ പിഴവ്, ഒരു ചെറിയ ഇടം, ഒരു ചെറിയ നിമിഷം, അത് കിട്ടിയതോടെ ലോകത്തിലെ ഏറ്റവും മാരകമായ ആക്രമണ നിരകളിലൊന്നായ ഫ്രാൻസ് അതിനെ ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഹാഫ് ടൈമിന് തൊട്ടു മുമ്പ് കിലിയൻ എംബാപ്പയുടെ വേഗവും കൃത്യമായ ഫിനിഷും മത്സരം ഫ്രാൻസിന് അനുകൂലമാക്കി. ഗോൾ വഴങ്ങിയതോടെ സ്വീഡൻ കൂടുതൽ മുന്നിലേക്ക് കയറി. അതാണ് ഫ്രാൻസിന് വേണ്ടിയിരുന്നതും. മൈതാനത്ത് വിശാലമായ ഇടങ്ങൾ ലഭിച്ചതോടെ ഫ്രാൻസിന്റെ ട്രാൻസിഷൻ ഫുട്ബോൾ പൂർണ്ണതയിലെത്തി. ഓരോ ആക്രമണവും സ്വീഡിഷ് പ്രതിരോധത്തിന് വലിയ പരീക്ഷണമായി. ആ സമ്മർദ്ദത്തിനിടെ മൈക്കൽ ഒലീസയുടെ അസിസ്റ്റിൽ നിന്ന് ബ്രാഡ്ലി ബാർക്കോല രണ്ട് ഗോളും നേടി. അതിനിടയിലും സ്വീഡൻ പന്ത് കൈവശം വയ്ക്കാനും ആക്രമണങ്ങൾ മെനയാനും ശ്രമിച്ചെങ്കിലും ഫ്രാൻസിന്റെ പ്രതിരോധം ഒരു പിഴവും അനുവദിച്ചില്ല. ഒടുവിൽ കളിയിലെ അവസാന വാക്കുപോലെ 74-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ 3-ാം ഗോളും വന്നു. ഇത്തവണയും എംബാപ്പയുടെ ഫിനിഷ്, ഒലീസയുടെ അസിസ്റ്റ്, അതോടെ മത്സരം പൂർണ്ണമായും ഫ്രാൻസിന്റെ വരുതിയിലാവുകയും ചെയ്തു. മുൻനിരയുടെ മിന്നൽ വേഗം, മധ്യനിരയിലെ നിയന്ത്രണം, പ്രതിരോധത്തിലെ അച്ചടക്കം, മൂന്നും ഒത്തുചേർന്ന ഫ്രാൻസ് എത്രത്തോളം അപകടകാരികളാണെന്ന് ഈ മത്സരം വീണ്ടും തെളിയിച്ചു. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന്റെ അടുത്ത എതിരാളി പെനൽറ്റി ഷൂട്ടൌട്ടിൽ ജർമ്മനിയെ മറികടന്നെത്തുന്ന പരാഗ്വേയാണ്. എന്നാൽ ഈ ലോകകപ്പിൽ ഫ്രാൻസ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഓരോ മത്സരവും മുന്നേറുമ്പോൾ അവർ കൂടുതൽ പൂർണ്ണരാവുകയാണ്. ഇപ്പോഴത്തെ ഫോം കണക്കിലെടുക്കുമ്പോൾ കിരീടത്തിലേക്കുള്ള വഴിയിൽ ഫ്രാൻസിനെ തടയുക എന്നത് ഏതൊരു ടീമിനും വലിയ വെല്ലുവിളിയായിരിക്കും. ഒരു രാജ്യം വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്നം സ്വന്തം മണ്ണിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്.

1986 ശേഷം ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിൽ വിജയിച്ച മെക്സിക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇക്വഡോറിനെ 2-0 അവർ തോൽപ്പിച്ചത്. എന്നാൽ ഈ വിജയം സ്കോർ ലൈൻ പോലെ അത്ര എളുപ്പമായിരുന്നില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജർമ്മനിയെ അട്ടിമറിച്ച ആത്മവിശ്വാസവുമായാണ് ഇക്വഡോർ കളത്തിലിറങ്ങിയത്. മോയ്സസ് കൈസഡോയുടെ നേതൃത്വത്തിൽ മധ്യനിരയിൽ അവർ മെക്സിക്കോയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി. പന്ത് നഷ്ടപ്പെട്ടാൽ ഉടൻ തിരിച്ചുപിടിക്കാനുള്ള അവരുടെ ശ്രമങ്ങളും അതിവേഗ മുന്നേറ്റങ്ങളും മത്സരത്തിന്റെ തുടക്കത്തിൽ മെക്സിക്കോയെ അസ്വസ്ഥരാക്കി. പക്ഷേ സ്വന്തം ആരാധകരുടെ മുന്നിൽ കളിക്കുന്നതിന്റെ ഊർജം മെക്സിക്കോയെ പതിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ലഭിച്ച ആദ്യ അവസരം തന്നെ അവർ പാഴാക്കിയില്ല. 22-ാം മിനിറ്റിൽ ജൂലിയൻ ക്യുനോനസ് കൃത്യമായ ഫിനിഷിലൂടെ മെക്സിക്കോയെ മുന്നിലെത്തിച്ചതോടെ അസ്റ്റെക്ക സ്റ്റേഡിയം ആർത്തിരമ്പി. 10 മിനിറ്റിനകം 2-ാം ഗോളും വന്നതോടെ മെക്സിക്കോ കളിയിൽ കാലുറപ്പിച്ചു. തിരിച്ചടിക്കാനായി ഇക്വഡോർ ആക്രമിച്ചു കളിച്ചെങ്കിലും മെക്സിക്കോ അനാവശ്യ സാഹസങ്ങൾക്ക് മുതിരാതെയും കളിയുടെ താളം നിയന്ത്രിച്ചും വിജയമുറപ്പിച്ചു. 1966 ശേഷം ലോകകപ്പ് നേട്ടം സ്വപ്നം കാണുന്ന ഇംഗ്ലണ്ട് ഇന്ന് നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. ആഫ്രിക്കൻ ടീമായ കോംഗോയാണ് അവർക്ക് എതിരാളികൾ. എല്ലാ കാലത്തും മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ കിരീടം നേടാനാവാത്ത ബെൽജിയത്തിനും ഇന്നാണ് ആദ്യ മത്സരം. എതിരാളികൾ സെനഗൽ. ലോകകപ്പ് ആതിഥേയരായ അമേരിക്കയ്ക്ക് യൂറോപ്യൻ ടീമായ ബോസ്നിയയാണ് എതിരു നിൽക്കുന്നത്. കോംഗോയ്ക്കെതിരെ കരുത്തിലും കടലാസിലും ഇംഗ്ലണ്ടിനാണ് വ്യക്തമായ മുൻതൂക്കം. ജൂഡ് ബെല്ലിംഗാമിന്റെ മധ്യനിര നിയന്ത്രണവും ഹാരി കെയ്നിന്റെ അനുഭവ സമ്പത്തും ചേർന്നപ്പോൾ ഇംഗ്ലണ്ടിന്റെ ആക്രമണം കൂടുതൽ സമഗ്രമായി. പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാനും ആവശ്യ സമയത്ത് നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് മാറാനും അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ച കോംഗോയെ വില കുറച്ചു കാണുന്നത് വലിയ പിഴവായിരിക്കും. ഈ ലോകകപ്പിലെ ഏറ്റവും ശാരീരികമായ ടീമുകളിലൊന്നാണ് അവർ. കൌണ്ടർ ആക്രമണങ്ങളിലെ വേഗവും അവരുടെ പ്രധാന കരുത്താണ്. ഇംഗ്ലണ്ട് പ്രതിരോധം മറന്ന് സർവാക്രമണം നടത്തുകയാണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ മത്സരത്തിന്റെ നിർണായക പോരാട്ടം മധ്യനിരയിലായിരിക്കും. ബെല്ലിംഗാമിനും കൂട്ടർക്കും കളി നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമാകും. ബെൽജിയവും സെനഗലും തമ്മിലാണ് 2-ാം മത്സരം. ഇന്നത്തെ മത്സരങ്ങളിൽ ഏറ്റവും തന്ത്രപരമായ പോരാട്ടം ഇതായിരിക്കും. ബെൽജിയം ഈ ലോകകപ്പിൽ ഇതുവരെ മികച്ച സന്തുലിതാവസ്ഥ പുലർത്തുന്ന ടീമുകളിൽ ഒന്നാണ്. പ്രതിരോധത്തിൽ ഉറപ്പും മധ്യനിരയിൽ നിയന്ത്രണവും ആക്രമണത്തിൽ കാര്യക്ഷമതയും അവർ കാട്ടിയിട്ടുണ്ട്. കെവിൻ ഡി ബ്രൂണയുടെ ക്രിയേറ്റിവിറ്റിയും ജെറമി ഡോക്കുവിന്റെ വേഗവും റൊമേലി ലുക്കാക്കുവിന്റെ ഫിനിഷിംഗും ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ശക്തിയാണ്. എന്നാൽ എതിർവശത്ത് നിൽക്കുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും സംഘടിത ടീമുകളിലൊന്നായ സെനഗലാണ്. പ്രതിരോധത്തിൽ അവർ മികച്ച അച്ചടക്കമാണ് കാണിക്കുന്നത്. പന്തില്ലാത്ത സമയത്തെ അവരുടെ പൊസിഷനിങ്ങും മുൻനിരയിലെ ശക്തമായ പോരാട്ടങ്ങളും അതിവേഗ കൌണ്ടർ ആക്രമണങ്ങളും ബെൽജിയത്തെ ബുദ്ധിമുട്ടിക്കാൻ പോന്നതാണ്. ഈ മത്സരത്തിന്റെ വിജയിയെ തീരുമാനിക്കുക ഒരു പക്ഷേ വ്യക്തിഗത മികവായിരിക്കും. ഡി ബ്രൂനയ്ക്കെതിരെ തന്റെ പാസുകളിലൂടെ പ്രതിരോധം തുറക്കാൻ കഴിഞ്ഞാൽ ബെൽജിയത്തിന് മുൻതൂക്കം ലഭിക്കും. മറുവശത്ത് സെനഗൽ മത്സരം ശാരീരിക പോരാട്ടമാക്കി മാറ്റുകയാണെങ്കിൽ യൂറോപ്യൻ ടീമിന് കാര്യങ്ങൾ എളുപ്പമാകില്ല. ഇന്നത്തെ അവസാന മത്സരം അമേരിക്കയും ബോസ്നിയയും തമ്മിലാണ്. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ അമേരിക്ക ഉയർന്ന തീവ്രതയുള്ള ഫുട്ബോളാണ് കളിക്കുന്നത്. നിരന്തര പ്രസിംഗ്, അതിവേഗ ട്രാൻസിഷൻ, യുവതാരങ്ങളുടെ ഊർജം, ഇതാണ് അവരുടെ മുഖമുദ്ര. സ്വന്തം മണ്ണിൽ നടക്കുന്ന ലോകകപ്പ് ആയതിനാൽ ആരാധകരുടെ പിന്തുണയും അവർക്കൊപ്പമുണ്ടാകും. എന്നാൽ ബോസ്നിയയുടെ കഥ വ്യത്യസ്തമാണ്. ലോകകപ്പിലെ ഏറ്റവും വലിയ സർപ്രൈസ് ടീമുകളിലൊന്നാണ് അവർ. വലിയ താരനിരയില്ലെങ്കിലും അസാധാരണമായ സംഘാടനവും അച്ചടക്കവുമാണ് അവരുടെ കരുത്ത്. ഓരോ താരത്തിനും സ്വന്തം ചുമതല കൃത്യമായി അറിയാം. എതിരാളിക്ക് ഇടം നൽകാതെ ക്ഷമയോടെ കാത്തിരുന്ന് ശരിയായ സമയത്ത് ആക്രമിക്കുക എന്നതാണ് അവരുടെ ശൈലി. അമേരിക്കയുടെ വേഗത്തിനെതിരെ ബോസ്നിയയുടെ ക്ഷമ, ഈ രണ്ട് ഫുട്ബോൾ ഫിലോസഫിയാണ് ഇന്ന് നേർക്കുനേർ വരുന്നത്. അമേരിക്ക മത്സരത്തിന്റെ തുടക്കം തന്നെ ഗോൾ കണ്ടെത്തിയാൽ അവർക്ക് കളിയുടെ നിയന്ത്രണം സ്വന്തമാക്കാൻ കഴിയും. എന്നാൽ സമയം കടന്നു പോകുന്തോറും സമ്മർദ്ദം കൂടുന്നത് ആതിഥേയർക്കായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ മുതലെടുക്കുന്നതിൽ ബോസ്നിയ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരങ്ങളിൽ ഒരു പുതു സവിശേഷതയുണ്ട്. കിരീട ഫേവറേറ്റുകളായ ഇംഗ്ലണ്ടും ബെൽജിയവും സമ്മർദ്ദത്തിനിടയിലാണ് കളിക്കുന്നത്. കാരണം അവരുടെ മുന്നേറ്റം ലോകം പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. പക്ഷേ കോംഗോയ്ക്കും സെനഗലിനും ബോസ്നിയയ്ക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അത്തരം ടീമുകളാണ് പലപ്പോഴും നോക്കൌട്ട് ഫുട്ബോളിലെ ഏറ്റവും അപകടകാരികൾ. ഈ ലോകകപ്പ് ഇതിനകം തന്നെ നമ്മെ പല അപ്രതീക്ഷിത ഫലങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഫേവറിറ്റുകൾ അവരുടെ മുന്നേറ്റം തുടരുമോ? അതോ അട്ടിമറികളുടെ ചരിത്രം വീണ്ടും പിറക്കുമോ?

0: ഫിഫ ലോകകപ്പ് അവലോകനം.
1: ആകാശവാണി തൃശൂർ.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര.
2: 53 കോടിയിലധികം

0: ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ദേവ്ജ്യോതി മിശ്ര സംഗീതം നൽകി ചിത്ര ആലപിച്ചത്.

0: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്ര ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

ആകാശവാണി, സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് പേയാട് ശാന്തിനികേതൻ സ്കൂളിലെ ഹിന്ദി അധ്യാപിക അർച്ചന. പഠിക്കുന്നവർ മീര നായർ എൽ, ഗോകുൽ ജി.

0: എന്നിവർ.
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ അധ്യാപിക ജി.
1: പഹലെ ആപ് അപ്നാ പരിചയ ദീജിയെ.
2: അധ്യാപിക ജി മേരാ നാം മീരാ നായർ എൽ ഹേ.
3: അധ്യാപിക ജി മേരാ നാം ഗോകുൽ ജി ഹേ.
1: ഠീക് ഹേ. ക്യാ ആപ് ലോഗോം നേ തീർത്ഥസ്ഥാൻ കേ ബാരേ മേ സുനാ ഹേ?
2: ഹാ അധ്യാപിക ജി.
1: ക്യാ ആപ് കഭി തീർത്ഥസ്ഥാൻ പർ ഗയേ ഹേ?
2: ഹാ അധ്യാപിക ജി.
1: അച്ഛ, ആജ് ഹം CBSE കി മൽഹാർ പാഠ്യപുസ്തക കെ ആർഡീം കക്ഷാ കെ ചൗദേ പാഠ് ഹരിദ്വാർ കേ ബാരേ മേ പഠേംഗേ. ഹരിദ്വാർ ഏക പ്രസിദ്ധ തീർത്ഥസ്ഥാൻ ഹേ. यह एक रोचक यात्रा वृत्तांत है जिसे हिंदी साहित्य के जनक श्री भारतेंदु हरिश्चंद्र ने लिखा है. यह पाठ कविवजन सुधा नामक

0: കൊങ്കിണി ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ.
1: എഴുപത്തിയൊന്ന് വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഇപ്പോൾ

0: തൊഴിലവസര വാർത്തകൾ കേൾക്കാം. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപകന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലയാളം വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടാതെ അപേക്ഷകർ തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. താൽപര്യമുള്ളവർ തങ്ങളുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 6 രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഇമെയിൽ വിലാസം smgscollege@gmail.com. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0466221223. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0466221223. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 602/2024 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഈ മാസം 8, 9, 10 തീയതികളിൽ നടത്തും. എറണാകുളം മേഖലാ PSC ഓഫീസിലാണ് അഭിമുഖം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഔദ്യോഗിക അറിയിപ്പ്, SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ മുഖേന അയച്ചിട്ടുണ്ടെന്ന് PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്ത് അതിലെ വ്യക്തിവിവരങ്ങളെക്കുറിച്ച് കൃത്യമായി പൂരിപ്പിച്ച് കൈവശം കരുതണം. ഇതോടൊപ്പം OTV സർട്ടിഫിക്കറ്റും മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്ന നിർദ്ദിഷ്ട അസൽ രേഖകളും സഹിതം നിശ്ചിത സമയത്തും സ്ഥലത്തും നേരിട്ട് ഹാജരാകണം. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
10: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ. ബിനീഷ് വിആറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8:00 ചിത്രീകരണം. മഴയായി പൊഴിയാം. രചന പി എൽ വിജയകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ആയുഷ്മാൻ ഭാരത് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന

0: വാർത്തകൾ 8:45 ഹിന്ദിയിലും 9 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ, പ്രത്യേക പരിപാടി, പ്രതിരോധം, അതിജീവനം. 9:30 സംഗീത കച്ചേരി, ആർ സുബ്ബലക്ഷ്മി അമ്മാളിന്റെ വീണ കച്ചേരി, ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ ഡി നീലകണ്ഠൻ. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം, വെങ്കടേശ സുപ്രഭാതം, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ ആലപിച്ചത്, 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി, 7:10 ഒരു രാഗം പലഭാവം ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ, 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഗാനസന്ദേശം, 7:40 സമകാലികം വാർത്താ ഡയറി, 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 10:15 വൈകിട്ട് 6:40 രാത്രി 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 9:30 സംഗീത കച്ചേരി, എ അനന്തപത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ, കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ഗണേഷ് ഗോപാൽ ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില, 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 കണ്ണേർ കളിപ്പാട്ട് പി ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര ഉറക്കത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഗാനസല്ലാപം തത്സമയ ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, 2:30 സ്വരസാഗരം ടി വി ശങ്കരൻ നാരായണൻ പാടിയ കൃതികൾ, ടി കെ വി രാമാനുജാചാര്യലു വയലിൻ, ബി ഹരികുമാർ മൃദംഗം, 3:00 കാലാവസ്ഥ, 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 നാടകഗാനങ്ങൾ, അൾത്താര എന്ന നാടകത്തിൽ പി ലീല, ആന്റോ, കെ എസ് ജോർജ്, കെ പി എസ് സി സുലോചന എന്നിവർ പാടിയത്, തുടർന്ന് കടൽപാലം എന്ന നാടകത്തിൽ ദേവരാജൻ, ആന്റോ, കല്ലർ ഗോപൻ എന്നിവർ പാടിയ ഗാനങ്ങൾ. 8:00 നേർമൊഴി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10:30 ലണ്ടനിലെ ദ ഓവൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 മത്സരത്തിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കുന്ന കളിയുടെ തത്സമയ പ്രക്ഷേപണം. FM 101.1 മെഗാഹെർട്സിൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ ഗുലാം അലി പാടിയത്, 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി, ഉച്ചതിരിഞ്ഞ് 3:00 കേളികൊട്ട് ഗുരുവായൂർ ഗോപകുമാറും സംഘവും അവതരിപ്പിച്ചത്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി തൃശൂർ.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി കേൾക്കാം.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക

0: വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളയാണ് ചീര. പ്രോട്ടീനുകളാലും ധാതുലവണങ്ങളാലും സമ്പുഷ്ടമായ ചീര മലയാളിയുടെ പ്രധാന ഇലക്കറി കൂടിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചീര വളരെ എളുപ്പത്തിലും വേഗത്തിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന വിള കൂടിയാണ്. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. നമ്മോടൊപ്പം ചേരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ അപർണ. നമസ്കാരം അപർണ.
3: നമസ്കാരം.
1: നമ്മുടെ കാലാവസ്ഥയും മണ്ണുമെല്ലാം ചീര കൃഷിക്ക് വളരെ അനുയോജ്യമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യം
3: കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച വിളയാണ് ചീര. അധിക മഴയുള്ള സമയം ഒഴിച്ചാൽ എല്ലാ സമയത്തും നമുക്ക് ചീര കൃഷി ചെയ്യാനായി സാധിക്കും. അതിനുവേണ്ടിയിട്ട് നമ്മൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. അതുകൂടാതെ തന്നെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് ചീര കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ചൂടുകൂടിയ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ ചീര കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യം. ഇപ്പം കേരളത്തിലായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, നമ്മൾ അടുക്കളത്തോട്ടമായിട്ടും വാണിജ്യാടിസ്ഥാനത്തിലുമെല്ലാം ചീര കൃഷി ചെയ്യാവുന്നതാണ്.
1: ഏത് സമയവും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണെന്ന് കേട്ടിട്ടുണ്ട് ചീര. അതായത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ ചീര കൃഷി ചെയ്യാം. വേനൽക്കാലം കൂടുതൽ അനുയോജ്യമാണെന്ന് തോന്നുന്നു അല്ലെ ചീര കൃഷിക്ക്?
3: തീർച്ചയായും.
1: അപ്പൊ ഈ ചീര കൃഷിയിലെ ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്ന് പറയാമോ?
3: ചീരയിലെ ഇനങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പല ഇനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല തവണകളായിട്ട് വിളവെടുക്കാൻ പറ്റുന്നവയും ഒരു തവണയാ മാത്രം വിളവെടുക്കാൻ പറ്റുന്ന ചീര ഇനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇളം പച്ച, കടും പച്ച, ചുവപ്പ്, കടും ചുവപ്പ്, വ്യത്യസ്ത നിറത്തിൽ നമുക്കിന്ന് ചീര ലഭിക്കും. ചുവന്ന ചീരയാണെങ്കിൽ കണ്ണാര ലോക്കൽ, കൃഷ്ണശ്രീ, കെ യു വൈഗ, അരുൺ എന്നീ ഇനങ്ങളാണുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് കെ യു വൈഗയാണ്. നമുക്ക് പല തവണകളായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിള കൂടിയാണ്. മാത്രമല്ല ഉയർന്ന ഉൽപ്പാദനശേഷിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചീരയിലൊരു പ്രശ്നമാണ് പൂവിടുന്നത്. കെ യു വൈഗ എന്ന ഈ ഇനം പതുക്കെയാണ് ഇതിൽ പൂവിടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കെ യു വൈഗ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പച്ചയാണെങ്കിൽ സി ഒ വൺ, സി ഒ ടു, മോഹിനി, രേണുശ്രീ എന്നീ ഇനങ്ങളും ലഭ്യമാണ്.
1: ചീരയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് മറ്റു പച്ചക്കറിയിൽ നിന്നും ചീരയെ വേറിട്ട് നിർത്തുന്നത്?
3: അടുക്കള തോട്ടത്തിലായിക്കോട്ടെ അതല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലായിക്കോട്ടെ, നമുക്ക് രണ്ടിലും നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഇലക്കറി കൂടിയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചീര കണ്ടാൽ വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും. കൂടാതെ നമ്മളുടെ ക്രോപ്പ് റൊട്ടേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. ചീരയുടെ പെട്ടെന്നുള്ള വളർച്ചയാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ഇലക്കറി എന്നാണ് ചീര അറിയപ്പെടുന്നത്. ഉയർന്ന പോഷക ഗുണവും ഇതിന് മറ്റൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ദിവസേന 50 മുതൽ 100 ഗ്രാം വരെ പല വിഭവങ്ങളായിട്ട് നമ്മൾ ചീര കഴിക്കുകയാണെങ്കിൽ കുട്ടികളിലുള്ള കാഴ്ചക്കുറവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു.
1: കൃഷിരീതിയെക്കുറിച്ചൊന്ന് പറയാമോ? ചീരയുടെ നടീൽ എങ്ങനെയാണ്?
3: ഒരു സെന്റിൽ കൃഷി ചെയ്യുന്ന കർഷകനാണെങ്കിൽ വെറും 8 ഗ്രാം വിത്ത് മാത്രം മതിയാകും. നല്ല രീതിയിൽ നിലമൊരുക്കി വിത്ത് വിതയ്ക്കാവുന്നതാണ്. ഈ ചീരയുടെ വിത്ത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ 1 ഗ്രാം വിത്തിന് 100 ഗ്രാം മണം

0: എന്ന രീതിയിൽ മിക്സ് ചെയ്ത് 1 സെന്റിമീറ്റർ ആഴത്തിൽ വിതറി കൊടുക്കാവുന്നതാണ്. പറിച്ചു നടലാണെങ്കിൽ ആദ്യമേ നമ്മൾ പോട്രേറ്റ്സിലൊക്കെ വളർത്തിയെടുത്ത ചീര 3 ആഴ്ച പ്രായമായ സ്റ്റേജ് എത്തുമ്പോൾ നമുക്കതിനെ പറിച്ചു നടാവുന്നതാണ്.
1: നടീലിന്റെ കാര്യം പറഞ്ഞല്ലോ, ചീരയുടെ വളപ്രയോഗ രീതികൾ എന്താണ്?
0: നിലമുരുക്കിയ ഉടൻ ചാണകമോ കമ്പോസ്റ്റോ ജൈവവളം നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. NPK എടുക്കുകയാണെങ്കിൽ 100, 50, 50 കിലോഗ്രാം എന്നുള്ള റേഷ്യോയിലായിരിക്കും ചീരയ്ക്ക് വേണ്ടിയിട്ട് വളപ്രയോഗമായിട്ട് നടത്തേണ്ടത്. പല തവണകളായിട്ട് നമുക്ക് ചീര വിളവെടുക്കാവുന്നതാണ്. ഓരോ തവണ വിളവെടുത്തതിനു ശേഷവും 1% യൂറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വിളവെടുക്കുന്നതിന് നമുക്ക് കുറച്ച് വിളവ് കൂടുതലായിട്ട് ലഭിക്കാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. ഇപ്പോൾ അടുക്കള തോട്ടത്തിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് ജൈവവളമായിട്ടും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്.
1: ചീരയുടെ രോഗ കീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
0: ചീര ഒരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും സംയോജിത കീടരോഗ നിയന്ത്രണമാണ് നല്ലത്. പക്ഷേ ഇലക്കറി നമ്മൾ ഇലയായിട്ട് ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ജൈവ കീട നിയന്ത്രണം കർഷകർക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു ഓപ്ഷൻ കൂടിയാണ്. ഇതിൽ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളീച്ച, ചാഴി, പുഴുക്കൾ ഇത്തരത്തിലുള്ള ധാരാളം കീടങ്ങൾ നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കീടങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വേപ്പില മിശ്രിതം ചെടിയിൽ തളിക്കുന്നതും ഉചിതമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. രോഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗം ബാധിച്ച ചെടിയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ നീക്കം ചെയ്യുക. കൂടാതെ തന്നെ ഇലപ്പുള്ളി രോഗമാണ് കൂടുതലായിട്ട് നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്ന CO1 എന്ന ഇനം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്യൂഡോമോണാസ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. പിന്നെ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നടുന്നത്. ഇതും ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ട്രൈക്കോഡർമ പോലുള്ള സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ട് കൊടുക്കുന്നതും വേപ്പില പിണ്ണാക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതും എല്ലാം നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു.
1: ഈ ചീര വിളവെടുക്കുന്നത് എപ്പോഴാണ്?
0: നട്ടതിനു ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. 4 മുതൽ 5 തവണ വരെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ആദ്യം 3 ആഴ്ച കൊണ്ട് വിളവെടുത്ത ചീര അത് കഴിഞ്ഞ് 10ഓ 15ഓ ദിവസം ഇടവിട്ട് നമുക്ക് വീണ്ടും വിളവെടുക്കുന്നതാണ്. അത് ചെടിയുടെ വളർച്ച കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വിളവെടുക്കുന്നത്. വിളവെടുത്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1% യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അടുത്ത വിളവെടുപ്പിന് അത് ഗുണകരമാക്കും. പിന്നെ വിളവെടുപ്പിന് ശേഷം ഇലകളിലെ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉയർന്ന ചൂടിലൊന്നും ചീര സൂക്ഷിക്കാതിരിക്കുക. വിളവെടുത്ത ഉടനെ തന്നെ ചീര ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.
1: ചീര നട്ടുകഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ ആകാറാകുമ്പോൾ ഈ ചീര പൂക്കാറുണ്ടല്ലോ, അത് ഗുണമാണോ ദോഷമാണോ?
0: വിത്തിന് വേണ്ടി വളർത്തുന്ന ചീരകളാണെങ്കിൽ നമുക്ക് പൂക്കുന്നത് തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇലക്കറിയായിട്ടാണ് ചീര കൃഷി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചീര പൂക്കുന്നത് നമുക്ക് ദോഷകരം തന്നെയാണ്. ചീര പൂത്തു കഴിഞ്ഞാൽ ഇലയുടെ ഗുണമേന്മയിൽ കുറവ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂക്കുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ചീര നമുക്ക് ഇടവിളയായിട്ടും കൃഷി ചെയ്യാമല്ലോ, അപ്പൊ ഏതൊക്കെ വിളകളുടെ ഇടവിളയായിട്ടാണ് നമുക്ക് ചീര കൃഷി ചെയ്യാൻ സാധിക്കുന്നത്?
0: വാഴ നനയുമ്പോൾ ചീര നനയും എന്ന് പറയുന്നതിന്റെ ഔചിത്യം ഇവിടെയാണ്. കാരണം വാഴ, തെങ്ങ്, ചോളം അതല്ലാതെ നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറികളുടെ ഇടയിലെല്ലാം നമുക്ക് ചീര ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. ഇടവിളയായിട്ട് ചീര കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ഇനം കൂടെ നമ്മൾ നോക്കണം. കാരണം മുഖ്യവിളയുടെ തണൽ നടുന്ന ചീരയ്ക്ക് പ്രശ്നമാണോ എന്ന് കൂടെ അന്വേഷിച്ചതിനു ശേഷം അത്തരത്തിലുള്ള തണലിന് പ്രതിരോധിക്കുന്ന വിളകൾ വേണം നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗിക്കാനായിട്ടും ഇത്തരത്തിൽ ചീര ഇടവിളയായിട്ട് ചെയ്യുന്നത് സഹായിക്കുന്നു.
1: നമുക്ക് ചീര കൃഷിക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ എവിടെ നിന്നാണ് ലഭിക്കുക?
0: ചീര കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പം കൃഷിഭവനം എന്നായിക്കോട്ടെ, KVK, കേരള സർവകലാശാലയുടെ പല ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് ഈ ചീര വിത്തുകൾ ലഭിക്കുന്നതാണ്. ചീര ആയിക്കോട്ടെ മറ്റേത് പച്ചക്കറി ആയിക്കോട്ടെ, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കോ വിത്തുകളെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. കുറച്ച് സമയവും കുറച്ച് സ്ഥലവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചീര കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഒരുപാട് ഗുണങ്ങളുള്ള ചീരയെ കുറിച്ചാണ് അപർണ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായത് നമുക്കൊരു

താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ പോലും കുറച്ച് സമയം ചെലവഴിച്ചാൽ നമുക്ക് വിഷരഹിതമായ ഒരു ഇലക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും പോഷക സമ്പുഷ്ടമായ വിഷരഹിതമായ ആരോഗ്യ ഭക്ഷണം നമുക്ക് തന്നെ തയ്യാറാക്കാനും സാധിക്കും. ഇത്രയും നേരം ചീരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതിന് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ അപർണയ്ക്ക് നന്ദി അറിയിക്കുന്നു.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച്

0: കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേഠി ബച്ചാവോ ബേഠി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
1: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
0: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
1: यह अन्याय कब तक चलेगा? यह हमारी सोच में यह दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले, ये अपेक्षा करना अपने आप के साथ अन्याय है.
0: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ

0: हमारी जिम्मेवारी बनती। अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले ये अपेक्षा करना अपने आप के साथ अन्याय है।
1: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണസംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
2: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: the subsequent sections of the corridor.
1: Section ka bhi usme bahut sara improvement hai.
2: Union Home Minister Amit Shah has asked the High-Level Committee on Demographic Changes to submit its recommendations at the earliest. Mr. Shah gave the direction during a meeting with the committee in New Delhi. The committee informed the Home Minister that they will visit various states and union territories to obtain first-hand information on demographic changes and interact with the various administrations. The panel informed Mr. Shah that a detailed questionnaire has been prepared to seek relevant information from states and union territories in advance, making its field visits more meaningful and interactive. Chairperson of the Joint Parliamentary Committee on One Nation, One Election, P.P. Chaudhary, today stressed the need for holding simultaneous elections to the Lok Sabha and state legislative assemblies. Addressing a press conference in New Delhi, he said, conducting elections together would strengthen governance, reduce disruptions caused by frequent polls and benefit the economy. India and Pakistan today exchanged lists of civil prisoners and fishermen in each other's custody through diplomatic channels in New Delhi and Islamabad. The External Affairs Ministry said in a statement that India has shared lists of 386 civil prisoners and 53 fishermen in its custody who are Pakistani or believed to be Pakistani. Pakistan has shared lists of 52 civil prisoners and 198 fishermen in its custody who are Indian or believed to be Indian. India has consistently called for early release and repatriation of civil prisoners, fishermen, along with their boats and missing Indian defense personnel from Pakistan's custody. The first batch of pilgrims for the Sri Amarnath Ji Yatra has reached the Bhagwati Nagar base camp in Jammu and is all set to begin the annual pilgrimage tomorrow. All necessary arrangements, including enhanced security and accommodation for pilgrims, have been put in place for the 57-day yatra scheduled to take place through the Nunwan, Pahalgam and Baltal routes under tight security. Akashwani today unveiled its broadcasting house photo gallery Swar Prerna Vithika at Rang Bhavan Auditorium in Akashwani Bhavan, New Delhi. The photo gallery was inaugurated by Padma Vibhushan flautist Pandit Hariprasad Chaurasia. The gallery features portraits of Bharat Ratna awardees including Vidushi M.S. Subbulakshmi, Ustad Bismillah Khan, Pandit Bhimsen Joshi, Pandit Ravi Shankar, Lata Mangeshkar and Dr. Bhupen Hazarika. During the event, a musical concert was organized in which a flute recital was performed by Pandit Rupa Kulkarni, Chief Executive Officer of Prasar Bharati Gaurav Dwivedi and Director General of Akashwani and DD News, Rajiv Kumar Jain, were also present at the event. In men's cricket, India will take on England in the first T20 International of the five-match series in Chesterler Street tonight. The match is scheduled to begin at 10 p.m. Indian time. The Shreyas Iyer-led Indian side will look to bounce back from their shocking 2-0 defeat to Ireland in the last series. In FIFA World Cup, England will face Democratic Republic of Congo, Belgium will meet Senegal and USA will clash with Bosnia and Herzegovina in round of 32 matches tonight. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
4: നാടിന്റെ നടുവൊടിക്കുന്ന കൂറ്റൻ മൺമതിലുകൾക്ക് പകരം കാസർഗോഡ് നീലേശ്വരത്ത് മാർക്കറ്റ് ജംഗ്ഷനിൽ തൂണുകളിന്മേൽ നിർമ്മിക്കുന്ന ആകാശപാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നീലേശ്വരം ജനകീയ സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 100 ദിവസം പിന്നിട്ടു. 100-ാം ദിനാചരണത്തിന്റെ ഭാഗമായി മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ 100-ക്കണക്കിനാളുകൾ പങ്കെടുത്തു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് നാടിന്റെ അതിജീവന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയത്. പ്രതിഷേധ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം CMP കാസർഗോഡ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി TV ഉമേശൻ നിർവഹിച്ചു. ഭരണാധികാരികൾക്ക് ജനങ്ങൾ നൽകിയ അധികാരം ജനക്ഷേമത്തിനായി വിനിയോഗിക്കാത്തതിന്റെ ദുരന്തബലമാണ് ഇന്ന് ജനങ്ങൾക്ക് തെരുവിൽ സമരമിരിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നാടിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു. ഇതിന്റെ അനന്തരഫലമാണ് ഇന്ന് നീലേശ്വരത്തിന്റെ ഹൃദയഭാഗമായ മാർക്കറ്റ് ജംഗ്ഷനിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മൺമതിൽ നിർമ്മാണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീലേശ്വരത്തിന്റെ ഭാവി വികസനത്തിന് കരുനിഴൽ വീഴ്ത്തുന്ന എംബാങ്ക്മെന്റ് രീതിയിലുള്ള നിർമ്മാണത്തിന്

0: എതിരെ ശക്തമായ ജനവികാരമാണ് യോഗത്തിൽ അലയടിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസമായി കാസർഗോഡ് ചേവാറിൽ നവജീവനം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ 200 കുട്ടികൾക്കുള്ള പഠന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 100 പേർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനും 50 പേർക്ക് വീതം തെറാപ്പിയും തൊഴിൽ പരിശീലനവും നൽകാൻ ഇവിടെ സൗകര്യമുണ്ട്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ നോർബർട്ടൈൻ FCC സഭകൾ സംയുക്തമായാണ് സ്പെഷ്യൽ സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഏതാനും ദിവസം താമസിപ്പിക്കുന്നതിനുള്ള ഹോസ്റ്റൽ സൗകര്യം രണ്ടാം ഘട്ടത്തിൽ സജ്ജമാക്കും. 2 വർഷത്തിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് തൊഴിൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കും. മാതാപിതാക്കൾ മരിച്ചുപോയ ദുരിതബാധിതരെ അവരുടെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുന്നതിനുള്ള സൗകര്യമാണ് മൂന്നാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടരെ മിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികളെക്കുറിച്ചും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ശില്പശാല കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ 2 പ്രധാന പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സമാനതകളില്ലാതെ വേദിയൊരുക്കുന്ന കൊറക തനത് പദ്ധതിയുടെ ഭാഗമായി കൊറക വിഭാഗത്തിന്റെ ജീവിത തുടിപ്പുകളെ രേഖപ്പെടുത്തുന്ന 1-ാം കുന്നിന്മേൽ 1-ടി മണ്ണിന്മേൽ എന്ന പുസ്തകം എഴുത്തുകാരൻ സന്തോഷ് പനയാൽ പ്രകാശനം ചെയ്തു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് വിഷയാവതരണം നടത്തി. പ്രാദേശിക ഉൾച്ചേരലുകൾ, സാമ്പത്തിക ഭദ്രത, ബൃഹത് സംരംഭ പദ്ധതികൾ, കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ നൂതന ആശയങ്ങൾ എന്നിവയിലൂടെ സ്ത്രീ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് പറഞ്ഞു. നാശാമുക്ത് ഭാരത അഭിയാന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ചുമതലയല്ലെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇതിന്റെ ഭാഗമാകണമെന്നും MP പറഞ്ഞു. ആഭ്യന്തരവകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ വഴി 10 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കാനും 3000 പേരെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചതായും MP പറഞ്ഞു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനയിൽ പരിമിതി നേടുന്നവർക്കായി 100 പുസ്തകങ്ങൾ ശബ്ദരൂപത്തിലാകുന്ന ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ട് കാസർഗോഡ് പടന്നക്കാട് നെഹ്റു കോളേജ് NSS യൂണിറ്റ്. കാഴ്ച പരിമിതിയുള്ളവർക്കും കേട്ടുമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന മറ്റ് പഠിതാക്കൾക്കും അറിവിലേക്ക് തുല്യമായ പ്രവേശനം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വായന സുലഭവും ആകർഷകവുമാക്കാനും തിരക്കേറിയ ജീവിതശൈലിയുള്ളവർക്ക് യാത്രകളിലും മറ്റും അറിവ് നേടാനും സഹായകരമാകുന്ന നിഗമനത്തിലാണ് ഓഡിയോ ഫയലുകൾ തയ്യാറാക്കുന്നത്. പദ്ധതിയുടെ ആദ്യപടിയായി NSS വളണ്ടിയർമാർ സ്വയം വായിച്ച് റെക്കോർഡ് ചെയ്ത ഓഡിയോ പുസ്തകങ്ങൾ NSS പ്രോഗ്രാം ഓഫീസർ കെ സനോജ് കോളേജ് ലൈബ്രറിയന് കൈമാറി.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി തൃശൂർ.
3: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഇപ്പോൾ ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 2026 പത്മശ്രീ ജേതാവായ ഒരു ഡോക്ടറാണ് ഏഷ്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. ആരാണ് ഈ ഡോക്ടർ? ഉത്തരം: ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. കർണാടകയിലെ ഹൂബ്ലിയിൽ ജനിച്ച ഡോക്ടർ അർമിഡ ഫെർണാണ്ടസിനെ ഇന്ത്യയിലെ മാതൃ ശിശു ആരോഗ്യരംഗത്തെ സംഭാവനകൾക്ക് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: 2026 പത്മശ്രീ ജേതാവായ ഒരു ഡോക്ടറാണ് ഏഷ്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. ആരാണ് ഈ ഡോക്ടർ? ഉത്തരം

ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. കർണാടകയിലെ ഹൂബ്ലിയിൽ ജനിച്ച ഡോക്ടർ അർമിഡ ഫെർണാണ്ടസിനെ ഇന്ത്യയിലെ മാതൃ ശിശു ആരോഗ്യരംഗത്തെ സംഭാവനകൾക്ക് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. നാം സന്തോഷത്തോടെ കൊടുക്കുകയും നന്ദിയോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. മായ ആഞ്ചലോ. ചിന്താവിഷയം ഒരിക്കൽ കൂടി. നാം സന്തോഷത്തോടെ കൊടുക്കുകയും നന്ദിയോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. മായ ആഞ്ചലോ. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
4: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
5: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
4: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
5: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
4: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
4: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30
2: ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ.

0: ഐ ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദവോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
2: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, മടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 രോഗബാധ. 146 ഡെങ്കിപ്പനിയും 30 എലിപ്പനിയും 11 മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി.

0: ഗ്രാമപഞ്ചായത്ത് 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സാപ്പ് നമ്പരും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങൾ അടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവെക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം, അവതരണം സീന ആന്റണി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിന് ഐകകണ്ഠേന അംഗീകാരം നൽകുന്നതാണ് 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ കണ്ടത്. ധനബില്ലിൽ LDF സഭ ബഹിഷ്കരിക്കുന്നതും കണ്ടു. FCRA നിയമഭേദഗതിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയത്തെ LDFും UDFും അനുകൂലിച്ചപ്പോൾ BJPയുടെ 2 അംഗങ്ങൾ എതിർത്തു. വൈദ്യുതി മന്ത്രി ചട്ടം 300 അനുസരിച്ച് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച പേപ്പർ മേശപ്പുറത്തുവച്ചു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സഭ സമാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഫയൽ വന്നിട്ടില്ലെന്നും വന്നാൽ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MSEക്ക് അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിനുള്ള അനുമതി അദാനി നേടിയിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിനും ശ്രദ്ധ ക്ഷണിക്കലിനും 29 സബ്മിഷനുകൾക്കും ശേഷമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണനയിലെടുത്തത്.

സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രപതിയുടെ റഫറൻസോടെയാണ് നിയമസഭയിലേക്ക് എത്തിയത്. ഇതിനെ ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. സ്പീക്കർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച് ബില്ലിലെ 10 ഖണ്ഡികയ്ക്ക് അംഗങ്ങളുടെ ഐകകണ്ഠേനയുള്ള സമ്മതം തേടി. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയം അവതരിപ്പിച്ചത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായ ഫണ്ടിങ്ങുകൾ തടയപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രായോഗികമായി അസാധ്യമാക്കുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കർശനമായ ഭേദഗതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമൂഹിക വികസന സൂചികകളെ പോലും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും മതപരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത ചട്ടഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണെന്നും അതിനാൽ ബിൽ പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI അംഗം P പ്രസാദും BJP അംഗം V മുരളീധരനും 3 വീതം ഭേദഗതികൾ അവതരിപ്പിച്ചു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും V മുരളീധരൻ പറഞ്ഞു. P പ്രസാദിന്റെ ഒരു ഭേദഗതി അംഗീകരിച്ച മുഖ്യമന്ത്രി V മുരളീധരന്റെ ഭേദഗതി പ്രമേയത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞു. BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രമേയം വോട്ടിനിട്ടു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ BJPയുടെ BB ഗോപകുമാറും V മുരളീധരനും പ്രമേയത്തെ എതിർത്തു. 111 പേരുടെ അംഗീകാരത്തോടെ പ്രമേയം പാസായതായി സ്പീക്കർ റൂളിംഗ് നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രി സണ്ണി ജോസഫ് ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന മേശപ്പുറത്തുവച്ചു. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ലെന്നും പ്രതിദിനം ശരാശരി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ടെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനമായ 1700 മെഗാവാട്ടും കേന്ദ്രനിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിൽ നിന്നുള്ള 612 മെഗാവാട്ടും പൂർണ്ണ തോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. June 16 മുതൽ തിരികെ നൽകാമെന്ന കരാറിലാണ് March-April മാസങ്ങളിൽ ഈ വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് സ്വാപ്പ് റിട്ടേണായി തിരികെ നൽകണം. ഇത് സെപ്റ്റംബർ വരെയുണ്ട്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2475 മില്യൺ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിദിന ശരാശരി ഉപഭോഗം 88 മുതൽ 90 മില്യൺ യൂണിറ്റാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15 മുതൽ 16 മില്യൺ യൂണിറ്റ് മാത്രമാണ്. പുറമേ നിന്നും ഏകദേശം 74 മുതൽ 75 മില്യൺ യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 82 മുതൽ 83% വരെ പുറമേ നിന്നും വാങ്ങുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. പീക്ക് സമയത്തെ ആവശ്യകത നേരിടുന്നത് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നതും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡിഷൻ എക്സ്റ്റൻഷൻ സംബന്ധിച്ച പഠനങ്ങളും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ

ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500 മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ധനബിൽ അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷത്തു നിന്നും ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനബിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ എത്താതെ നേരിട്ട് സഭയിലെത്തിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും ബില്ലിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭാ കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സഭയിലേക്ക് ഒളിച്ചുകടത്തിയതാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയ നീക്കങ്ങൾ അക്കമിട്ട് നിരത്തി. ഫയൽ നീക്കം തുടങ്ങിയത് 2 പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണെന്നും സബ്ജക്ട് കമ്മിറ്റി വരെ ബില്ലെത്തിയെന്നും തിരിച്ചടിച്ചു. UDFും കേരളവും ചർച്ച ചെയ്ത് മാത്രമാകും വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ധനവിനിയോഗ ബിൽ പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് അയിലം.

ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. ഇന്ന് 6:50 വയലും വീടും. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ. ബിനീഷ് വിയാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കേൾക്കാം. ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

0: ആകാശവാണി
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നാം നമുക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സഹായം നമ്മെ വേദനിപ്പിച്ച എല്ലാവരെയും ക്ഷമിക്കുക എന്നതാണ്. ഇത് നമുക്ക് പ്രയാസമുള്ളതായി തോന്നാം, എന്നാൽ ഓർക്കുക, നാം ഒരാളെ ക്ഷമിക്കുമ്പോൾ അത് അവർക്കായല്ല നമുക്കായാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാനും നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാനും കഴിയൂ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി വിനീഷ് വിആറുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ ഇന്നും വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചോദ്യമാണ്. മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ട്.

0: തിരുവാതിര ഞാറ്റുവേല. മണ്ണിന്റെ മണവും മഴയുടെ സംഗീതവും ഒന്നിച്ചു ചേരുന്ന കാലം. പ്രകൃതി തന്റെ അനുഗ്രഹവർഷം ഭൂമിയിലേക്ക് ചൊരിയുന്ന സമയം. കർഷകന്റെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ വിരിയുന്ന ദിവസങ്ങൾ, അതാണ് തിരുവാതിര ഞാറ്റുവേല. നൂറ്റാണ്ടുകളായി മലയാളിയുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു കാലഗണനാ രീതിയാണ് ഞാറ്റുവേല. സൂര്യൻ ഓരോ നക്ഷത്രത്തിന്റെ മേഖലയിലൂടെ കടന്നുപോകുന്ന 13 ദിവസത്തെ കാലയളവിനെയാണ് ഞാറ്റുവേല എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിലെ മാറ്റങ്ങളെ നിരീക്ഷിച്ച് കൃഷിപ്പണികൾ ക്രമീകരിക്കാൻ നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയ അറിവിന്റെ അമൂല്യ ശേഖരമാണ്. അത്തം, ചിത്തിര, വിശാഖം, അനിഴം എന്നിങ്ങനെ ഓരോ ഞാറ്റുവേലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അവയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര ഞാറ്റുവേല. മഴയുടെ ലഭ്യതയും മണ്ണിലെ ഈർപ്പവും സസ്യങ്ങളുടെ വളർച്ചയും അനുകൂലമാകുന്ന ഈ കാലഘട്ടം കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ നട്ടാൽ തഴച്ചു വളരും എന്നൊരു പഴമൊഴി ഗ്രാമങ്ങളിൽ ഇന്നും കേൾക്കാം. കാരണം ഈ സമയത്ത് ലഭിക്കുന്ന മഴയും അന്തരീക്ഷ ഈർപ്പവും പല വിളകൾക്കും അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, വിവിധ പച്ചക്കറികൾ തുടങ്ങി ഒട്ടേറെ വിളകളുടെ നടീലിനും പരിപാലനത്തിനും തിരുവാതിര ഞാറ്റുവേല അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു. മഴയുടെ താളത്തിനൊത്ത് വിത്തുകൾ മുളയ്ക്കുകയും തൈകൾ ശക്തമായി വളരുകയും ചെയ്യുന്നു. കാലാവസ്ഥയെക്കുറിച്ചുള്ള അത്ഭുതകരമായ നിരീക്ഷണ ശേഷിയായിരുന്നു നമ്മുടെ പൂർവികരുടെ കരുത്ത്. ആകാശത്തിന്റെ നിറവും കാറ്റിന്റെ ദിശയും പക്ഷികളുടെ പെരുമാറ്റവും നോക്കി മഴയെക്കുറിച്ച് അവർ കണക്കുകൂട്ടിയിരുന്നു. ആ അറിവുകൾ തലമുറകളിലൂടെ പകർന്നു കിട്ടിയതാണ് ഞാറ്റുവേല സംസ്കാരം. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളും കാലാവസ്ഥ പ്രവചന സംവിധാനങ്ങളും വികസിച്ചിട്ടുണ്ടെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം പാരമ്പര്യ അറിവുകളാണ്. തിരുവാതിര ഞാറ്റുവേല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. കൃഷി വെറുമൊരു തൊഴിൽ മാത്രമല്ല, അത് പ്രകൃതിയുമായുള്ള ഒരു സഹയാത്രയാണ്. മഴയും മണ്ണും മനുഷ്യനും ചേർന്ന് സൃഷ്ടിക്കുന്ന ജീവിതത്തിന്റെ മഹത്തായ ആഘോഷം. മഴത്തുള്ളികൾ ഭൂമിയെ തഴുകുമ്പോൾ പുതുജീവൻ നാം പിടിക്കുന്നു. അതോടൊപ്പം കർഷകന്റെ മനസ്സിലും പ്രതീക്ഷയുടെ വിത്തുകൾ മുളയ്ക്കുന്നു. ആ പ്രതീക്ഷയുടെ കാലമാണ് തിരുവാതിര ഞാറ്റുവേല. പ്രകൃതിയെ ആദരിക്കാം, പാരമ്പര്യ അറിവുകളെ സംരക്ഷിക്കാം. കാർഷിക സംസ്കാരത്തിന്റെ ഈ വിലമതിക്കാനാവാത്ത പൈതൃകം വരും തലമുറകൾക്കും കൈമാറാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ബിനേഷ് വിആറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ബിനേഷ് സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഓണാട്ടുകര വികസന ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ, എന്തുവാണിത്?
2: ഓണാട്ടുകര

0: വികസന ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഓണാട്ടുകര മേഖലയുടെ കാർഷികപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു ഏജൻസിയാണ്. 1997 ഫോം ചെയ്തതാണ്. ഇതിൻ്റെ ഘടനയെന്ന് പറയുന്നത് കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനും ഒരു പൊളിറ്റിക്കലി വരുന്ന ഒരാൾ വൈസ് ചെയർമാനും. ഓണാട്ടുകര മേഖല 3 ജില്ല ഉൾപ്പെടുന്ന ഒരിതാണ്: കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. 39 പഞ്ചായത്തും 5 മുനിസിപ്പാലിറ്റിയും 6 നിയമസഭാ സാമാജികരുടെ മണ്ഡലവും 3 പാർലമെൻറ്റ് മെമ്പർമാരുടെ മണ്ഡലവും വരുന്നത്. ഇവരിത്രയും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. ഇത് കൂടാതെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷിക ഉൽപ്പാദന കമ്മീഷണർ, കൃഷി വകുപ്പ് ഡയറക്ടർ, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ, കോർപ്പറേഷൻ MDമാരുണ്ട്, കർഷക പ്രതിനിധികളുണ്ട്, ജില്ലാതല ഉദ്യോഗസ്ഥർ. ഇതടങ്ങുന്നൊരു വലിയ വിപുലമായ ബോഡിയാണ് ഇതിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗവൺ ചെയ്യുന്നത്.
1: ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓണാട്ടുകര ആ റീജിയനിൽ നമ്മുടെ കൃഷിയെ വികസിപ്പിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക, ഇത് തന്നെയാണോ?
0: ഇപ്പം ഈ ഓണാട്ടുകര എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, ഓണം ഊട്ടുകര. നമ്മുടെ പണ്ട് രാജാവിൻ്റെ കാലത്ത് ഈ ഓണത്തിന് വേണ്ടുന്ന എല്ലാം കിട്ടുന്ന ഒരു കര, സ്വന്തമായിട്ട് ആ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓണാട്ടുകര. അപ്പം ആ പ്രദേശത്ത് ധാരാളമായിട്ട് കാർഷിക മേഖലയിൽ കൃഷി വകുപ്പിന് കൃഷിയുണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ക്ഷീരവികസനമുണ്ട്. അപ്പോൾ ഈ പറയുന്ന കർഷകരുടെ എല്ലാം ക്ഷേമത്തിനും അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്പെസിഫിക് കോൺസെൻട്രേഷൻ, അതിനാണ് ഈ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുക. കൃഷി വകുപ്പിൻ്റെ ആലപ്പുഴ ജില്ലാ കൃഷി ഓഫീസറാണ് ഇതിൻ്റെ സെക്രട്ടറി, ചീഫ് ഡെവലപ്മെൻറ്റ് ഓഫീസർ, പിന്നെ ഓഫീസ് പാറ്റേൺ. ഈ ഒരു പാറ്റേൺ സ്ട്രക്ചറിലാണ് നമ്മൾ വർക്കിംഗ് ചെയ്യുന്നത്.
1: പ്രധാനമായിട്ട് നിങ്ങൾ ഏത് മേഖലയാണ് ശ്രദ്ധിക്കുന്നത്? കൃഷിയിൽ പറയുമ്പം ഓണാട്ടുകര എന്ന് പറയുമ്പോൾ എള്ളു കൃഷിയാണ് എല്ലാവരുടെയും ശ്രദ്ധ, അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്.
0: ഓണാട്ടുകരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൈവിധ്യമായിട്ടുള്ളൊരു കൃഷി മേഖലയാണ്. നമുക്ക് 3 പൂ കൃഷിയുണ്ട്, അതായത് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച, നെൽകൃഷിയെ സംബന്ധിച്ച്. പിന്നെ ഓണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, അതിനകത്ത് ചേന, ചേമ്പ്, കാച്ചിൽ, അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പഴവർഗ്ഗങ്ങളിൽ നമ്മുടെ വാഴപ്പഴങ്ങളും നമ്മൾ പറയുന്ന പോലെ കദളി വരും, ഞങ്ങളുടെ അവിടെ ആ പ്രദേശത്ത് വരുമ്പോൾ ഞാലിപ്പൂവൻ, ഇതിനെയൊക്കെ ഒരു പ്രത്യേകമായിട്ട് വളരാനും ആ മണ്ണിനൊരു ഇതുണ്ട്. ആ കൃഷി നല്ല രീതിയിൽ ഉൽപ്പാദനവും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ധാരാളം വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ പോത്തുകുട്ടി, അതൊരുപാട് നല്ലൊരു വരുമാനം കർഷകർക്കുണ്ടായിരുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ധാരാളം പശുക്കളുള്ള ഒരു മേഖലയാണ് ക്ഷീര വകുപ്പായിട്ട്. അപ്പോൾ ആ മേഖലയിലെ കർഷകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിച്ചിട്ട് അതിനെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ആ ഒരു ഇതിലാണ് ഓണാട്ടുകര വികസന ഏജൻസി. ഇപ്പോൾ ആണെങ്കിൽ അറിയാം, ധാരാളം തരിശു ഭൂമികൾ. ഇത് കൃഷിക്കാർ പല കാരണങ്ങൾ കൊണ്ടാൽ തരിശിടുന്നതാണ്. ആ തരിശിടുന്ന കാരിടത്തെ പ്രദേശത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ അത് കൃഷി തിരിച്ചു കൊണ്ടുവരും, അത് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ട് പ്രോജക്റ്റ് വൈസായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഓണാട്ടുകരയുടെ ഒരു മെയിൻ സിഗ്നേച്ചർ ക്രോപ്പ് എന്ന് പറയുന്നത് എള്ളാണ്. അത് ഓണാട്ടുകരയുടെ ചില കർഷകരൊക്കെ പറയുന്നത് ഞങ്ങളുടെ അഹങ്കാരം, അതൊരു വലിയ ക്രോപ്പാണ്. അതിന് ആണ് ഇപ്പം ഭാരത സർക്കാരിൻ്റെ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്,
1: ഭൗമസൂചിക
0: പദവി. അപ്പം അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരുപാട് സ്റ്റേറ്റുമായിട്ടാണ് കമ്പീറ്റ് ചെയ്തത്, ഇൻ കമ്പാരിഷൻ ടു തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഇവരൊക്കെ എള്ള് കൃഷിയിൽ കിലോമീറ്റേഴ്സുകൾ കൃഷി ചെയ്യുന്നവിടുത്താണ്. പക്ഷെ അവരെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഈ ഓണാട്ടുകരയ്ക്ക് ഈ ഒരു അംഗീകാരം, ഇത് ഭൗമസൂചിക പദവി. അതാണ് ഇപ്പം നമ്മളുടെ ഒരു ഏരിയ ഓഫ് മെയിൻ കോൺസെൻട്രേഷൻ.
1: ഇങ്ങനെ ഒരു ഭൗമസൂചിക പദവി അല്ലെങ്കിൽ ജിയോ ടാഗിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കർഷകർക്ക് എത്ര അധികം ലാഭപ്രദമാണ്?
0: ഇതിനകത്ത് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ്റർനാഷണലി നമ്മൾ റെക്കഗ്നൈസ്ഡ് ആവുകയാണ്. ഈ ജി ഐയിൽ നിന്ന് നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വാല്യൂ അഡീഷനിലേക്കും, ഈ വാല്യൂ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് തന്നേക്കുന്ന ജി ഐ ലോഗോ ഉണ്ട്, അത് ജി ഐ ക്രോപ്പാണ് ഇതിനൊരു. അപ്പോൾ ജി ഐ എന്ന് പറയുമ്പോൾ ആ ജി ഐയുടെ കുറച്ച് മാനദണ്ഡങ്ങൾ അതിനകത്ത് വരുന്നു. അപ്പം നമുക്ക് ഈസിയാണ്, നമുക്ക് ബയേഴ്സും നമുക്ക് ട്രേഡേഴ്സും ഒക്കെ നമ്മുടെ അടുത്തോട്ട് വരുവാണ്. ഇത്
1: ഐഡന്റിറ്റി കിട്ടി,
0: ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി. അഗ്രികൾച്ചർ ക്രോപ്സിൽ ഒരു ക്രോപ്പിന് കിട്ടാവുന്ന അംഗീകാരം.
1: അപ്പോൾ ഈ ഒരു ഭൗമസൂചിക പദവി കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വിപുലീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൽപാദന ക്ഷമത ഇച്ചിരി കൂടെ കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏജൻസി
0: നമുക്ക്
1: ഒന്ന് കൊടുക്കുന്നു.
0: യെസ് സർ, യെസ് സർ. 2022 നമ്മളിത് കിട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: തൽസ്ഥിതി എന്തുവാന്നൊന്ന്,
0: തൽസ്ഥിതിയിൽ കിട്ടിയപ്പോൾ തന്നെ

നമ്മൾ ഏരിയ വൈസ് ഒരുപാട് താഴെ പോരുന്നു, കർഷകർ പല പല കാരണങ്ങളാൽ പിന്തിരിയുന്നു. എന്താണ് ഇവരുടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്, അവരുടെ നീഡ്സ് എന്താണ്, അതിനെ മീറ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മിനിസ്റ്ററുടെ അടുത്ത് നമ്മളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് അടിയന്തരമായിട്ട് നമുക്കിത് ചെയ്യേണ്ടതാണെന്ന് അത് ഗവൺമെൻറ് അപ്പം തന്നെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ കർഷകർക്ക് അറിയാം, നമ്മൾ ഒരു കാലത്ത് കാർഷിക വരുമാനമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മൾ. വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസവും വീട്ടിൽ ചെലവും, പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ കേരളം മാറിപ്പോയി. അപ്പോൾ നമ്മൾ കർഷകരുടെ അടുത്തോട്ട് പോകുമ്പം നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്താലേ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാ, എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് അട്രാക്റ്റ് ചെയ്യാവൂ. അങ്ങനെ നമ്മൾ കൊടുത്ത പ്രോജക്റ്റിലായിരുന്നു ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ഏരിയ എക്സ്പാൻഷൻ, പുതിയതായിട്ട് ഏരിയ കൊണ്ടുവരിക, അതിന് സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്ത പ്രോജക്റ്റ് പ്രകാരം കൃഷിക്കാർക്ക് ആദ്യം ഭൗമസൂചിക കിട്ടിയ വിത്തെന്ന് പറഞ്ഞാൽ 5 ഇനത്തിനാണ് കിട്ടിയത്. അത് കാർഷിക സർവകലാശാല നമ്മുടെ പരമ്പരാഗതയിൽ നിന്ന്

0: ഐഡന്റിഫൈ ചെയ്തത് ഏരിയ എക്സ്പാൻഷൻ, പുതിയതായിട്ട് ഏരിയ കൊണ്ടുവരിക, അതിന് സപ്പോർട്ട് കൊടുക്കുക. അപ്പം അതിൽ നമ്മൾ കൊടുത്ത പ്രോജക്റ്റ് പ്രകാരം കൃഷിക്കാർക്ക് ആദ്യം ഭൗമസൂചിക കിട്ടിയ വിത്ത് എന്ന് പറഞ്ഞാൽ 5 ഇനത്തിനാണ് കിട്ടിയത്. അത് കാർഷിക സർവകലാശാല നമ്മുടെ പരമ്പരാഗത എള്ളിൽ നിന്ന് വികസിപ്പിച്ചെടുത്തവരാണ്. പരമ്പരാഗത ഇനം എന്ന് പറഞ്ഞാൽ അയാളി എന്ന് പറഞ്ഞൊരു എള്ളായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കൃഷി ചെയ്ത് വന്നൊരു. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത 4 വെറൈറ്റി ഉണ്ടായിരുന്നു, തിലക്, തിലറാണി, തിലതാര, കായംകുളം 1. ഈ വെറൈറ്റിയുടെ വിത്തുകൾ നമ്മൾ സർവകലാശാലയായിട്ട് ചേർന്നിട്ട് അത് നമ്മൾ ശേഖരിച്ചു. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കുറച്ച് കർഷകരെ, ഈ 39 പഞ്ചായത്തിലെ 5 മുനിസിപ്പാലിറ്റിയിലുള്ള പോസിബിൾ കർഷകർക്ക് വിത്ത് കൊടുത്തിട്ടു അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചു. സെക്കൻഡ് ഇവരുടെ നമ്മൾ അവരുടെ പ്രശ്നത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കൃഷി ചെയ്താൽ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ ആളില്ല, ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റീവായിരുന്നു, കുറഞ്ഞ വില കൊടുത്ത് കൃഷി ചിലവ് പോലും കിട്ടാൻ സബ്സിഡി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റ് വൈസിനകത്ത് അവർക്ക് സീഡ്സ് ഫ്രീ ആയിട്ട് കൊടുത്തു, 10,000 രൂപ പെർ ഹെക്ടർ കൂലിച്ചെലവ് കൊടുത്തു. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോബ്ലം സർവൈവ് ചെയ്യാൻ
1: മാറി.
0: അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ്. ഗവൺമെൻറ് തന്നെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന പോലെ 300 rupees പെർ കെ ജി, ചിലയിടത്ത് 200, ഒറ്റപ്പെട്ട സംഭവങ്ങൾ 250-300 കിട്ടുമായിരിക്കും. പക്ഷേ ജനറലി നമ്മൾ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ച്
1: 300 രൂപ
0: കൊടുത്ത് അവർ ഇന്ന് പ്രൊക്യൂർ ചെയ്ത്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് 2000 kg കിട്ടി. അത് വെറൈറ്റി വൈസാണ് നമ്മൾ കൊടുത്തത്. അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ആലോചിച്ചു, ഇതെന്ത് ചെയ്യണം, ക്യൂർ ചെയ്താൽ മാത്രം പോരാല്ലോ. അപ്പോൾ അതിൻ്റെ വാല്യൂ അഡീഷനെ പറ്റി പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ചു, അതിന് അംഗീകാരം തന്നു. ഒണാട്ടുകരയുടെ എള്ളിൻ്റെ പ്രത്യേകത ഒരുപാട് ഗുണങ്ങളാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, പണ്ട് ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എള്ള് കൃഷി ഉണ്ടായിരുന്നു. എള്ള് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുത്തശ്ശി എള്ളുണ്ട ഇടിച്ച് ഞങ്ങൾക്ക് തരുന്നേക്കാട്ടിയും കൂടുതൽ പെൺകുട്ടികൾക്കായിരുന്നു കൊടുക്കും. അപ്പം അതിനൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദിസ് ഹാസ് എ വെരി ഇൻഫ്ലുവൻസ് ഇൻ ദി ഈസ്ട്രജൻ പ്രൊഡക്ഷൻ, റെഗുലേറ്റിംഗ് ദി മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ആ റിസൾട്ടിൽ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് ഇത്, ഇതെല്ലാം കൂടെ വെച്ചപ്പോഴാണ് മറ്റുള്ള സ്റ്റേറ്റിനെ കമ്പയർ ചെയ്തപ്പോൾ നമ്മളുടെ ഓരോ പ്രോപ്പർട്ടീസും ഏറ്റവും ഹയർ ലെവൽ. അപ്പോൾ പിന്നെ ജി ഐ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഏരിയ വൈസ് നമ്മൾ നോട്ട് എനിവെയർ നിയർ ദീസ് സ്റ്റേറ്റ്സ്. ഇത് അടങ്ങിയിരിക്കുന്ന കലവറ,
1: യെസ്,
0: അത് എക്സലന്റ്. അപ്പൊ അതിനെ നമ്മൾ ടാപ്പ് ചെയ്യാൻ
1: വേണ്ടിയാണ്.
0: അപ്പൊ എണ്ണയിലേക്ക് ഞങ്ങൾ പോയി. അപ്പൊ എണ്ണ ഇറക്കി കഴിഞ്ഞപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് മിനിസ്റ്ററുടെ അടുത്ത് തന്നെ പറഞ്ഞൊരു പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്തു, ഞങ്ങൾ തന്നെ ആ പേരെടുത്തു. ഒരു ഇതിനകത്ത് ഒരു എണ്ണത്തിന്റെ പേര് തന്നെ എടുത്തു, തിലധാര. നമ്മുടെ മുഴുവൻ എണ്ണയും വിറ്റുപോയി. അപ്പൊ ഈ എണ്ണ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അടുത്ത് ഒന്ന് ആലോചിച്ചാണ് നമ്മൾ ഈ എണ്ണ എന്തുകൊണ്ട് നമുക്കതിനെ ഒരു കൺസ്യൂമർ ഫോം ആക്കിക്കൂടാ. അടുത്ത ഇത് നമ്മളൊരു ഗവൺമെൻറ് സെറ്റപ്പിൽ ലോഞ്ച് ചെയ്യുമ്പം നമ്മളെല്ലാ പഴുതും അടച്ചുകൊണ്ടേ നമുക്കിത് ലോഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഓ ഫോർ എ ടെസ്റ്റ്, പിന്നെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ബിഷപ്പൊക്കെ ആയിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തി ഒരു റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് 6 മാസം എടുത്ത് അവർ പഠനം നടത്താൻ, റാറ്റ്സിലും ഹ്യൂമൻ എല്ലാം ചെയ്തിട്ട് ദ ഗേവ് എ റിപ്പോർട്ട്. ഇറ്റ്സ് ആൻ എക്സലൻ്റ് റിപ്പോർട്ട്. ഇറ്റ് ഈസ് എ നോൺ ടോക്സിക് ആൻഡ് ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് പ്രോപ്പർട്ടീസ്. നമ്മുടെ എച്ച് ഡി എൽ കൂട്ടാൻ, നമ്മുടെ ലിവർ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യാൻ, കിഡ്നി സപ്പോർട്ട് ചെയ്യാൻ, അൺഹെൽത്തി ഫുഡ്സ് കഴിച്ചിട്ട് കൊണ്ടാവുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് പല ക്യാൻസറസ് പോലെ ലിവറിനൊക്കെ വരുന്ന അതിനെയൊക്കെ സ്കാവിങ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഈ എണ്ണയ്ക്കുണ്ടെന്ന് ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ നമുക്കുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന ഒരു സ്റ്റഡിയാണ് ജൂബിലി മിഷനിലെ സയൻറ്റിസ്റ്റുകൾ നമുക്ക് തന്ന റിപ്പോർട്ട്. ഇറ്റ് ഇസ് നോട്ട് ലോഞ്ച്ഡ്. ഇതൊരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന നല്ലൊരു പ്രയാസങ്ങളുണ്ട്, കൊച്ചു പെൺകുട്ടികളൊക്കെ ഈ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസിനൊക്കെ, അതിനൊക്കെ ഒരു പരിഹാരങ്ങൾ. ഈ പറഞ്ഞ പോലെ മിഡിൽ ഏജ്ഡുകാർക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മുട്ടുവേദന, നടുവേദന, ഇതൊക്കെ ഒരു പരിധി വരെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ, അതാണല്ലോ നമ്മുടെ ഇനിയുള്ള. അപ്പം അതിനൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമായി മാറുമെന്നാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട്. ഏതാണ്ട് 8,000 kg എള്ള് നമ്മുടെ കർഷകർ തന്നു, 1,400 കർഷകർ കൃഷി ചെയ്ത്. കർഷകർക്കൊരു ആവേശമാണ്, കാരണം അവരെ കെയർ ചെയ്യാനൊരു
1: 4 ഇരട്ടി ഓൾറെഡി നമ്മുടെ ഇത് കൂടിക്കഴിഞ്ഞു.
0: ഞങ്ങളുടെ പ്രസിംഗ് 2000-ൽ നിന്ന് ഇപ്പം ഞങ്ങൾ 8,000 കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ എള്ളെണ്ണയും വിപണിയിൽ വിറ്റുപോയെന്നുള്ളതാണ്. നമുക്ക് കടകളില്ല, അറിഞ്ഞു വരികയാണ്,
1: മാർക്കറ്റിംഗ് ഡയറക്റ്റ് ആയിട്ട്
0: ഡയറക്റ്റ് വരികയാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം ഈ സ്ഥാപനം നമുക്ക് ഇങ്ങനെ ഒരു ടോക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പബ്ലിസിറ്റി പോയി കഴിഞ്ഞാൽ ഐ റിസീവ് കോൾസ്,

0: ഇൻ്റർനാഷണൽ എയർ വരെ കിട്ടുന്നുണ്ട്. ഉച്ചിട്ടോട്ട് ഞങ്ങൾക്ക് എല്ലാം എൻ്റെ വീട്ടിൽ തരുമോ, ഞാൻ കൊറിയർ ചെയ്യാം. അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷി വകുപ്പിൻ്റെതായ ചില ഷോപ്സ് ഉണ്ട്, അവിടെ ഇത് അവൈലബിൾ ആണ്. ഇക്കോ ഷോപ്സിന് കഴിഞ്ഞ ഓണത്തിന് കേരളത്തിലെ 14 ജില്ലകളിലും ഈ പ്രോഡക്റ്റ് പോയി, അറിയാൻ തുടങ്ങി ആൾക്കാർ. ഓണാട്ടുകാരെ എള്ളെണ്ണ വളരെ പ്രസിദ്ധമാണ്.
1: അപ്പം ഇതിനു വേണ്ടി കർഷകർക്ക് ട്രെയിനിങ് പരിപാടികൾ നല്ലപോലെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി അങ്ങനത്തെയൊക്കെ,
0: അതായിരുന്നു ഞങ്ങളുടെ ഒരു ദൗത്യമായിരുന്നു. നമ്മൾ എല്ലാ പഞ്ചായത്തിലും കൃഷി ഓഫീസർമാരുടെ സഹായത്തോടുകൂടി കർഷക ഗ്രൂപ്പുകളുണ്ടാക്കി അവർക്ക് ഫീൽഡ് ലെവൽ അവയർനെസ് പ്രോഗ്രാം, ട്രെയിനിങ്സ് ഇതെല്ലാം നമ്മൾ നിരന്തരം നടത്തിയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ എക്സ്പോർട്ട്, അതായത് നമ്മുടെ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓണാട്ടുകര റൈസ് റിസർച്ച് സെൻറ്ററിലെ എല്ലാ സയൻറ്റിസ്റ്റും, പേരെടുത്ത് പറയുമല്ലോ, അവരുടെ എല്ലാം ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അവരെല്ലാം കൂടി വന്ന് നമ്മളാ ഒരു ടീം വർക്ക് ആയിരുന്നു. കൃഷിക്കാരുടെ ഒരു ആവേശം കൂടിയത്
1: ഏരിയ എക്സ്പാൻഷന്.
0: അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ മിഷൻ ഓൺ ഓയിൽ സീഡ്സിൽ കേരളം ഔട്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ജി ഐ കിട്ടിയ ഒരു കേരളം ഓയിൽ സീഡ് മിഷനിൽ നിന്ന് പുറത്തുപോയി. പക്ഷേ വി ഫോട്ട് ബാക്ക്. നമ്മൾ പ്രോജക്റ്റുകൾ കൊടുത്തു, അത് വീണ്ടും ആ പദ്ധതി കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതൊരു വിപുലമായ രീതിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ ഇനിയും വാല്യൂ അഡീഷൻ സ്കോപ്പ് ഉണ്ട്. അത് നമ്മൾ ട്രയൽ നടത്തിയായിരുന്നു. ഉദാഹരണത്തിന് ഈ എല്ലാം ആട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും പിണ്ണാക്ക്. അപ്പോൾ പിണ്ണാക്കെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇത് പശു അതിനുണ്ട്. പക്ഷേ അത് പശു അല്ല, അതിൻ്റെ വാല്യൂ നമ്മൾ നോക്കി. ഇതിനെ ഒന്ന് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം കേരളത്തിൻ്റെ ദേശീയ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചക്ക. ചക്കയെന്ന് പറയുന്നത് ഒരു ഔഷധ കലവറാണ്. അതിൻ്റെ പൊടിയും ഈ എള്ളിൽ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ ഓയിൽ കേക്ക് പിണ്ണാക്കും നാടൻ നെയ്യും പഞ്ചസാരയെല്ലാം കൂടി ഇട്ടൊരു ബിസ്ക്കറ്റ് ഇറക്കി. അതിൻ്റെ ടേസ്റ്റ് എക്സലൻറ്റ്. ഓ, നീ CFRD നിന്ന് ലാബ് റിപ്പോർട്ടും കിട്ടും. നമ്മളെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന മറ്റ് ബിസ്ക്കറ്റിനെക്കാട്ടി ഒരുപാട് ഹയർ
1: ന്യൂട്രീഷ്യസ്
0: ആണ്. അപ്പം ഇറ്റ്സ് എ പൈലറ്റ് പ്രോജക്റ്റ്, നമ്മുടെ ഒരു ഐഡിയ ആണ്. ബട്ട് സബ്സിക്വൻ്റ്ലി അടുത്ത ഒരു സ്റ്റെപ്പ് അതിലോട്ട് നമുക്ക് കടക്കാവുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഓണാട്ട് റെയിലിൻ്റെ അലുവ കാൻഡി ഇങ്ങനെയൊക്കെ പല
1: പ്രോഡക്ട്സ്
0: എല്ലുണ്ട്. ഓൾറെഡി
1: നിരവധി ഇങ്ങനത്തെ പ്രോഡക്ട്സ് പുറത്തോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്.
0: പിന്നെ ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നല്ല എൻക്വയറി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ USA-ക്കാരിലെ ആൾക്കാർ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പോർച്ചുഗലിൽ നിന്ന് വന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ എണ്ണ ഇനി കടൽ കടന്നും പോയിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ റിസൾട്ടുകൾ ഉണ്ടാവണം.
1: ഓക്കെ, ഇതൊഴിച്ച് തന്നെ നമ്മുടെ ഓണാട്ടുകര വികസന ഏജൻസി മറ്റ് കൃഷികളെയും പ്രോത്സാഹിപ്പിക്കുന്നു.
0: മറ്റ് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ കേരളത്തിലറിയാം നമുക്ക് ഈ ചില ഉത്സവങ്ങളുണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മീറ്റ് ഉപയോഗിക്കുന്ന ഒരു വിഭാഗം നല്ല രീതിയുണ്ട്. അതൊരു നല്ല വരുമാന സ്രോതസ്സ്. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഓണാട്ടുകരയിലെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായിട്ട് പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. 10,000 രൂപ ആയിരുന്നു സ്കീം ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ആ പോത്തുകുട്ടികളെ കൊടുത്തിട്ട് അതിൽ 100,000 രൂപ വരെ വരുമാനം കിട്ടിയ വീട്ടമ്മമാരെ നമുക്ക് അറിയാം. 6 മാസം 7 മാസം അതിനെ തീറ്റി വളർത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ 100,000 രൂപ വരെ ഈ ഫെസ്റ്റിവൽ സീസണും കിട്ടിയിരുന്നു. അതൊരു നല്ല ഇൻകം ജനറേഷനായിരുന്നു. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് കുഞ്ഞു കിടാക്കളെ കൊടുത്തു, അവരതിനെ പരിചരിച്ച് വലുതാക്കി പശു. അങ്ങനെ ആ ഒരു സ്കീമിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, നമ്മുടെ കീഴിൽ ഒരുപാട് കർഷക ഗ്രൂപ്പുകളുണ്ട്. ഇവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നല്ലത് നോക്കി നമ്മൾ പ്രൊക്യൂർ ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെക്കുന്ന പദ്ധതികളിലോട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 30-40 ലക്ഷം രൂപയുടെ ഒരു ടേൺ ഓവർ ലാസ്റ്റ് ഇയറിൽ വികസന ഏജൻസിക്ക് നല്ല നടീൽ വസ്തുക്കൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ പിന്നെ നെൽകൃഷി നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. പറഞ്ഞാൽ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്തി അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് നെൽകൃഷിയിലേക്ക്, നാളികേര കൃഷിയിലോട്ടും കൂടി അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി നമ്മളുടെ വികസന ഏജൻസി, അതൊക്കെ പുതിയ കമ്മിറ്റി വന്നിട്ട് ആലോചിച്ച് ചെയ്യേണ്ട പ്രവൃത്തികൾ.
1: ഇപ്പം ബിനീഷ് സർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഓണാട്ടുകര വികസന ഏജൻസി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: വളരെ നന്ദി.
2: കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ശ്രീ ബിനേഷ് VR ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ബിനേഷ് VR ഫോൺ നമ്പർ പറയാം. 9447062058.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ജീരകം വായുക്ഷോഭത്തിന് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ഒരു ടീസ്പൂൺ ജീരകമെടുത്ത് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കഷായമാക്കി ഉപയോഗിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന വയറുവേദന, മലബന്ധം, നടുവേദന എന്നിവയ്ക്ക് ഒരു പ്രാഥമിക ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസ സംബന്ധമായ രോഗങ്ങളിൽ ജീരകത്തോടൊപ്പം കൽക്കണ്ടവും ചേർത്ത് പൊടിച്ച് പതിവായി ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് ചുമ കുറയുന്നതിനും ശ്വാസമുട്ടൽ പോലുള്ള അവസ്ഥകൾ കുറയുന്നതിനും സഹായിക്കുന്നു. ആർത്തവ സംബന്ധമായ വയറുവേദന, നടുവേദന എന്നിവയ്ക്കും ജീരക കഷായം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില പ്രത്യേക അവസരങ്ങളിൽ പാൽ കഴിക്കുമ്പോൾ കഫം വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരം ഘട്ടത്തിൽ ജീരകം ചേർത്ത് തിളപ്പിച്ച് പാൽ ഉപയോഗിക്കുമ്പോൾ കഫക്കെട്ട് പെട്ടെന്ന് കുറയുന്നതായി കാണാൻ സാധിക്കും.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്,

വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. ഇന്ത്യയുടെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ശരി ഉത്തരം: പെപ്പർ തെക്കൻ. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ അഞ്ചുരുളിയിലാണ് പെപ്പർ തെക്കന്റെ ജന്മസ്ഥലം. ഒരു തള്ളത്തിരിയും അതിൽ നിന്നും വിടരുന്ന 100 പിള്ളത്തിരികളും അതിൽ വളരുന്ന കുരുമുളക് മണികളുമാണ് പെപ്പർ തെക്കന്റെ പ്രത്യേകത. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ. വയലും വീടും സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഓൺലൈൻ ലിങ്ക് വഴി ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487243856. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487243856. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം ഈ മാസം 10-ാം തീയതി വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി

0: കുളങ്ങളുടെ ഉരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം 9383471150, തൃശൂർ 9383473242, പാലക്കാട് 9383471457, മലപ്പുറം 9383471618. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. എറണാകുളം 9383471150, തൃശൂർ 9383473242, പാലക്കാട് 9383471457, മലപ്പുറം 9383471618. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാന്ത് കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: മോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GST കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതുചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരം പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE ആറുവരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.1

0: 5-4 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: ഉത്തർപ്രദേശ് മേ കാൺപൂർ കോ ഭോപ്പാൽ സേ ജോഡ്നേ വാല ലൈൻ ഉസ്മേ കാൺപൂർ സേ കബ്രായി കേ ബീച്ച് മേ 4 ലേൻ ആക്സസ് കൺട്രോൾഡ് ഹൈവേ 7145 കറോഡ് ഉസ്കേ ആഗേ വാലെ സെക്ഷൻ കാ ഭീ ഉസ്മേ ബഹുത് സാര ഇംപ്രൂവ്മെന്റ് ഹൈ ആക്സസ് കൺട്രോൾ കർനാ ഉസ്കി വൈഡനിംഗ് ഇംപ്രൂവ്മെന്റ് വോ സബ് ഭീ ഉസ്മേ ഇൻക്ലൂഡഡ് ഹൈ.
0: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ 2 ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30. USA ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ 1-ാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി.
3: തൊഴിലാളി മണ്ഡലം.
4: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായരുമായുള്ള അഭിമുഖം.
5: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി റേഡിയോ റിപ്പയർ ചെയ്യുന്ന കൃഷ്ണൻ ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ.
6: നമസ്കാരം
5: ചേട്ടൻ. എത്ര കാലമായി ഈ റേഡിയോ റിപ്പയറിങ് ആ ഒരു മേഖലയിൽ എത്തിപ്പെട്ടിട്ട്?
6: എൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ ഞാൻ റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങി. ചെറിയ ചെറിയ ട്രാൻസിസ്റ്റർ വെച്ച്, ഹിയർ ഫോൺ കൊടുത്ത്, പിന്നെ ആൻറ്റിന കൊടുത്ത്, ക്രിസ്റ്റൽ കൊടുത്ത്, ഇങ്ങനെ ബാറ്ററി ഒന്നുമില്ലാതെ തന്നെ വിവിധ ഭാരതി കിട്ടും. അന്നത്തെ വിവിധ ഭാരതി 1968 വിവിധ പരിധി കിട്ടും. അത് കഴിഞ്ഞിട്ട് 2-3 ട്രാൻസിസ്റ്ററുകൾ വെച്ച് ഒരു ഓഡിയോ സ്റ്റേജ് ഉണ്ടാക്കി ഒരു മുറിക്കകത്ത് കിട്ടുന്ന രീതിയിലുള്ള റേഡിയോ ഉണ്ടാക്കാൻ പഠിച്ചു.
5: റേഡിയോ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുന്നത് അത് ആരായിരുന്നു ചേട്ടനെ?
6: അത് മിക്കവാറും ഈ ചില സർക്യൂട്ടുകളൊക്കെ കിട്ടും, ഓരോരുത്തർ തരാറുണ്ട്. അപ്പം ട്രാൻസിസ്റ്ററുകളൊക്കെ മേടിച്ച്, അന്ന് സോൾഡറിംഗ് ഒന്നും ഇല്ല ഞങ്ങൾക്ക്, അന്ന് ചെറിയ റാഡ് വെച്ച് ചൂടാക്കി ഈയവും വെച്ച് കുന്തിരിക്കവും എന്ന് പറഞ്ഞ സാധനം വെച്ചാണ് ഞങ്ങൾ ഒട്ടിച്ച് അങ്ങനെ ഒരു 3 ട്രാൻസിസ്റ്ററൊക്കെ ഉണ്ടാക്കി. പിന്നെ ഒരു ആൻറ്റിന എല്ലാം കൊടുത്ത് ഒരു ബഫർ റോഡും കോയിലെല്ലാം ഉണ്ടാക്കി ഒരു ഗ്യാങ് കണ്ടസർ വെച്ച് തിരുവനന്തപുരം വിവിധ വരെയും മാറി മാറി
5: കേൾക്കും
6: കേൾക്കാറുള്ള ഇതുണ്ടാക്കി.
5: ആക്ച്വലി ഈ റേഡിയോ റിപ്പയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? റേഡിയോ കേട്ടിട്ടാണ്? ആരാണ് ചേട്ടനെ ഇതിലേക്ക് കൊണ്ടുവന്നത്?
6: കാരണം കൊച്ചിലെ നമ്മൾ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ പോകുമ്പോൾ ആംപ്ലിഫയർ ഇതൊക്കെ നന്നാക്കണം വയ്ക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കും. പിന്നെ വീട്ടിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിലും വയറും വാഴനാരും ഇതെല്ലാം കൊണ്ട് ലൈറ്റുകളും ഇങ്ങനെയൊക്കെ കെട്ടി കുട്ടികളും ഞങ്ങളൊക്കെ അങ്ങ് പഠിച്ച് പഠിച്ച് ഇതിൽ ചെറിയൊരു വാസന തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പം വിദ്യാഭ്യാസത്തിൽ സ്വല്പം കുറവ് വന്നു.
5: കാലഘട്ടത്തിലാണ്
6: ഇത്, 68 കാലഘട്ടങ്ങളിലാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഇതൊക്കെ ഉണ്ട്. 68 ഞാൻ റേഡിയോ റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അന്നത്തെ ട്രാൻസിസ്റ്റർ ആണുള്ളത്, ട്രാൻസിസ്റ്ററും വാൽവ് റേഡിയോ.

0: ഞാൻ പഠിച്ചു
1: പഠിച്ചു
0: അന്ന് എ സി വാലും ഡി സി വാലും അങ്ങനെ രണ്ട് രീതിയിലുള്ള വാലു റേഡിയാണ് ഇറങ്ങാൻ തുടങ്ങിയത്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അമ്പലത്തില് ഉത്സവത്തിനൊക്കെ പോകുമ്പോ ആംപ്ലിഫയർ ഒക്കെ കണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യാന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വന്നത്. അപ്പൊ ആദ്യമായിട്ട് ചേട്ടൻ ചെയ്ത ഒരു റേഡിയോ എങ്ങനെയാണ് ചെയ്തത് എന്ന് അതിനെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യമായിട്ട് ഏറ്റവും ആദ്യം ചെയ്തത്
0: ആദ്യമായിട്ട് ഒരു പിന്നെ റേഡിയോ അസംബ്ലി ചെയ്യാൻ പഠിച്ചത് എന്റെ ഒരു ബന്ധു ഒന്ന് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. പുള്ളി ആദ്യമായിട്ട് സാലറി വാങ്ങിച്ചോണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇതിൽ വാസന ഉണ്ടല്ലോ, നീ എനിക്ക് ഒരു റേഡിയോ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ വാലു റേഡിയോ യു എൽ സീരിയൽ വെച്ചുള്ള, അത് എ സി ടി സി എന്ന് പറഞ്ഞു, അതിന് ചേസിലൊക്കെ തൊട്ട ഷോക്ക് അടിക്കും, യു സീരിയലാണ് വാലു. അങ്ങനെ ഉള്ള സാധനങ്ങൾ മേടിച്ചു, ഡയഗ്രം കിട്ടും, അങ്ങനെ വെച്ച് ഒരു അതൊക്കെ നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് കടകളുണ്ടായിരുന്നു,
1: അവിടെ നിന്ന് ഈ ഡയഗ്രം കിട്ടും,
0: ഡയഗ്രം കിട്ടും. അപ്പൊ അതിന്റെ ഓരോ വാൽവിന് ഓരോ നമ്പറുണ്ട്, ഓരോ സിമ്പലുണ്ട്, അങ്ങനെ അതൊക്കെ കണ്ട് പഠിച്ചു. പിന്നെ ഓരോ റെസിസ്റ്റൻസിന് വാല്യൂ അറിയാൻ വേണ്ടി ഓരോ കളർ കോഡുണ്ട്, റെഡ് 2, ബ്രൗൺ 1, ബ്ലാക്ക് 0, ഇങ്ങനെയൊക്കെയാണ് കളർ കോഡ് വെച്ചാണ് നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ എടുക്കുന്നത്.
1: പക്ഷേ അത് വളരെ രസകരമായ ഒരു കാര്യമാണ്,
0: ചെയ്ത് കഴിഞ്ഞാൽ രസമറിയാമ കാര്യമാണ്.
1: ഇപ്പൊ കേൾക്കുമ്പോ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നോക്കി പഠിച്ച് ഡയഗ്രം ഒക്കെ നോക്കി അങ്ങനത്തെ ഒരു റേഡിയോ ആദ്യം സെറ്റ് ചെയ്തല്ലേ.
0: അങ്ങനെ
1: ആ റേഡിയോ അസംബ്ലിയുമായി എന്തൊക്കെയാണ് അന്ന് വേണ്ടിയിരുന്നത്?
0: ഓർമ്മയുണ്ട്, ഒരു കേസ് വേണം, ഒരു ചേസ് വേണം, പിന്നെ വാൽ ബേസ് വേണം, വാൽവുകൾ വേണം. അത് ഒരു റേഡിയോയ്ക്ക് 4 വാൽവ് ഉണ്ട്, അതായത് മെയിൻ വാൽവ്, അതായത് വാൾട്ടിനെ ഡി സി ആക്കുന്നതിനുള്ള റിക്റ്റിഫയർ വാൽവ്, അത് കഴിഞ്ഞിട്ട് ആഡിയോ വാൽവ് എന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഐ എഫ് വാൽവ്, പിന്നെ ഓക്സിലേറ്ററി ഏറിയെന്ന് വലിച്ചെടുക്കുന്ന ഓക്സിലേറ്റർ വാൽവ്. അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് വാൽവുകൾ ഫങ്ഷൻ ചെയ്യുന്നത്.
1: ആഹാ, ഇതിപ്പോ നമ്മളൊരു ഫിസിക്സ് ക്ലാസ്സിൽ ഇരുന്ന പോലെ തന്നെ തോന്നുന്നു. ചേട്ടൻ ആക്ച്വലി ഏത് ക്ലാസ് വരെ പഠിച്ചു?
0: ഞാൻ പഠിച്ചത് 8 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ.
1: പക്ഷേ ഇപ്പൊ പറയുന്ന കേട്ടോ, നമ്മളൊരു ഫിസിക്സ് ക്ലാസ്സിൽ
0: എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ദൂരദർശനിലെ ഡയറക്ടർ മാധവൻ സാറിന്റെ വീട് വരെ ഞാൻ പോയി റേഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. മാധവൻ സാർ ബി എസ് എസ് സയന്റിസ്റ്റ് ആയിരുന്നു, പുള്ളി ആണല്ലോ ഇവിടുത്തെ ഡയറക്ടർ ആയിരുന്നു. പുള്ളിയുടെ വീട്ടിൽ പോയത് ഞാൻ വാൽവ് റേഡിയോ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്.
1: അതാ 8 ക്ലാസ് വരെ അല്ലേ പഠിച്ചുള്ളൂ, പക്ഷെ എന്നാലും പ്രാക്ടിക്കലി ഇത്രയും നോളജ്, കാരണം ഓസിലേറ്റർ അതുപോലെ ഡി സി ടു എ സി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ടെക്നിക്കലി ഒരാൾ പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ട് വളരെ നന്നായിട്ട്.
0: അപ്പൊ യു സീരിയൽ വാലും പിന്നെ ഈ സീരിയൽ വാലും ഉണ്ട്. ഈ സീരിയൽ വാലിലുള്ള കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ വെച്ച് പിന്നെ എ സി കൺവേർട്ട് ചെയ്ത് ഡി സി ആക്കി ട്രാൻസ്ഫോമർ വെച്ച് അതിൽ ഷോക്ക് അടിക്കൂല, ഫിലമെന്റ് കത്താൻ വേറെ ഫിലമെന്റ് സ്വിച്ച് ആൾട്ട്. മറ്റേത് യു സീരിയൽ വാലും എന്ന് പറഞ്ഞാൽ വാലു വഴി കയറി ഇറങ്ങി ഒരു വാലു ഊരി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വാലും ഡെഡ് ആവും. മറ്റങ്ങനെയല്ല, ഈ സീരിയൽ ആകുമ്പോൾ സ്വിച്ച് ആൾട്ടാണ് ഒരു വാലിൽ ഫിലമെന്റ് കൊടുക്കുന്നത്, ആ ഫിലമെന്റ് കൊടുത്ത് ഇങ്ങനെ കത്തും.
1: അപ്പൊ ആദ്യത്തെ ഒരു റേഡിയോ ഉണ്ടാക്കിയ ഒരു അനുഭവം പറഞ്ഞു. പിന്നെ
0: ആ റേഡിയോ ഒരു 10-30 കൊല്ലം വരെ പുള്ളി ഉണ്ട്. ഇപ്പോഴും ചേരുന്നായിരുന്നു പറഞ്ഞ ആള് ബാങ്കില് റിട്ടയർഡായി, ഇപ്പോഴും എന്റെ ഒന്നും ഒരു പ്രായം കൂടിയായിരുന്നു, 76-77 വയസ്സായി. ഇന്നും ആ റേഡിയോ ഉണ്ടായി. എനിക്ക് അടുത്ത കാലത്താണ് പുള്ളി പുള്ളിയൊരു ഓർമ്മ, ആദ്യത്തെ സാലറി കിട്ടിയതാണല്ലോ അതുകൊണ്ട് പുള്ളി വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ റേഡിയോ അസംബിൾ ചെയ്യാറുണ്ട്, ഒരുപാട് പേര് എന്നെ കൊണ്ട് അസംബിൾ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കൊല്ലത്ത് പോയാണ് കലിംഗ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ അവിടെ നിന്നാണ് ബോക്സ് വാങ്ങിച്ചുകൊണ്ട്
1: വെച്ചു.
0: ഒരു സെറ്റ് വാല്യൂ കിട്ടും, വാല്യൂകൾ വാങ്ങിച്ച് അതിന് പിന്നെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ അങ്ങനെ ഒരുപാട് IFT ഇങ്ങനെ ഐസൊലേറ്റർ കോയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: പിന്നെ ആദ്യത്തെ റേഡിയോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതിനുശേഷം ഈ ഒരു റേഡിയോ റിപ്പയറിംഗ് അല്ലെങ്കിൽ റേഡിയോ അസംബ്ലിംഗ് ഒക്കെ തന്നെ ഒരു ഉപജീവന മാർഗമായിട്ടാണല്ലോ എടുത്തത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന് ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ദിവസം അന്നത്തെ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ജോലി കാര്യങ്ങളൊക്കെ?
0: കാലത്ത് അപ്പുറപ്പുറമുള്ള ആളുകളെല്ലാം പറയുമ്പോൾ ഇന്ന ആളെ കൊണ്ട് കൊടുത്താൽ റേഡിയോ റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരാറുണ്ട്, അങ്ങനെ നന്നാക്കാറുണ്ട്, നന്നാക്കി കൊടുക്കും. പക്ഷെ അതിന്റെ ഫാൾട്ടുകളെല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ അന്നൊന്നും മൾട്ടിമീറ്റർ ഒന്നുമില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് നമ്മള് മൾട്ടിമീറ്റർ ഇല്ലാത്തതുകൊണ്ട് വാൽവ് റേഡിയോ ആണെങ്കിൽ ഒരു ടെസ്റ്റർ കിട്ടിയാൽ മതി, ടെസ്റ്റർ വെച്ച് ഞങ്ങളുടെ പിന്നെ ഇപ്പുറത്തോട്ട് വോൾട്ടേജ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത് വെച്ച് അങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ട്രാൻസിസ്റ്റർ റേഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിയും ഒരു സ്പീക്കർ എടുത്ത് വെച്ചിട്ട് കണ്ടിന്യൂറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസും പ്ലസും ഉണ്ട്, അതായത് അങ്ങോട്ട് ചില ട്രാൻസിസ്റ്ററുകളൊക്കെ ചെക്ക് ചെയ്യും, മനസ്സിലായി? കാരണം മൈനസ് ഇങ്ങോട്ട് വരുന്നുണ്ടോ പ്ലസ് അങ്ങോട്ട് പോകുന്നു, രണ്ട് മൈനസും പ്ലസും കൂടെ വരാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ലീക്കാണ്. അപ്പൊ അതിനെ മാറ്റിട്ട് വേറെ ട്രാൻസിസ്റ്റർ കൊടുത്ത്
1: ഈ
0: ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയ റേഡിയോ സാധനങ്ങൾ മെറ്റീരിയൽസിന്റെ പേരാണ് ട്രാൻസിസ്റ്റർ. അതിൽ ബേസ്, കളക്ടർ, എമിറ്റർ, ഇങ്ങനെ 3 ഇതുണ്ട്, അതാണ് ട്രാൻസിസ്റ്റർ.
1: അതെ, ബേസ്, കളക്ടർ, എമിറ്റർ, ഇതൊക്കെ നമ്മള് എന്താ പറയാ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്.
0: വാൽവിലാണെങ്കിൽ കാഥോഡ്, ആനോഡ്, ഗ്രിഡ്, GD പ്ലേറ്റ്, ഫിലമെന്റ് ഇങ്ങനെ, എന്നിട്ട് പിന്നെ ഗ്രൗണ്ട്, അങ്ങനെയാണ് വാൽവല്. 9 പിന്നാണ് വാൽവ് എണ്ണണത്, ക്ലോക്ക് വൈസിലാണ് എണ്ണണത്. ഇത്ര ക്യാപ്പ് കഴിഞ്ഞിട്ട് ക്യാപ്പ് ഇങ്ങനെ
1: എണ്ണി പോകുന്നത്. അപ്പൊ അതില് ആദ്യകാലങ്ങളിൽ വാൽവ് റേഡിയോ ആയിരുന്നു.
0: റെഡിസൺ കണ്ടുപിടിച്ച ആ സമയങ്ങളിലൊക്കെ വാൽവാണ് റേഡിയോ, വലിയ വാൽവുകളും. വാൽവ് തന്നെ 3 ടൈപ്പ്.

0: ആലുകളുണ്ട്, മിനിയേച്ചർ ആലുകളുണ്ട്, വലിയ ടൈപ്പ് ആല. അത് കഴിഞ്ഞിട്ട് മിനിയേച്ചർ ആല് ചെറിയ
1: പിന്നെ അപ്പോൾ ട്രാൻസിസ്റ്റർ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടെ
0: ആല് വന്നതിന് ശേഷമാണ് ട്രാൻസിസ്റ്റർ വന്നത്.
1: വാൽവ് റേഡിയോ വന്നതിന് ശേഷം ട്രാൻസിസ്റ്റർ റേഡിയോ വരുന്നത്. അപ്പൊ ഇതിനിടയിൽ ചേട്ടന് ഇപ്പൊ ഒരു ദിവസം റിപ്പയറിങ്ങിന് വീട്ടിലാണോ ആളുകൾ
0: വരിക? പരീപ്പുകാർ വരും, വീട്ടിൽ നന്നാക്കാറുണ്ട്.
1: അന്നൊക്കെ ആക്ച്വലി വരുമാനമൊക്കെ എത്രയാണ് കിട്ടുന്നത്?
0: വരുമാനം കിട്ടുന്ന കയ്യിന്ന് ചിലപ്പം ശരിയാക്കാറുണ്ട്, കാരണം ഇതിന്റെ പൈസ നമ്മൾ അന്ന് വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാച്ചിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി
1: പോക്കറ്റ് മണി അല്ലെങ്കിൽ
0: എന്ന് പറഞ്ഞ ഈ പശു ഒക്കെ ഉള്ള റേഡിയോ നന്നാക്കാൻ സാധനം വാങ്ങിക്കാന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് കാശ് തരത്തില്ല. അപ്പോഴേ പശുവിന് പുണ്ണാക്കി വാങ്ങിക്കാനും വല്ലതിനൊക്കെ തരുന്ന പൈസ എന്നൊക്കെ എടുത്തോണ്ട്
1: ചെറിയ
0: സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെയൊക്കെ വെക്കും. പിന്നെ ഈ കശുവണ്ടി ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, അതെല്ലാം കൊണ്ടൊന്ന് പറക്കി വിറ്റ്,
1: കശുവണ്ടിയൊക്കെ കുറച്ച് പറക്കി കളക്ട് ചെയ്ത് കൊണ്ട് അങ്ങാടി കൊണ്ട്
0: കാശെടുത്ത് വെച്ച് ഈ സാധനങ്ങൾ വാങ്ങിച്ച.
1: കാരണം
0: നീറ്റ് പടി എന്ന് പറയും, കാലത്തെ നീറ്റ് കഴിഞ്ഞാൽ ചാണാൻ വരുന്ന ഇങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പൊ ഇതിന്റെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് റേഡിയോ എടുത്തോണ്ട് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ എടുത്ത് തൂക്കി എറിഞ്ഞിട്ടുണ്ട് അച്ഛനും ബന്ധുക്കളും എല്ലാം.
1: ഈ പശുവിന്റെ കാര്യങ്ങൾ നോക്ക്, അല്ലാതെ ഇതും വെച്ചോണ്ടിരിക്കാതെ
0: അതുകൊണ്ട് ബേസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ ശേഷം റേഡിയോ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം പിന്നെ ടി വി റിപ്പയർ, അതിനുശേഷം കെ എസ് ആർ ടി സി ജോലി കിട്ടി.
1: അങ്ങനെ ജോലിക്ക് പോയി,
0: കാരണം ഒരുപാട് തുറകളിൽ എനിക്ക് ജോലി കിട്ടി. അത് ഇവിടെ സിംഗേജ് സാറിന്റെ ഡ്രൈവറായിരുന്നു കുറേ ഇവിടുത്തെ,
1: അതെ സ്റ്റാഫ്
0: ജെ ഡി ശ്രീകുമാർ സാറിന്റെ അച്ഛൻ ഇൻഗേജ് സാറിന്റെ ഡ്രൈവർ മൂന്നാല് കൊല്ലം
1: ഓടിയിട്ടുണ്ട്. ഇതിലിപ്പോ പറഞ്ഞല്ലോ റേഡിയോ റിപ്പയർ ചെയ്ത് ഉണ്ടിരുന്ന ആ കാലഘട്ടം. അപ്പൊ അന്ന് എപ്പോഴെങ്കിലും വളരെ ചില ഇപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് ചില സാധനങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കാണുമല്ലോ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴും റേഡിയോ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചേട്ടന് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റേഡിയോ നന്നായി കഴിഞ്ഞപ്പോ അത്രയും ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്ത ഏതെങ്കിലും സന്ദർഭമോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞ ഏതെങ്കിലും സന്ദർഭം ഓർമ്മയുണ്ട്?
0: ഒരുപാട് പേരുണ്ട്, കാരണം എന്റെ കൊണ്ട് നന്നാക്കി തന്ന റേഡിയോകളൊന്നും ഇതൊന്നും ഫെയിലിയർ ആയിട്ടില്ല, എല്ലാവരും ഞാൻ നന്നാക്കി കൊടുക്കാറുണ്ട്. ഒരാൾ ഒരു റേഡിയോ ടൈറ്റാൻ ജോലിയുള്ള ഒരു പുള്ളിയുടെ മകൻ വന്നിട്ട് സുഖമില്ലാത്ത കുട്ടിയാണ്, ആ കുട്ടിക്ക് എപ്പോഴും അന്നത്തെ കാലത്ത് റേഡിയോ ആണ് വാല്യു റേഡിയോ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ ഒരു സമയത്ത് ആ റേഡിയോ ചീത്തയായിപ്പോയി, പുള്ളി എന്നെ കണ്ടുപിടിച്ച് ഞാൻ ചെന്ന് പുള്ളിയുടെ കേശവസ്ഥത്ത് വഴി പുള്ളിയുടെ റേഡിയോ നന്നായി കൊടുത്തു. അപ്പോൾ ആ പുള്ളിയുടെ മകൻ വളരെയധികം സന്തോഷമായി. ആ കുട്ടി ഒരു ഇതായതുകൊണ്ട് ഈ റേഡിയോ മാത്രം കേട്ട്, ടി വി ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ, അന്ന് ഈ റേഡിയോ മാത്രം കുട്ടി വളരെയധികം കേട്ട് സന്തോഷിച്ചിരിക്കുന്ന കാലം. ആ പുള്ളിക്ക് എന്നോട് വലിയ സ്നേഹം തോന്നി. അന്നൊക്കെ തരുന്നത് കൂടി പോയി 50 രൂപയിൽ 10 രൂപയൊക്കെയാണ് തരുന്നത്. അതൊരു വളരെ സന്തോഷമായിട്ട് ഞാൻ കൈ നീട്ടി വാങ്ങിച്ചു.
1: ഇതുപോലെ തന്നെ ഓർത്തിരിക്കുന്ന വേറെ ഏതെങ്കിലും സന്ദർഭം ഉണ്ടോ ഇങ്ങനെ റേഡിയോ റേഡിയോയുടെ? ഇപ്പൊ പറഞ്ഞല്ലോ ആ കുഞ്ഞിന് സുഖമില്ലാത്ത ആ കുട്ടിക്ക് കൂട്ട് റേഡിയോ ആയിരുന്നു, അപ്പൊ അത് നന്നാക്കിയപ്പോ അത്ര സ്നേഹത്തോടെയാണ്. അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും സന്ദർഭം ഉണ്ടോ?
0: ഒരുപാട് സന്ദർഭങ്ങൾ ഇതേപോലെ ഉണ്ട്, വീട്ടിന്റെ അടുത്ത് ഉള്ള ഒരു റേഡിയോ ഉണ്ട്. പക്ഷെ ഈ പാവങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് ഈ ഡൽഹിയിൽ നിന്നൊക്കെ റേഡിയോ കൊണ്ടുവരും ഈ പാവപ്പെട്ട ആളുകൾ. അതേ റേഡിയോ ബുക്ക് ചെയ്തുമ്പോ ചിലപ്പോൾ റേഡിയോ ബോക്സിനകത്ത് ചെങ്കല്ലായിരിക്കും വരുന്നത്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വല്ലറും
1: വിഷമിച്ചിട്ടുണ്ട്,
0: അയ്യോ പിന്നെ അത് ഡൽഹിയിൽ ബുക്ക് ചെയ്ത് അന്ന് നമ്മളെ ഈ പോസ്റ്റ് ഓഫീസിൽ ഒരു ഫാം ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത റേഡിയോ ഡൽഹിയിൽ നിന്ന് വരും, ഇവിടെ വന്ന് അടിച്ചു നോക്കുമ്പോഴായിരിക്കും അതിനകത്തൊന്നുമില്ല, അയ്യോ ഒന്നും റെഡിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് റെഡിയോ ഞാൻ തരാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയി 125 രൂപയൊക്കെ കൊടുക്കുമ്പോൾ അന്ന് 100 രൂപ കൊടുക്കുമ്പോൾ ഡൽഹി മേഡ് റെഡിയോ കിട്ടും, പുള്ളിക്ക് കൊണ്ടു കൊടുക്കും, ആ പുള്ളി അത് സന്തോഷമാവും.
1: അതൊക്കെ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു പ്രകാശം പരത്തുക എന്നുള്ളത് എന്താ പറയാ, അത് ചിലർക്കേ കഴിയുള്ളൂ. എന്തായാലും ചേട്ടൻ അത് തീർച്ചയായിട്ടും കഴിയുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ചേട്ടൻ റേഡിയോ കേൾക്കാറുണ്ടോ?
0: ഞാൻ മുമ്പൊക്കെ റേഡിയോ കേൾക്കാറുണ്ട്, കാലത്ത് ഉദയഗിരം ഒക്കെ മുമ്പ് കേൾക്കാറുണ്ട്, ഇപ്പം വലുതായിട്ടൊക്കെ കേൾക്കാറില്ല.
1: ഇതിൽ തന്നെ ഈ റേഡിയോ റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ത് തരം ഫോൾട്ടുകളാണ് കൂടുതലും?
0: ഇടിവെട്ടി വരുന്ന ഫോൾട്ടുകളുണ്ട് ലൈറ്റിങ്ങിൽ,
1: അതിൽ റേഡിയോയ്ക്ക്
0: റേഡിയോ കേട് വരാം. അപ്പൊ ഏത് ഭാഗമാണ് പോകുന്നതെന്ന് നമുക്കറിയാം, ചിലപ്പോൾ കുറെ പാർട്സുകൾ അങ്ങ് പേണായി പോകാറുണ്ട്, അപ്പൊ അത് വളരെയധികം വാലുകളൊക്കെ അടിച്ചു പോകാറുണ്ട്. അപ്പൊ ആ വാലുകൾ നമ്മൾ വേറെ അതേ സെയിമുള്ള റേഡിയോയിൽ ഇട്ട് നോക്കിയാണ് ആ വാലുവിന്റെ ഫംഗ്ഷൻ ഏത് വാലുവാണ് ഡെഡ് എന്നുള്ള അറിയാൻ നോക്കുള്ളൂ.
1: പിന്നെ റേഡിയോ റിപ്പയറിങ്ങിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ടി വി റിപ്പയറിങ്ങിലേക്ക് കടന്നു വരുന്നത് ഏത് വർഷത്തിലാണ്?
0: 1984 കെൽട്രോൺ ഉണ്ടാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിലാണ് ഞാൻ ആദ്യമായിട്ട് നന്നാക്കാൻ പഠിക്കുന്നത്.
1: നന്നാക്കാൻ പഠിക്കുന്നത് അല്ല, ഈ റേഡിയോയിൽ നിന്ന് ടി വിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു മാറ്റം അങ്ങനെ മാറാനുള്ള ഒരു കാര്യം ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു ആ സമയത്ത്?
0: എന്റെ വീട്ടിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, എന്റെ അച്ഛന്റെ അമ്മ വന്നിട്ട് അടുത്ത് ഞങ്ങൾക്ക് ഇത്രയും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിലും ടി വി വാങ്ങിക്കാൻ അച്ഛനും അവരാരും താമസിച്ചില്ല. അപ്പം അടുത്തൊരു വീട്ടിൽ സിഗരറ്റ് കമ്പനിയിൽ ജോലിയുള്ള ഒരുത്തൻ്റെ വീട്ടിൽ പോയിരുന്നു ടി വി കാണുന്നത്, എൻ്റെ അമ്മ കാണുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ചു, വന്നപ്പോൾ പറഞ്ഞ് അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയി ടി വി കാണാൻ പോയിരിക്കുന്നു. അപ്പം ഞാൻ

0: പറഞ്ഞാൽ നമ്മൾ ഇത്രയും സാമ്പത്തികമായിട്ട് ഒരു ടി വി വാങ്ങിച്ചു കൊടുക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് 4000 രൂപയ്ക്ക് അന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു.
1: 1984
0: ടി വി മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. ആ ടി വി ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് ടി വി ചീത്തയായി പോയി ഒരു ദിവസം. അപ്പോഴേ അന്ന് കെൽട്രോണിലെ ഒരു സർവീസിന് അവർ കുറെ ആളുകളുണ്ട്, തമ്പി സാർ ഇങ്ങനെ രണ്ടു മൂന്നു പേരുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നീ പൊളിയടാന്ന് പറഞ്ഞിട്ട് ഞാൻ
1: ടി വി
0: പൊളിച്ചു. പൊളിച്ചു നോക്കിയപ്പം പവർ സപ്ലൈയിലെ ഒരു പീസ് ആണ് പോയത്.
1: ഓ ശരി, പവർ സപ്ലൈ തുറന്നു നോക്കില്ല, നമുക്ക് അറിയത്തില്ല.
0: പവർ സപ്ലൈ പീസ് പോയി. അപ്പൊ ആദ്യം നോക്കിയപ്പോ SMS ബോർഡ് പവർ ഇതേപോലെയാണ്, അത് DC ആക്കി ആക്കിയിട്ട് ഓരോ സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ മനസ്സിലാക്കി. പിന്നെ ഒരു സ്വന്തമായിട്ട് വീട്ടിലെ ടി വി ആണ് ആദ്യമായിട്ട് നന്നാക്കാൻ പഠിച്ചത്.
1: അത് ഈ പറഞ്ഞോളെ ഒരു എന്താ പറയുക, ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഞാൻ സൈഡ പുറത്താണല്ലോ, ഇത് തുറന്നു നോക്കാനൊരു ധൈര്യവും വേണം അല്ലെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് കുറെ അധികം ടിവികൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്.
0: പിന്നെ 2085 കഴിഞ്ഞ് അത് കഴിഞ്ഞ് കെൽട്രോണിന്റെ കളർ ടി വി ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടി വി റിപ്പയറിങ്ങിലാണ് ഞാൻ കാശുണ്ടാക്കിയത്.
1: ആണോ?
0: ഒരു വീട് വെച്ച് SRTC ചെറിയ ജോലി ഉണ്ട്, കാശൊന്നും കിട്ടത്തില്ല ചെറിയ. പിന്നെ അതുകൊണ്ട്
1: ടി വി റിപ്പയറിങ്ങിൽ പറഞ്ഞല്ലോ, ആ സമയത്തും ടി വി റിപ്പയറിങ്ങിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലത്തെ ടി വി അല്ലല്ലോ ആ കാലഘട്ടത്തിലുള്ളത്.
0: അന്നത്തെ റിപ്പയറിങ് എളുപ്പമാണ്, ഇന്നത്തെ ടി വി അല്ല, അന്നത്തെ ട്യൂബാണ്.
1: അപ്പൊ അതിന്റെ റിപ്പയറിങ്ങിൽ എന്തൊക്കെയാണ്, റിപ്പയറിങ് എങ്ങനെയായിരുന്നു ചെയ്യുന്നത്?
0: ആദ്യം ഇതേപോലെയാണ്, ഈ 3 സ്റ്റേജ് ആണുള്ളത്. ആദ്യ സ്റ്റേജ് പവർ സപ്ലൈ ഉണ്ട്. പവർ സപ്ലൈ കഴിഞ്ഞിട്ട് LOT എന്ന് പറഞ്ഞാൽ, ആദ്യം LOT ആണ് ഈ ട്യൂബ് കത്തുന്നതിൽ ബീം കറണ്ട് കൊടുക്കുന്നത്. 30,000 വോൾട്ടായിട്ട് എന്നൊക്കെ പറയുമ്പോൾ വോൾട്ട് കരിഞ്ഞു പോകും.
1: ഹൈ ടെൻഷൻ
0: ആണ് ഈ ട്യൂബിനെ കത്തിക്കുന്നത്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ കംപ്ലൈന്റ് അന്ന് കൂടുതൽ
0: പവർ സപ്ലൈ പോകും, LOT പോകും. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതനുസരിച്ച് LOT ലീക്കായി ഇങ്ങനെ പൊട്ടി ഒലിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ LOT മാറ്റും.
1: ആ കാലഘട്ടത്തിൽ നമ്മൾ അയ്യോ ഇടി വെട്ടിയ ടി വി പോകും, അത് ആക്ച്വലി കംപ്ലൈന്റ് എങ്ങനെയാണ് അത് വന്നോണ്ടിരുന്നത്?
0: അതും ഇതേപോലെ ഈ 4 സ്റ്റേജ് ടിവിക്കും ഉണ്ട്. ഇത് വീഡിയോ ട്രാൻസ്മിറ്റേഷൻ, നമ്മൾ റേഡിയോ വന്നിട്ട് ഓഡിയോ ട്രാൻസ്മിറ്റേഷൻ സിഗ്നൽ പിടിച്ച് ഓഡിയോ, മറ്റത് വീഡിയോ ട്രാൻസ്മിറ്റേഷൻ ആണ്. വീഡിയോ പിടിച്ചെടുത്ത് വീഡിയോ ആണ് നമ്മൾ ടി വി കൂടെ കാണുന്നത്. ഓഡിയോ തരംഗങ്ങൾ, ശബ്ദ തരംഗങ്ങളും
1: പറഞ്ഞല്ലോ. വീടൊക്കെ വെച്ചത് ഈ ടി വി റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ടാണ് വീട് വെച്ചത് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം അന്നൊക്കെ എത്രത്തോളം ഈ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ വരുമായിരുന്നു?
0: ഞാൻ അന്നത്തെ കാലത്ത് ദിവസം ഒരു 1000 രൂപ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കയറാറുണ്ട്
1: ടി വി റിപ്പയറിങ്
0: ചെയ്ത്. കാരണം ഞാൻ ചെന്ന് തൊട്ട് എല്ലാ ടിവികളും നന്നായി ശരിയാക്കാറുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും ആദ്യം റേഡിയോ റിപ്പയറിങ് ആയത്, പിന്നെ TV റിപ്പയറിങ്ങിലേക്ക് വന്നു. പിന്നെ KSRTC ചെറിയ ജോലി ഉണ്ടായിരുന്നു,
0: ഇലക്ട്രീഷ്യൻ ആയിരുന്നു. KSRTC എല്ലാ ഉദ്യോഗസ്ഥരും വീട്ടിലും ടി വി വന്നാക്കാൻ പോകും, എല്ലാവരും എന്നെ വലിയ ഇഷ്ടമാണ്. അവിടെ തന്നെ KSRTC തന്നെ ഞാൻ അവിടുത്തെ ആംബ്ലിഫയർ നന്നാക്കും, പിന്നെ മൈക്ക് നന്നാക്കും, പിന്നെ സ്പീക്കർ ഇങ്ങനെയൊക്കെ ഉള്ള റീകോൺ ചെയ്യും ഒക്കെ ഇങ്ങനെയൊക്കെ. ഇന്ന് ബേസിലായിരുന്നു. പിന്നെ എല്ലാവർക്കും എന്നെ അറിയാം, ഇലക്ട്രീഷ്യൻ ആണ്. പിന്നെ എക്സ്ചേഞ്ച് ഉണ്ട്, അന്ന് മെക്കാനിക്കൽ രീതിയിലുള്ളതാണ് ടെലിഫോൺ എക്സ്ചേഞ്ച്, ഇന്നത്തെ പോലത്തെ
1: അല്ല.
0: അപ്പൊ അത് ചീത്തവുമെന്ന് എന്നെ വിളിക്കാറുണ്ട്.
1: പിന്നെ പല കാര്യങ്ങളും നമ്മൾ, എനിക്ക് തോന്നുന്നു, പല ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്ന കാര്യമാണ് ചേട്ടന് പറഞ്ഞത്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് ടെക്നിക്കലി പഠിക്കണമെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്
0: പഠിക്കണമെന്ന് തോന്നിട്ടില്ല, ഇതെനിക്ക് അറിയാമെന്നതുകൊണ്ട് ഞാൻ ഒന്നും പഠിക്കും. പിന്നെ ഏതൊരു കാര്യം കണ്ടാലും അത് ഇന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്, മാനുഫാക്ചർ ചെയ്തിരിക്കുന്നുള്ളത് കാര്യം
1: മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇപ്പൊ TV ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ഇതിന്റെയൊക്കെ ടെക്നോളജി ഉൾപ്പെടെ എല്ലാം മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാറുണ്ടോ?
0: ഇപ്പൊ അത് ഞാൻ ഇതുവരെ നോക്കിയിട്ട്, എല്ലാരും പറയുന്നു ഇത് തന്നെ എനിക്ക് വളരെ എളുപ്പമാണ്,
1: ഒന്ന് നോക്കൂന്ന് അല്ലേ.
0: ഞാൻ ഇപ്പം വയസ്സൊക്കെ ആയതുകൊണ്ട്
1: ഇപ്പൊ
0: 73 വയസ്സ്.
1: അപ്പൊ ഇനി വിചാരിക്കുന്നത് ഇപ്പൊ പുതിയ ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു 8-ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ പ്രാക്ടിക്കൽ നോളജ് വരെ ഇത്രയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും സാധിക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ?
0: സാധിക്കുമെന്ന് തന്നെ എല്ലാരും പറയുന്നു.
1: അപ്പൊ ആ സ്പിരിറ്റിൽ ഇനിയും തീർച്ചയായിട്ടും മുന്നോട്ട് പോയിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ വന്ന് ഒരുപാട് കാര്യം ഷെയർ ചെയ്തു, അതിനെല്ലാം പ്രത്യേകം നന്ദി. പിന്നെ റേഡിയോകളുടെ കാര്യം പറഞ്ഞപ്പോ ആ കാലഘട്ടത്തിലെ റേഡിയോകളുടെ ടൈപ്പുകളെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ?
0: ഫിലിപ്സ് റേഡിയോ, പിന്നെ മർഫി ഒരു കുട്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന അതാണ് മർഫി. പിന്നെ ബുഷ്, പിന്നെ ഗ്രിൻഡിക്കിന്റെ റേഡിയോകളും, ഗളിന്ന് വരുന്ന ഗ്രിൻഡിക്കിന്റെ റേഡിയോകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൈനിയറിന്റെ റേഡിയോ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഗവാലു റേഡിയോ
1: ധാരാളം
0: റേഡിയോ ട്രാൻസിസ്റ്ററും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഡൽഹിയിൽ നിന്ന് ശരിക്കും റേഡിയോകൾ ഇവിടെ വരാറുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ടെക്നിക്കലിയും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനൊപ്പം തന്നെ ആ കാലഘട്ടത്തിലൊക്കെ റേഡിയോ എങ്ങനെയായിരുന്നു, റിപ്പയറിംഗ് എങ്ങനെയായിരുന്നു, അതിലൂടെ റിപ്പയറിങ്ങിലൂടെ ഉപജീവനം മാർഗം കണ്ടെത്തി വീടൊക്കെ വെച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇനിയും ആരോഗ്യത്തോടെയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനിയും ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ, പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ചേട്ടന് സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായർ.

0: പേരുമായി സിവിൽ ചിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. സ്ഫടികം എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന്, എം ജി ശ്രീകുമാർ ആലപിച്ചത്.

0: സ്ഫടികം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.

0: ഒരു മഴക്കാലം കൂടി പെയ്തിറങ്ങുകയാണ്. മെല്ലെ മെല്ലെയായി തുടങ്ങി ഒടുവിൽ ഉച്ചസ്ഥായിയിലെത്തി വീണ്ടും മന്ദഗതിയിലാവുന്ന ഹിന്ദുസ്ഥാനി സംഗീതം പോലെ അത് ഒഴുകിപ്പരക്കുന്നു. മലയാളികൾക്ക് മലയാളത്തിൽ അലിഞ്ഞു ചേരാനും പ്രകൃതിയെ ഉർവരമാക്കാനും മനസ്സുകളെ തളർപ്പിക്കാനും മഴ അനുഗ്രഹമാകുന്നു. ഗാംഭീര്യവും സൗകുമാര്യവും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയിലെ ഈ അത്ഭുതം ചുട്ടുപൊള്ളുന്ന ജീവിതത്തിലേക്ക് വർഷിക്കുന്ന കരുണാർദ്രഭാവമാണ്. കാട്ടുതീക്കെടുത്താൻ തൂവലിൽ വെള്ളം കൊണ്ടുവന്ന് കുടയുന്ന കുരുവിയെപ്പോലെയും കൊടും ചൂടിൻ്റെ ദംശനമേറ്റ് തളർന്നു തേങ്ങുന്ന മെയ്യിലേക്ക് കുളിരുവാരിക്കോരി ചൊരിയുന്ന മഹാമനസ്കയെപ്പോലെയും മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: കേവലം ഒരു കാലാവസ്ഥാ മാറ്റത്തിനപ്പുറം മനുഷ്യന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന്റെ താളമാണ് മഴക്കാലം. കാർഷിക സമൃദ്ധിയുടെയും പുഴകളുടെ പുനർജനിയുടെയും മനസ്സിന് കുളിർമ നൽകുന്ന ഓർമ്മകളുടെയും വസന്തം തീർക്കുന്ന ഈ ഒരു കാലം ആകാശത്തിൻ്റെ കൈകളിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുകിയിറങ്ങുന്ന കാരുണ്യമായാണ് നമുക്ക് മുന്നിലെത്തുന്നത്. പെയ്തു തോരുമ്പോഴും മണ്ണിൽ ബാക്കിയാകുന്ന ആ വശ്യതയാർന്ന മണം പ്രകൃതി നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ഇവിടെ ജീവൻ ഒരിക്കലും അവസാനിക്കില്ല എന്ന പ്രതിജ്ഞ.

വസന്തത്തിൻ്റെ പച്ചപ്പും പൊതുജീവനുകളുടെ പ്രതീക്ഷയും ഈ മണ്ണിലേക്കായി തിരികെ ചൊരിയുന്ന മഴ വിരഹത്തിൻ്റെ നോവുകളെ കഴുകിമാറ്റി പുതിയൊരു നാളെയിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. മഴ കാണാത്ത, അതിൻ്റെ കുളിർമ അനുഭവിക്കാത്ത ആരും തന്നെ ഈ ഭൂമിയിലുണ്ടാകില്ല. അത്രമേലാണ് അത് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത്. പ്രകൃതിയിലെ സർവ്വചരാചരങ്ങൾക്കും ഉന്മേഷപ്രദവും

തിരിയാനും അവസരമൊരുക്കുന്നു. പ്രണയമായും വിരഹമായും നിരാശയുമായൊക്കെ പെയ്തൊഴിയുന്ന ഈ അനുഗ്രഹ വർഷം എഴുത്തുകാർക്ക് ഭാവനയുടെ നിറച്ചാർത്തായും കർഷകർക്ക് പ്രതീക്ഷയായും സാധാരണക്കാർക്ക് സുഖപ്രദമായ വികാരവുമായാണ് അനുഭവവേദ്യമാകുന്നത്. അങ്ങനെ എല്ലാറ്റിൻ്റെയും കടലിരമ്പവുമായി എത്തുന്ന പ്രകൃതിയുടെ ഈ വിസ്മയം മനുഷ്യർക്ക് അറിവായും ആനന്ദമായും ആവേശവുമായി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു.

സൂര്യതാപമേറ്റ് ജലാശയങ്ങളിൽ നിന്ന് വെള്ളം ആവിയായി അന്തരീക്ഷത്തിലെത്തുകയും അത് പിന്നീട് ഘനീഭവിച്ച് ജലാംശമായി അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ജലത്തുള്ളികളായി മാറുകയും പൊടുന്നനെ ഭൂമിയിലേക്ക് പതിക്കുകയുമാണ് ചെയ്യുന്നത്. ഭൂഗോളത്തിൽ ജീവിക്കുന്ന മനുഷ്യനും സൂക്ഷ്മജീവികളും ഉൾപ്പെടെയുള്ള സർവജീവജാലങ്ങളുടെയും വംശത്തെ നിലനിർത്തി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്നത് മഴ എന്ന പ്രതിഭാസമാണ്. ഒരർത്ഥത്തിൽ പ്രകൃതി എന്നാൽ മഴ തന്നെയാണ്. മഴയുടെ നൃത്തച്ചുവടുകൾക്ക് ഈണവും വെളിച്ചവും പകരാനായി ഇടിയും മിന്നലും കൂട്ടിനായി എത്തുകയും

ഋതുക്കൾ ഭൂമിയോടുള്ള പ്രകൃതിയുടെ പ്രണയഭാഷണമാണെന്നിരിക്കെ അതിലെ ഏറ്റവും പ്രിയങ്കരമായ വാക്കായി മഴ മാറുകയാണ്. മഴയോട് കിന്നാരം പറയാൻ കൊതിക്കാത്ത ആരും തന്നെ നമുക്കിടയിലുണ്ടാകില്ല. കാൽപ്പനികനായ ഒരു രഹസ്യക്കാരനെ പോലെയാണ് മഴ. ആരുമറിയില്ല എന്ന പോലെ എല്ലാവരുടെയും മുന്നിലൂടെ വരികയും കൊടുക്കേണ്ടവർക്ക് മാത്രം ആരും കാണാതെ മൊത്തം കൊടുക്കുകയും ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു.

ഓർമ്മകളെ തൊട്ടുണർത്തിക്കൊണ്ടാണ് മഴ എപ്പോഴും കടന്നു പോകുന്നത്. തെളിഞ്ഞു നിൽക്കുന്ന നാട്ടുവഴികളിലേക്ക് അവ നമ്മെ മെല്ലെ നടത്തുന്നു. മഴ ഓർമ്മകൾ പതുക്കെയായി പെയ്തു തുടങ്ങുന്നത് സ്കൂളിലേക്കുള്ള ആദ്യ യാത്രയുടെ ആരംഭം തൊട്ടാണ്. ചേമ്പിലയിൽ വെള്ളം തെറിപ്പിച്ചും തോട്ടിൽ ഇല പൊഴിച്ചിട്ട് ആര് ജയിക്കുമെന്ന് മത്സരിച്ചും കൊണ്ടുള്ള എല്ലാവരും ചേർന്നുള്ള സ്കൂൾ യാത്രകൾ.

0: മഴക്കാലമെന്ന് കേൾക്കുമ്പോൾ തന്നെ രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ആദ്യത്തേത് സന്തോഷത്തിൻ്റെയും ഹർഷാരവത്തിൻ്റെതുമാകുമ്പോൾ രണ്ടാമത്തേത് ഭയത്തിൻ്റെയും ആകുലതയുടേതുമാണ്. ആദ്യമായി നമുക്കരികിലേക്കെത്തുന്ന മഴ ഇഷ്ടമുള്ള അതിഥിയെപ്പോലെ ഏതാനും ദിവസങ്ങൾ തുടരുമ്പോൾ അസ്വീകാര്യനായിത്തീരുന്നു. എങ്കിലും മലയാളികൾക്ക് ഒരിക്കൽ പോലും മഴയെ അനിഷ്ടത്തോടെ സമീപിക്കാനുമാകില്ല.
1: മഴയ്ക്ക് ഒട്ടേറെ മുഖങ്ങളുണ്ട്. ചിരിച്ചു തിമിർത്ത് ഓടിവരുന്ന കുഞ്ഞുമഴയാണ് കുളിമഴ. ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞും മങ്ങിയും പെയ്യുന്ന പിണങ്ങിമഴയാണ് മറ്റൊന്ന്. കുനുകുനയും ചിനുചിനയും പെയ്യുന്നതാണ് ചിണുങ്ങിമഴ. ഇനിയൊന്ന് തുലാവർഷമാണ്. ഉച്ച കഴിഞ്ഞ് ഇടിയും മിന്നലും കൂട്ടായി വരുന്ന തുലാമഴയാണ് ഇവയിലേറ്റവും അഴകുള്ളത്. പേടിപ്പെടുത്തുന്ന സൗന്ദര്യമാണ് ഈ മഴയുടെ പ്രത്യേകത. ദ്രുത താണ്ഡവ താളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന തുലാമഴയുടെ ഈ താണ്ഡവമാകട്ടെ സംഹാരത്തിൻ്റെതല്ല, സൃഷ്ടിയുടെയും രക്ഷയുടേതുമാണ്. അതിലെ ഓരോ പദചലനവും ഭൂമിക്ക് പകർന്നു നൽകുന്നത് ജീവചൈതന്യവും.
0: ഇനി ഒന്ന് കാലവർഷം അഥവാ ഇടവപാതിയാണ്. ഈ മഴയുടെ മട്ടും രീതിയും മറ്റൊന്നാണ്. ഘനീഭൂതമായ വിഷാദവും അന്ധകാരവും ഏകസ്വര ഭാവവുമാണ് ഇടവപ്പാതിയുടെ സവിശേഷതകൾ. തുലാമഴയുടെ ചടുലതയല്ല, ഗംഭീരമായൊരു ഉദാസീനതയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നിർത്താതെ ഇരമ്പി നിന്ന് പെയ്യുന്ന ഈ മഴയുടെ കാരുണ്യമാണ് മലയാളത്തിൻ്റെ മണ്ണിൽ പൊന്നു വിളയിക്കുന്നതെന്ന കാര്യം സ്മരണീയമാണ്.
1: നമ്മൾ തുലാവർഷമെന്നും കാലവർഷമെന്നും വിളിക്കുന്ന മഴക്കാലങ്ങളെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് മൺസൂൺ എന്നാണ്. ആദ്യത്തേത് വടക്ക് കിഴക്കൻ മൺസൂണാണെങ്കിൽ രണ്ടാമത്തേത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. തുലാവർഷത്തെ മൺസൂണിൻ്റെ മടങ്ങിപ്പോക്ക് എന്നാണ് വിളിച്ചു വരുന്നത്. ശാസ്ത്രജ്ഞർക്ക് മൺസൂൺ എന്നാൽ കാലാകാലം വരുന്ന ഒരു കാറ്റാണ്. പണ്ടുകാലത്ത് അറബികൾക്ക് പായ്ക്കപ്പലിൽ ഇന്ത്യയിലേക്ക് വരാനായി ഈ കാറ്റാണ് സഹായകമായി വന്നത്. അവർക്ക് തിരിച്ചു പോകുന്നതിന് തുലാവർഷക്കാറ്റും സഹായകമായി.
0: മഴ പെയ്യുമ്പോൾ പ്രകൃതി മാത്രമല്ല നനയുന്നത്, മനുഷ്യൻ്റെ മനസ്സും ചിന്തകളും കൂടിയാണ്. മലയാള സാഹിത്യത്തിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് മഴയ്ക്കുള്ളതെന്ന് കാണാം. എഴുത്തുകാർക്ക് മഴ വെറുമൊരു കാലാവസ്ഥയല്ല, മറിച്ച് കഥാപാത്രമായും പ്രണയമായും വിരഹമായും ദാർശനിക ചിന്തയുമായുമൊക്കെ വായനക്കാരിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു മാധ്യമമാണ്. കവിത തുളുമ്പുന്ന ഓർമ്മപ്പടലുകളുടെ അനുഗ്രഹീതമായ ഒരു പെയ്ത്തുകാലം കൂടിയാണ് ഓരോ മഴക്കാലവും. മലയാള പ്രകൃതിയുടെ മാത്രമല്ല ഭാഷയുടെയും സൗഭാഗ്യമാണ് മഴ. മലയാള സാഹിത്യത്തിലൂടെയുള്ള മഴക്കാഴ്ചകൾ ഓരോ വായനക്കാരനെയും മനോഹരമായ അനുഭൂതി മണ്ഡലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഴ ഓർമ്മയാണ് പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരിയുടേത്. അവർ ഇങ്ങനെ പറയുന്നു:
2: മഴ എനിക്ക് കൂട്ടുകാരിയാണ്. നിർത്താതെ വർത്തമാനം പറയുന്ന കുസൃതി പെൺകിടാവാണ്. സൗമ്യയും ദയാമയിയുമാണ്. സൗഭാഗ്യരാത്രികളിൽ നിലാവിനേക്കാൾ പ്രിയം വാരിക്കോരിത്തരുന്നവൾ. ഉറക്കമില്ലാത്ത ദുഃഖരാത്രികളിൽ പലപ്പോഴും ആശ്വാസവാക്കുമായി ജനാലക്കരികിലെത്തുന്നവൾ. രാത്രിയിൽ മുറ്റത്ത് വന്നിരുന്ന് അഴിച്ചിട്ട മുടി

ബാല്യകാലമാണ് മഴയെ അറിയാൻ ഏറ്റവും അനുയോജ്യമായത്. മഴയെ കൊണ്ടും കൊള്ളിച്ചും മഴയറിയാതെ കുറുമ്പ് കാട്ടിയും

0: മഴയോടൊട്ടി നിൽക്കുന്ന മധുരതരമായ ഓർമ്മകളിലേക്കാണ് മറ്റൊരു പ്രിയപ്പെട്ട എഴുത്തുകാരി ഒ.വി. ഉഷ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓരോ മഴയും അവർ ആസ്വദിക്കുന്നു. ഇന്നലെ പെയ്ത മഴ പോലും പ്രകൃതിയുടെ അത്ഭുതം സമ്മാനിക്കുന്ന വിസ്മയമാണ്. മഴക്കാലത്തെ ഓർമ്മകളെ അവർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു.
1: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് മഴക്കാലത്തെ എന്റെ ഓർമ്മകൾ. നെൽവയലുകളും പാടങ്ങളും തോടുകളും നിറഞ്ഞ എന്റെ ജന്മനാടായ പാലക്കാടിന് മോടി വർദ്ധിപ്പിക്കാനായാണ് മഴ എത്തിയിരുന്നത്. ഓടിന്റെ ചരിവിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന മഴത്തുള്ളികൾ നോക്കി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കുമായിരുന്നു. മഴ ശാന്തമായി പെയ്യുമ്പോൾ ഒഴുകിയെത്തുന്ന മഴവെള്ളവും ശേഷം വീഴുന്ന മഴത്തുള്ളികളും കുതിർന്ന മണ്ണും കെട്ടിക്കിടക്കുന്ന മഴവെള്ളവുമെല്ലാം നല്ല ഓർമ്മകളായി ഇന്നും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു.

0: എഴുത്തുകാരിയായ റോസ്മേരിയുടെ മഴയോർമ്മകൾ.
1: മാറി മാറി വരുന്ന നമ്മുടെ ഋതുഭേദങ്ങളിൽ വർഷകാലത്താണ് ഞാൻ ഏറ്റവും ആഹ്ലാദിക്കുന്നത്. മഴയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എന്തെല്ലാം ഭിന്നഭാവങ്ങളാണ് മഴയ്ക്ക്, എത്ര വ്യത്യസ്തമായ ഈണങ്ങൾ, താളങ്ങൾ. 1000 സൂചിയിലകൾ അടർന്നു പതിക്കും പോലെയുള്ള ചാറ്റൽ മഴ, വരണ്ട ഭൂമിയെ പുതിയൊരു ഉന്മേഷത്തിലേക്ക് തട്ടിയുണർത്തുന്ന വേനൽ മഴ, മങ്ങിയും തെളിഞ്ഞും കളിമ്പം കാട്ടുന്ന ചിങ്ങപ്പൊന്മഴ, പിന്നെ മരച്ചിലകളെ ആട്ടിയൊലിച്ച് മലഞ്ചിരിവിലെങ്ങും താണ്ഡവമാടുന്ന കർക്കിടക പെരുമഴ. ഇതിലേതിനോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ വേനലിലെ പുതുമഴയോട് എന്ന് നിസ്സംശയം ഞാൻ പറയും. ചെറു കൈത്തോടുകളും പാറക്കെട്ടുകളും ഇടതൂർന്ന് നിൽക്കുന്ന മാമരങ്ങളും നിറഞ്ഞ ഒരു ഗ്രാമത്തിലെ മലഞ്ചെരുവിലാണ് ഞാൻ പിറന്നു വീണത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മഴ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു പശ്ചാത്തല ഗീതം പോലെ ഗ്രീഷ്മത്തിലെ ക്രൗര്യ സൂര്യന്റെ ദയാരഹിതമായ വർദ്ധിക്കാറ്റേറ്റു വരണ്ടുപോയ മലഞ്ചെരുവ്, അടർന്നു വീഴുന്ന ശുഷ്ക പത്രങ്ങൾ, കരിഞ്ഞ പുല്ലാമ്പുകൾ, വിണ്ടുകീറിയ പാടങ്ങൾ, പൊടുന്നനവെ ഒരു നാൾ വമ്പിച്ച ആരവത്തോടെ മഴ കടന്നു വരുന്നു. ആ മഴത്തുള്ളികൾ ദാഹാർത്ഥമായ മണ്ണിൽ പതിക്കുന്നു. തുടർന്ന് പുതുമഴയുടെ മദഗന്ധം എന്നും ഉയരുകയാണ്. തുടർന്ന് മഴക്കാലം പെയ്ത്തുവെള്ളം തട്ടിത്തെറിപ്പിച്ചും പാതി നനഞ്ഞും സംഘമായി സ്കൂളിലേക്കുള്ള യാത്രകൾ. അതേപോലെ ഓട്ടിൻപുറത്ത് കനത്ത മഴത്തുള്ളികൾ വന്ന് പതിക്കെ ചരൽ വാരി എറിയുമ്പോഴുള്ള ഒരു താളം. പൈതലായിരിക്കെ മഴക്കാല രാത്രികളിൽ ഞാൻ ഉറങ്ങാതെ കിടക്കും. അപ്പോൾ എന്നെ അകലെ നിന്ന് ആരോ പേർ ചൊല്ലി വിളിക്കുന്നതായൊരു തോന്നൽ. ഒക്കെയും ശൈശവത്തിന്റെ മതിഭ്രമങ്ങളാവാം. അതേപോലെ മഴ പെയ്തു തോരുന്ന രാത്രികളിൽ ആ ഇടവേളകളിൽ പുറത്തെ മരച്ചില്ലുകളിൽ നിന്ന് ഉയരുന്ന നാനാതരം ശബ്ദങ്ങൾ, മൂളലുകൾ, നിശാകീടങ്ങളുടെയും പലതരം ചെറു ജന്തുജാലങ്ങളുടെയും രാപ്പാട്ടുകളാണ് അവ. അതിനിടയ്ക്ക് ഉച്ചത്തിൽ മുഴങ്ങുന്ന ചീവീടുകളുടെ ശബ്ദം കാതോർത്താൽ ഇതെല്ലാം കൂടി ഒരു ബാൻഡ് മാസ്റ്റർ ഇല്ലാത്ത കിറുക്കൻ സംഘഗാനം പോലെ തോന്നും. കാതടപ്പിക്കും വിധമാണ് പുറത്തു നിന്നുള്ള ആരവം.

മഴയുടെ വന്യമായ സൗന്ദര്യം പ്രകടമാക്കുന്ന ഒരു രചനയാണ് എന്ന കഥ. മനുഷ്യൻ നിസ്സഹായകനാകുന്നിടത്ത് പ്രകൃതിയുടെ പ്രതിഷേധമാണ് ഈ കഥയിലൂടെ വിവരിക്കുന്നത്. തുടർ പൊട്ടിച്ചലറുന്ന മഴയുടെ ഗോത്രവീര്യം അവർ

0: ഇക്കഥയിലൂടെ എങ്ങനെ പ്രകടമാക്കുന്നു.
1: പെട്ടെന്ന് ഉദരമലയുടെ മീതെ ആകാശം പിളർക്കുന്ന ഒരു ഇടി വെട്ടി. ഉദരങ്കാളിക്കാവിൽ ഈറ്റില്ലത്തിൽ നിന്ന് പോലെ വെള്ളത്തുള്ളികൾ വന്നു വീണു. പിന്നെ മഴ പെയ്തു. ആകാശത്തിന്റെ വാതിലുകളെല്ലാം മലർക്കെ തുറന്ന് അട്ടപ്പാടിയുടെ മീതെ മഴ ഇരച്ചു വീണു. ഒരിക്കലും വിശപ്പടങ്ങാത്ത വായ പിളർത്തി അട്ടപ്പാടി വെള്ളം വിഴുങ്ങിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ചിരുവാണി കരകവിഞ്ഞു. ഉദിരമ്പുഴയിലെ വെള്ളാരങ്കല്ലുകൾ അടിതെറ്റി ഇളകി തെന്നി നീങ്ങി. കള്ളിക്കാടുകളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഉദിരമ്മലയിൽ നിന്ന് മഴവെള്ളം ഇരമ്പിപ്പാഞ്ഞു.
2: മഴ പശ്ചാത്തലമായി വരുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങളും പിറവികൊണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും മഴ വെറുമൊരു പശ്ചാത്തലം മാത്രമല്ല, മറിച്ച് കഥാഗതിയെ നിയന്ത്രിക്കുന്ന, കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാനിയായിട്ടാണ് കടന്നുവരുന്നത്. അത്തരത്തിൽ അണിയിച്ചൊരുക്കി പ്രേക്ഷക ഹൃദയം കൈയടക്കിയ ഒരു സിനിമയാണ് വൈശാലി. വർഷങ്ങളായി മഴ ലഭിക്കാതിരുന്ന അംഗരാജ്യത്ത് മഴ പെയ്യിക്കാൻ ഋഷ്യശൃംഖനെ കൊണ്ടുവരുന്നു. ഋഷ്യശൃംഖന്റെ തപസ്സിന്റെ ഫലമായി ഒടുവിൽ ആ രാജ്യത്ത് മഴ പെയ്യുന്നു. പ്രകൃതിയുടെ ആഹ്ലാദവും ഒപ്പം വൈശാലിയുടെ പ്രണയത്തിന്റെ തീവ്രതയും ആവാഹിച്ച ആ മഴരംഗം മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യ

പശ്ചിമ മലനിരകളുടെ പാദങ്ങളിലായി പ്രണമിച്ചു നിൽക്കുന്ന കേരളത്തിലാണ് മഴയുടെ മഹേന്ദ്രജാലങ്ങളെ കൂടുതലായും ദർശിക്കാനാകുന്നത്. വളരെ അനുസരണയോടെ വീട്ടിൽ ഒരു വിരുന്നുകാരനെ പോലെ എത്തുന്ന മഴ വർഷാവർഷങ്ങളിൽ പല സമയങ്ങളിലായാണ് പ്രത്യക്ഷമാകുന്നത്. ഇങ്ങനെ ഇടവേളകളിലായി പെയ്തിറങ്ങുന്ന മഴ മണ്ണിനെയും അതിലൂടെ പ്രകൃതിയെയും സമ്പുഷ്ടമാക്കുന്നു. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വിവിധ തരങ്ങളിലുള്ള കൃഷി ചെയ്യുവാനും അവസരമൊരുക്കി. അതോടെ മണ്ണും മനുഷ്യനും പ്രകൃതിയും പരസ്പരം ബന്ധിതമാവുകയായിരുന്നു. മഴയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നാടൻപാട്ടുകളും പഴംചൊല്ലുകളുമെല്ലാം ഗ്രാമത്തിൽ നിന്ന് പിറവികൊണ്ടു. പിന്നീട് മലയാള സാഹിത്യ ലോകവും മഴയെ വിവിധ ബിംബങ്ങളായി ചിത്രീകരിച്ചു തുടങ്ങി.

മഴ കണ്ടും കേട്ടും, മഴക്കുളിരിൽ അലിഞ്ഞും, മഴപ്പെയ്ത്തിൽ നനഞ്ഞും, പൂവിനിതളിലെ കുഞ്ഞു മഴത്തുള്ളിയെ തൊട്ടുണർത്തിയും മഴക്കാലത്തെ മലയാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനൽപാളിയിലൂടെ രാവിലും പകലിലും പിന്നെ സന്ധ്യയുടെ അന്ത്യയാമത്തിലും പെയ്തിറങ്ങുന്ന മഴയിലേക്ക് കണ്ണു നട്ടിരുന്ന് അവർ കിനാവ് കാണുകയും കാൽപ്പനികരാവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട പുസ്തകങ്ങളും സിനിമകളിലെ കഥാപാത്രങ്ങളും സിനിമാ ഗാനങ്ങളുമെല്ലാം ആ മഴനൂലുകൾക്കിടയിലൂടെ ഇന്നും ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു.

ഒരുപാട് മഴ പെയ്തിരുന്ന ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. മഴയുണ്ടെങ്കിലും പണ്ടത്തെ പോലെയുള്ള ആ നല്ല മഴക്കാലം കാണാൻ ഇന്ന് കഴിയുന്നില്ല. പണ്ട് ഓരോ മഴക്കാലവും ഉത്സവാഘോഷത്തിൻ്റെ പ്രതീതിയാണ് ഉളവാക്കിയിരുന്നത്. ഇരച്ചു വരുന്ന മേഘങ്ങളുടെ തുടർച്ചയായുണ്ടാകുന്ന ഇടിയുമിന്നലും ആ ഉത്സവാഘോഷത്തിന് ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മേഘങ്ങൾക്കിടയിലൂടെ പുളഞ്ഞ് പല പിണരുകളായി കടന്നുപോകുന്ന മിന്നൽ ത്രില്ലടിപ്പിക്കുന്ന ഒരനുഭവം തന്നെയായിരുന്നു പ്രദാനം ചെയ്തിരുന്നത്. ഓരോ മഴയും ഭൂതകാലത്തിൻ്റെ ഓരോരോ വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഒന്ന് തീർച്ചയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മഴ എത്തുക തന്നെ ചെയ്യും. ദാഹി

വലയുന്നവർക്കേ വെള്ളത്തിന്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ, ഒരു മഴ ആസ്വാദ്യകരമാകണമെങ്കിൽ അതിനു മുമ്പായി ഒരു വേനലും എത്തണം. സത്യം പറയാമല്ലോ, പ്രകൃതിയിൽ എന്ന പോലെ മനുഷ്യനിലും ആശയുടെ പുതുനാമ്പുകളെ ഉണർത്താനും ഓർമ്മകളെ മുന്നോട്ടു കൊണ്ടുവരാനും മഴയ്ക്കല്ലാതെ മറ്റൊന്നിനും ആവില്ല തന്നെ.

0: മഴ വെറുമൊരു പ്രതിഭാസമല്ല, അത് പ്രകൃതിയുടെ സ്നേഹമാണ്, കൈനീട്ടമാണ്. പ്രകൃതിയുടെ ഈ അനുഗ്രഹം വരും തലമുറകൾക്കായി നിലനിർത്തേണ്ടത് നമ്മുടെയെല്ലാം കടമയും കർത്തവ്യവുമാണ്. അതിനാൽ കാടുകൾ വെട്ടിനശിപ്പിക്കാതെയും പരിസ്ഥിതിയെ സംരക്ഷിച്ചും മഴക്കാലങ്ങളെ എന്നും നിലനിർത്തേണ്ടതുണ്ട്. മഴ പെയ്തുകൊണ്ട് ഭൂമിയെ കൂടുതൽ സുന്ദരവും ജീവസുറ്റതുമാക്കാം.
1: കേട്ടുതീർത്ത ശബ്ദങ്ങൾക്കപ്പുറം പ്രകൃതി ഭൂമിയോട് മന്ത്രിച്ച പ്രണയകാവ്യമായി മഴ മാറുകയാണ്. അതിൽ നിന്ന് പൊഴിയുന്ന ഓരോ തുള്ളിയും വെറുമൊരു ജലഗണമല്ല, അത് കരിഞ്ഞുണങ്ങിയ മണ്ണിലേക്ക് ജീവന്റെ പച്ചപ്പ് പടർത്തുന്ന പ്രകൃതിയുടെ അമൃതവർഷമാണ്. ജനാലപ്പടികളിൽ താളം പിടിക്കുന്ന തുള്ളികളായും കാറ്റിൻ്റെ വിരൽത്തുമ്പിൽ ഒലയുന്ന മരച്ചില്ലകളായും മഴ നമ്മുടെ ഓർമ്മകളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും. നഷ്ടപ്പെട്ട ബാല്യത്തെയും വിരഹത്തിൻ്റെ നോവിനെയും ഒടുവിലായി പുതിയൊരു നാളുകളുടെ പ്രതീക്ഷകളെയും മഴ നമുക്കായി സമ്മാനിക്കുന്നു. പെയ്തൊഴിയുമ്പോഴും മണ്ണിൽ ബാക്കി നിൽക്കുന്ന സുഗന്ധം പോലെ ഈ മഴക്കാലം നമ്മുടെ മനസ്സുകളിൽ മനോഹരമായൊരു ഓർമ്മയായി പെയ്തിറങ്ങട്ടെ.

മഴയായി പൊഴിയാം. മഴയുടെ പെരുമയെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന പി എൽ വിജയകുമാർ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അജിത അരവിന്ദ്, ശബ്ദസാന്നിധ്യം അനുജ ഭാസ്കർ, നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം അജിത അരവിന്ദ്.

ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ.

പ്രത്യേക പരിപാടി പ്രതിരോധം അതിജീവനം. 9:30 സംഗീത കച്ചേരി ആർ സുബ്ബലക്ഷ്മി അമ്മാളിന്റെ വീണ കച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം. അടൂർ പി കെ രമേശ് ഗഞ്ചിറ. കേൾക്കാം ഇന്ന് രാത്രി 9:30 സംഗീത കച്ചേരി.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ ഡി നീലകണ്ഠൻ. 6:00 ഉഷമലരി. 6:15 പ്രഭാതവന്ദനം, വെങ്കടേശ സുപ്രഭാതം, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ ആലപിച്ചത്.

നാളെ രാവിലെ 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് ജെന്നറ്റ് ജോൺ. നാളെ രാവിലെ 9:30 സംഗീത കച്ചേരി. എ അനന്തപത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ഗണേഷ് ഗോപാൽ ഘടം. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറിവാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും.

0: രഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യ രേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
1: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും അംഗീകാരം നൽകി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരമുണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വിഷയത്തിൽ നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് നൽകാൻ ബാക്കിയുള്ള നഷ്ടപരിഹാരം 1 മാസത്തിനുള്ളിൽ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ബാബുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വൈദ്യുതി ബോർഡ് സ്വീകരിക്കണമെന്നും കമ്മീഷൻ പറഞ്ഞു. ഹൈഡ്രോസെഫാലസ് രോഗത്തിന്റെ ചികിത്സയ്ക്കായുള്ള മെഡിക്കൽ ഉപകരണമായ സെറി ഡ്രെയിൻ ഹൈഡ്രോസെഫാലസ് ഷണ്ട് വീണ്ടും വിപണിയിലെത്തും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഉപകരണം HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് നിർമ്മിക്കുന്നത്. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL അറിയിച്ചു. സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെയുള്ള ഭാഗത്ത് രാത്രി 11 മുതൽ രാവിലെ 6 മണിവരെയാണ് നിയന്ത്രണം. ദേശീയപാത 66 തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. GFR പൈപ്പ് ലൈനിലെ തകരാറാണ് ദേശീയപാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ദേശീയപാത അതോറിറ്റി ഖേദം പ്രകടിപ്പിച്ചു. രാജ്യപുരോഗതിക്ക് ടാക്സ് കൺസൾട്ടന്റുമാരുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി M. ലിജു. GST 9 വർഷങ്ങൾ പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിയുടെ പട്ടയഭൂമിയിൽ വനം വകുപ്പ് തെറ്റായി സ്ഥാപിച്ച 7 ജണ്ടകൾ അധികൃതർ പൊളിച്ചു നീക്കി.

0: നൂറ്റാണ്ടിലധികമായി തുടർന്ന സ്റ്റാൻലി ജോസഫിന്റെ നിയമ പോരാട്ടത്തിനും ദുരിതത്തിനുമാണ് വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ അടിയന്തര ഇടപെടലിൽ പരിസമാപ്തിയായത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തടയുക, ഭൂഗർഭ ഉപരിതല ജലസ്രോതസ്സുകളിലെ മലിനീകരണം ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി സ്വീകരിക്കേണ്ട നടപടികൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് ഉയർന്ന് 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം. ശ്രേയസ് അയ്യറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള ആദ്യ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിലെത്തി. ഈ വർഷത്തെ തീർത്ഥാടനം നാളെ ആരംഭിക്കും. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.
2: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 6, 7, 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 3, 9, 31 തീയതികളിൽ പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 17, 24 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ തിരുവനന്തപുരം മുട്ടടയിലുള്ള സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ഈ മാസം ആദ്യവാരം ആരംഭിക്കുന്ന 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിടെക്, എംടെക്, എംസിഎ, ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫൈനൽ സെമസ്റ്റർ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഇവർ അഡ്മിഷൻ അല്ലെങ്കിൽ കൌൺസിലിംഗ് സമയത്ത് അവസാന സെമസ്റ്റർ വരെയുള്ള അസൽ മാർക്ക് ലിസ്റ്റുകൾ ഹാജരാക്കണം. താൽപര്യമുള്ളവർ സ്കിൽ സെന്റർ .ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 8547005087. മറ്റൊരു നമ്പർ 9495069307. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 8547005087. മറ്റൊരു നമ്പർ 9495069307. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എടത്തിരുത്തി ഗവൺമെന്റ് ഐടിഐയിൽ NCVT അംഗീകാരമുള്ള ദ്വിവത്സര ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. SSLCയോ അതിലധികമോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ SCDD ITIadmission.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 10-നകം അപേക്ഷ സമർപ്പിക്കണം. ആകെ സീറ്റുകളിൽ പട്ടികജാതിക്കാർക്ക് 80% പട്ടികവർഗ്ഗക്കാർക്ക് 10% മറ്റ് വിഭാഗക്കാർക്ക് 10% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ITI ഹെർബർട്ട് നഗറിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. NCVT അംഗീകാരമുള്ള 2 വർഷത്തെ കോഴ്സായ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ആകെ സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% പട്ടികവർഗ വിഭാഗത്തിനും ശേഷിക്കുന്ന 10% മറ്റ് വിഭാഗങ്ങളിൽ ഉള്ളവർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു.

പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരിക്കും. താൽപര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഈ മാസം 10 വരെ അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487244851555, മറ്റൊരു നമ്പർ 9497366243. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0487244855, മറ്റൊരു നമ്പർ 9497366243. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മാള അഷ്ടമിച്ചിറയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന 2 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. GCI.polyadmission.org എന്ന പോർട്ടലിലൂടെ ഈ മാസം 12 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 50 രൂപ. പ്രായപരിധിയില്ല. 10-ാം ക്ലാസ്സിൽ ലഭിച്ച ഗ്രേഡ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവേശനം നൽകുന്നത്. വിജയകരമായ പഠനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി ജോലി സാധ്യതകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0480289619 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0480289619. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.

0: ലക്ഷ്മി ടീച്ചറെ,
1: പറഞ്ഞു ആനു ടീച്ചറെ.
0: ഇത് നോക്കിയേ, ഈ ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്തൊരു മഴയാ. ഈ മഴയുടെ ശക്തി കാണുമ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം കൂടി ഇടിഞ്ഞു വീഴുമെന്ന എനിക്ക് സംശയം. പണ്ടൊക്കെ ഇളവപ്പാതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു താളം ഉണ്ടായിരുന്നല്ലേ. ഇതിപ്പോ അങ്ങനെയല്ല, തകർത്തങ്ങ് പെയ്യും. ടീച്ചറെ, ഈ വർഷത്തെ പ്രോജക്റ്റ് വിഷയം എന്താണെന്ന് ടീച്ചറിന് അറിയാമോ?
1: എന്തായിരുന്നു?
0: ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ, അഥവാ പ്രളയത്തെ പ്രതിരോധിക്കുന്ന വീടുകളുടെ രൂപകൽപ്പന. അതാണ് കൊടുക്കാന്ന് വിചാരിച്ചത്. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് കൊടുക്കണോന്ന്. പക്ഷേ ഈ മൺസൂണിന്റെ പാറ്റേൺ മാറി മാറി വരുന്ന കാണുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കറക്റ്റാണ് ടീച്ചറെ, ഞാനും ഈ മാപ്പിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പണ്ടൊക്കെ ഈ 10-30 വർഷമൊക്കെ കൂടുമ്പോൾ വരുന്ന ഒന്നായിരുന്നു ഈ വെള്ളപ്പൊക്കവും പ്രളയവും എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ കേൾക്കാൻ തുടങ്ങിയത്. അത് മാത്രമോ, ഈ പസഫിക് സമുദ്രത്തിലെ എൽനിനോ ലാനിന നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മഴയുടെ രീതി അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാറിയില്ലേ. കുറച്ച് സമയം കൊണ്ട് അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ക്ലൗഡ് ബേസ്റ്റ് പോലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെയൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നതിന് പകരം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതിനുവേണ്ടി ബിൽഡിംഗ് ഒക്കെ പണിയുന്ന രീതി തന്നെ മാറ്റണം. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് വിഷയം വളരെ നല്ലതാണ്.
0: അതെ, നമ്മളെപ്പോഴും പിള്ളേർക്ക് ടോപ്പിക്സ് കൊടുക്കുമ്പോഴേ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപന്യാസം ടൈപ്പ് പ്രോജക്റ്റുകളല്ലേ കൊടുക്കാറുള്ളത്. അവരത് എവിടുന്നെങ്കിലും നോക്കി എഴുതിക്കൊണ്ട് വരും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിസൈനിലേക്ക് കുട്ടികളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം.
1: തീർച്ചയായിട്ടും.
0: ആ, ശിവൻ സാർ വന്നല്ലോ. സാറേ, സാറേ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ മേഖലകളിലൊക്കെ ഒരുപാട് റിസർച്ചിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയല്ലേ. യഥാർത്ഥത്തിൽ ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി നടപ്പിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ സാറേ?
2: ഞാൻ നിങ്ങളുടെ ചർച്ച അവിടുന്ന് കേട്ടോണ്ട് വരായിരുന്നു. ആക്ച്വലി ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെള്ളത്തിന് തടഞ്ഞു നിർത്തി എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയായിരിക്കുമെന്ന്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ലിവിങ് വിത്ത് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. വെള്ളത്തോടൊപ്പം ജീവിക്കുക, വെള്ളത്തിനെ തടഞ്ഞു നിർത്തണ്ട, വെള്ളം വരും. അപ്പോൾ ആ നമ്മളാ വെള്ളത്തിൻ്റെ കൂടെ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ വെള്ളം ഉയർന്നാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറാതെ അല്ലെങ്കിൽ അതിനെ നമ്മളെ ബാധിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, ഇതാണ് ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലം. അതിന് രണ്ട് തരം

0: എഞ്ചിനീയറിംഗ് സമീപനങ്ങളാണ് നിലവിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും, പിന്നൊന്ന് വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും.
1: ഇത് രണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് സാറേ. ഞാനൊരു ഫിസിക്സ് ടീച്ചറാണല്ലോ, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഫിസിക്സിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം വെള്ളം ഉയരുമ്പോൾ ചുവരുകളിൽ വലിയ പ്രഷർ ഉണ്ടാകുമല്ലോ.
0: അതെ അതെ, കറക്റ്റ്. നമ്മൾ ഈ ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴോ മഴ വരുമ്പോഴോ ഒക്കെയുള്ള വെള്ളം ഒരു തരത്തിലും വീട്ടിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്ന രീതിയാണ്. അപ്പം നമ്മുടെ വാതിലുകളും ജനലുകളും ഒക്കെ പൂർണ്ണമായും വാട്ടർ ടൈറ്റ് ആക്കണം. ഇതാണ് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. മഴ പെയ്താലും വെള്ളപ്പൊക്കം വന്നാലും ഒന്നും വീട്ടിനകത്തേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്നും വെള്ളം കയറില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക വാട്ടർ പ്രൂഫ് മെംബ്രെയിൻസ് ഉപയോഗിക്കും, ഫ്ലഡ് ബാരിയേഴ്സ് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ ജനൽ പാളികളിൽ ഘടിപ്പിക്കും. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതായത് വെള്ളം ഒരു ത്രെഷോൾഡ് ലെവലിൻ്റെ മുകളിൽ ഉയർന്നു കഴിഞ്ഞാൽ, ഏകദേശം 3 അടിയാണെന്ന് തോന്നുന്നു, ടീച്ചർ പറഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം ഈ ചുവരുകൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. പുറത്തെ വോളയത്തിലുള്ള വെള്ളം ചുവരിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് കാരണം ചുവരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതിയായ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് ആണ്.
1: അതെന്താ ശിവൻ സാർ ഈ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ്?
0: അതായത് വീടിൻ്റെ അടിത്തറയിലൂടെയോ അല്ലെങ്കിൽ തറനിരപ്പിലുള്ള പ്രത്യേക ഭാഗങ്ങളിലൂടെയോ വെള്ളത്തിന് സുഖമായി ഒഴുകിപ്പോകാനായിട്ടുള്ള വഴി നൽകുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ വെള്ളം കയറിയാലും അധികം കേടുപാടുകൾ സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം നമ്മൾ ഈ താഴ്ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. പ്രത്യേക തരം പോളിമേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലോഡ് ബെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കോൺക്രീറ്റ് ചുമരുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെള്ളം കയറും എന്ന സങ്കല്പത്തിൽ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ലെവലിൽ ഇടപെടൽ നടത്തുക. രണ്ടാമത്തെ കാര്യം, അത് അങ്ങനെ ആയാൽ തന്നെയും നമ്മൾ ഈ താഴത്തെ നിലയിൽ വെള്ളം കയറാൻ ഭാഗമുള്ള പ്രദേശങ്ങളിൽ വിലപിടിപ്പുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വെള്ളം കയറിയാൽ കേടാവുന്ന തരം ഫർണിച്ചറുകളോ അങ്ങനെ യാതൊന്നും വയ്ക്കാനേ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് റൂംസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ ബെഡ്റൂംസൊക്കെ കഴിയുന്നതും മറ്റു ഭാഗങ്ങളിലേക്ക് ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ്, വെള്ളം എന്തായാലും കയറും എന്നുറപ്പുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നമ്മുടെ മെയിൻ സ്വിച്ച് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലോ ഒക്കെ ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അധികം മഴയോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് താഴത്തെ നിലയിൽ നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഈ നിർമ്മിതിയിൽ കൂടെ ഇത് സുഖമായി ഒഴുകിപ്പോകും. നമുക്ക് അസമിലൊക്കെ ഇത് ആക്ച്വലി അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെളിയൊക്കെ കഴുകി വൃത്തിയാക്കി താഴത്തെ നിലയിൽ പോയി താമസിക്കാം.
1: അടിപൊളി ഐഡിയ ആണ് സാർ. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ, കോൺക്രീറ്റ് മതിൽ കെട്ടി വെള്ളത്തെ എല്ലാം പ്രതിരോധിക്കാൻ നോക്കും. പക്ഷേ മഴക്കാലം വരുമ്പോൾ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴും. ശക്തിയോടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിനെ തടയുന്നതിനേക്കാളും നല്ലത് അതിന് വഴി ഒരുക്കി കൊടുക്കുന്നതല്ലേ? അതാണല്ലോ ഫ്ലൂയിഡ് ഡൈനാമിക്സിലും പറയുന്നത്. സാറേ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രോജക്റ്റിൽ മോഡൽസ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റേതൊക്കെ മോഡേൺ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണുള്ളത്? കുട്ടികൾക്ക് ഇത് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ?
0: മോഡൽ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആസാമിലുള്ളത് സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. തൂണുകളിൽ നിർത്തി വീട് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ താഴെ ഭാഗം നമുക്ക് ചിലപ്പോൾ ഒരു കാർ ഷെഡായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. വീടിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഈ തൂണിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗം മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ.
2: അത് പറഞ്ഞപ്പോഴാണ് സാറേ ഓർമ്മ വന്നേ, ഞാൻ ഈയിടെ ഈ കുട്ടനാട് വഴിയൊക്കെ പോയപ്പോഴേ അവിടെ ഈ ഇതുപോലെ വീടുകൾ ഉയർത്തി വെക്കുന്നതായിട്ട് കണ്ടു. ഈ ജാക്കൊക്കെ ഉപയോഗിച്ച് താഴെയിൽ നിന്ന് ഉയർത്തി വെക്കുന്ന ഈ ഒരു ടെക്നോളജി ഈ അടുത്ത് വാർത്തയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഒരു പാർട്ടാണോ?
0: അതെ അതെ, അതും ഈ ഫ്ലഡ് റെസീലിയൻ്റ് ആർക്കിടെക്ചറിൻ്റെ ഭാഗമാണ്. അതിനെയാണ് ഈ ഹൗസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള വീടുകളെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് രീതിയാണ്. രണ്ടാമത്തെ ഡിസൈൻ ആക്ച്വലി ഇതാണ്, ആംഫിബിയസ് ഹൗസസ്. അത് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അത് തവളകളെപ്പോലെ നമുക്ക് കരയിലും വെള്ളത്തിലും ഒരേപോലെ നിലനിൽക്കാൻ പറ്റുന്ന വീടുകളാണ്. അപ്പോൾ സാധാരണ സമയത്ത് ഇത് കരയിലുള്ള അടിത്തറയിലായിരിക്കും ഈ വീടുണ്ടാവുക.

0: എന്നാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇതിന് താഴെയുള്ള സ്പെഷ്യലൈസ്ഡ് ബ്ലോക്സ്, എക്സ്പാൻഡഡ് പോളിസ്റ്ററിൻ ബ്ലോക്സ് എന്നാണ് പറയാറ്, ഇത് കാരണം ഈ വീട് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങിക്കിടക്കും ഒരു ബോട്ട് പോലെ. വെള്ളം ഉയരുന്നതിനനുസരിച്ച് വീടും പൊങ്ങും. വീട് ഒഴുകി പോകാതിരിക്കാനായിട്ട് ഇതിനകത്ത് ഗൈഡ് പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഇറങ്ങാൻ നേരത്തെ താഴേക്ക് കൊണ്ടുവരാനും പറ്റും. നെതർലാൻഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ്. ഇനി ഒരു മെത്തേഡ് ഉള്ളത് മോഡുലാർ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സാണ്. അതായത് കുറഞ്ഞ ഭാരമുള്ളതും എന്നാൽ ശക്തവുമായ ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിമുകൾ ഉപയോഗിച്ച് LSGF എന്ന് പറയും, ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ട് വീട് കൊണ്ടുവന്ന് നമ്മൾ അസംബിൾ ചെയ്യും. നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്നൊരു വീട് അസംബിൾ ചെയ്യും. പരമ്പരാഗതമായി നമ്മൾ ഉണ്ടാക്കുന്ന വീടുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡെഡ് ലോഡ് കുറവായിരിക്കും. വെള്ളപ്പൊക്കത്തിൽ ഈ അടിത്തറയിലെ മണലിന് ചെറിയ ഇളക്കം തട്ടിയാൽ പോലും ഇത് നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കുന്ന വീടുകൾ പോലെ പെട്ടെന്ന് വീണ് തകർന്നു പോകത്തില്ല, വളരെ പെട്ടെന്ന് നിർമ്മിക്കാനും സാധിക്കും.
1: സാറി ആംഫീബിയസ് ഹൗസിൻ്റെയും പ്രീഫാബ് സ്ട്രക്ചേഴ്സിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ സോഷ്യൽ സയൻസിലെ വേറൊരു കാര്യം ഓർത്തത്. ഈ നെതർലാൻഡ്സിൽ റൂം ഫോർ റിവർ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കേരളത്തിലും വളരെയധികം ഡിസ്കഷനായതാണ്. അതായത് നമ്മുടെ നദികൾക്ക് വരുന്ന പ്രളയജലത്തെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് കൊടുക്കുക. കുട്ടികൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെമോഗ്രഫി കൂടെ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അതേസമയം വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അപ്പോൾ കുട്ടികൾ പ്രോജക്റ്റിൽ ഓരോ തരത്തിൽ ജിയോഗ്രഫിക് സ്ട്രക്ചേഴ്സിന് അനുയോജ്യമായിട്ടുള്ള റെസിലിയൻ്റ് ഡിസൈനുകളല്ലേ തിരഞ്ഞെടുക്കേണ്ടത്?
0: അതെ അതെ, നമ്മൾ എന്ത് ഡിസൈൻ എടുത്താലും ആ പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് യോജിക്കുന്ന രീതിയിലേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ.
2: ശരിയാണ് സാറേ. അതുപോലെ ഈ ഫ്ലഡ് റെസീലിയൻ്റ് വീടുകൾ ഉണ്ടാക്കുമ്പോഴേ പരമ്പരാഗത മെറ്റീരിയലുകൾക്ക് പകരം ഉപയോഗിക്കേണ്ട നിർമ്മാണ സാമഗ്രികൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വേറെ ആയിരിക്കുമല്ലോ, അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണമല്ലോ. എന്തായാലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചൂടുകട്ടയും സിമെൻറ്റും ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന് എന്തായാലും കേടുവരും അല്ലേ സാറേ?
0: അതെ അതെ, ചൂടുകട്ടകൾ കൊണ്ട് കെട്ടിയാലുള്ള പ്രശ്നം ഇത് വെള്ളം വലിച്ചെടുക്കും, ചുവരുകളുടെ ബലം കുറയും, ഈ പ്രശ്നം എന്തായാലും അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ പിള്ളേരോട് പറയുകയാണെങ്കിൽ പിള്ളേർക്ക് നമ്മൾ ഒരുപാട് ആധുനിക മെറ്റീരിയൽ പ്രൊജക്റ്റിൽ ചിലപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈ ടെറാക്കോട്ട ജാളി ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വായു സഞ്ചാരമുള്ള ക്യാവിറ്റി വാൾസ് ഉണ്ട്, ക്യാവിറ്റി ചുവരുകളെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറിയാലും വേഗത്തിൽ ഉണങ്ങും, ഈർപ്പം ഇതിനകത്ത് ഇങ്ങനെ നിൽക്കത്തില്ല. അതുപോലെ ഈ ഫൈബർ സിമെൻറ്റ് ബോർഡ്സ് ഉണ്ട്, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കമ്പോസിറ്റ്സ് ഉണ്ട്, ഫ്ലൈ ആൻഡ് ഫ്ലഷ് ബ്രിക്സ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഈ ഫ്ലഡ് റെസിലിയൻ്റ് ആർക്കിടെക്ചറിനകത്ത്. പിന്നെ ഉള്ളത് ഈ വീട്ടിന് നമ്മുടെ വീട്ടിലേക്ക് ഫ്രണ്ടിലെ മുറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലത്തും ഈ വെള്ളം താഴേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കോൺക്രീറ്റ് പാകി വച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ പെർഫറേറ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ്സ് അല്ല പെർമിയബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം അതിലൂടെ മണ്ണിലേക്ക് ഒഴുകി പോകാൻ പറ്റും. അപ്പോൾ വെള്ളത്തിന് പോകാനായിട്ടുള്ള ഇടം കൂടെ നമ്മൾ കൊടുക്കണം.
1: പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ കോൺക്രീറ്റ് വരുന്നതിന് മുന്നേ ഉള്ള മൺമുറ്റങ്ങളൊക്കെ പോയതാണ് ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ടിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് എനിക്ക് തോന്നണേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രോജക്റ്റ് ഡിസൈനിൽ കുട്ടികൾ വെറും വീടിൻ്റെ പ്ലാൻ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ആ വീടിൻ്റെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റിനെ എങ്ങനെ ഒരു സ്പോൺസ് സിറ്റി കോൺസെപ്റ്റ് പോലെ എങ്ങനെ മാറ്റാമെന്ന് കൂടി അവർ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ, വീടിന് ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുക, അതുപോലെ ഈ സ്വാഭാവികമായിട്ടുള്ള തോടുകൾ നിലനിർത്തുക, മഴവെള്ള സംഭരണികളൊക്കെ ഉണ്ടാക്കുക, അപ്പോൾ അതൊക്കെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിരിക്കും.
2: അടിപൊളി ഐഡിയ ആണ്. ഇപ്രാവശ്യം നമുക്ക് പ്രോബ്ലം സോൾവിങ് ടെക്നിക്കിലൂടെ നമ്മുടെ കുട്ടികളെ ഇതെല്ലാം ചെയ്യട്ടെ, എന്നാലേ ഓരോ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഇത് ഓരോ സ്റ്റേജസ് ആയിട്ട് തിരിച്ച് ചെയ്യിപ്പിക്കാമെന്ന് തോന്നും.
1: അതെന്തൊക്കെയാണ് ടീച്ചറേ?
2: നാലഞ്ച് ഘട്ടമുണ്ട് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സർവേ ആൻഡ് മാപ്പിംഗ്.
1: ആ അതായത് ഡേറ്റ കളക്ഷൻ.
2: അതെ, കുട്ടികൾ അവരുടെ പ്രദേശത്ത് മുൻപ് വെള്ളം കയറിയിട്ടുള്ളതിൽ പരമാവധി അളവ് എത്ര വരെയാണെന്ന് നോട്ട് ചെയ്യണം. പിന്നെ ആ സ്ഥലത്തെ മണ്ണിൻ്റെ തരം ഏതാണെന്നും കണ്ടെത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. അപ്പോൾ ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഫ്ലഡ് റെസീലിയൻ്റ് വീടിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, പ്രോട്ടോടൈപ്പിംഗ്, അതായത് മോഡൽ നിർമ്മാണം. നമ്മൾ ഉപയോഗശൂന്യമായ കാർഡ്ബോർഡോ വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാം. അടുത്ത സ്റ്റേജ് നാലാമത്തെ സ്റ്റേജാണ് ടീച്ചറെ, അതിൽ ടെസ്റ്റിംഗ് ചെയ്യണം. അതായത് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡൽ ഏതെങ്കിലും ഒരു ചെറിയ ടബിലോ അല്ലെങ്കിൽ വെള്ളമുള്ള പാത്രത്തിലോ വെച്ചിട്ട് കൃത്രിമ

0: ഭയങ്കരമായിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് നോക്കണം. ഇതെങ്ങനെയാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്, ഇത് തകരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ വെള്ളത്തിന് ഒഴുകാനുള്ള സ്പേസ് ഇതിൽ കിട്ടുന്നുണ്ടോ, അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും.
1: ഗ്രേറ്റ് ഐഡിയ ടീച്ചറേ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെസ്റ്റിംഗ് സ്റ്റേജ് ആണ് ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചർ പഠിക്കുന്ന മാത്രമല്ല, ഫിസിക്സിനോടൊക്കെ അവർക്ക് താല്പര്യം വരും. ഒരു പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് ഒരു സാധനം ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ പല സ്റ്റേജസ് എന്താണ്. വെറുതെ നമ്മൾ ഈ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി ആദ്യം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് കുട്ടികൾ തന്നെ ഇതുണ്ടാക്കുന്നത്.
0: ലക്ഷ്മി ടീച്ചറേ, ആ ചാർട്ട് പേപ്പർ ഇങ്ങനെ എടുത്തോ, നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കാം.
2: അതന്നെ ഇപ്പം തന്നെ ചെയ്യാം.
3: പ്രതിരോധം, അതിജീവനം, ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

ആകാശവാണി ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം. അടൂർ പി കെ രമേശ് ഗഞ്ചിറ. ആദ്യം മായാമാളവ ഗൗളരാഗത്തിൽ ദേവദേവ കലയാമി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി രൂപകതാളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണകച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേഷ് ഗഞ്ചിറ. അവസാനമായി ഭൈരവി രാഗത്തിൽ ജനനീ മാമവ എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിച്ച വീണകച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം തേനും വയമ്പും എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ചത്.

അടുത്തതായി എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നൽകി ചിത്രപാടിയത്.

വരികൾ കൈതപ്രന്താമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര, ഗായകൻ എം ജി ശ്രീകുമാർ, ചിത്രം മുദ്ര.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി നീലകണ്ഠൻ.
3: ആരാണ് നല്ല മനുഷ്യൻ? ആരെയാണ് സമൂഹം നല്ലവനായി കണക്കാക്കുക? എല്ലാവർക്കും നല്ലവരാകാൻ കഴിയുമോ? ഒരു നല്ല ആൾക്ക് ചീത്തയാകാതെ നിലനിൽക്കാൻ കഴിയുമോ? നമുക്കെല്ലാമുള്ള സംശയങ്ങളാണ് ഇതൊക്കെ. ആരാണ് നല്ല ആൾ എന്നാദ്യം നോക്കാം. സത്യം വധ ധർമ്മം ചര എന്നാണ് സനാതനധർമ്മം ഉപദേശിക്കുന്നത്. സത്യം പാലിക്കുക, ധർമ്മം അനുഷ്ഠിക്കുക എന്നതാണ് ഒരുവൻ്റെ പ്രഥമ കർത്തവ്യം. സത്യം മാത്രമേ നിലനിൽക്കൂ. താത്കാലിക നേട്ടം ഉണ്ടാക്കിയേക്കാമെങ്കിലും അസത്യം നിഷിദ്ധമാണ്. പ്രിയമാണെങ്കിൽ പോലും അസത്യം പറയരുത്. സത്യത്തിൻ്റെ ഭാഗമാണ് വാക്കുപാലിക്കൽ. ജീവൻ നഷ്ടമായാലും സത്യത്തെ വെടിയരുത്. കാരണം ലോകത്തിന് ഹിതം സത്യപാലനമാണ്. ഒരു നല്ല ആൾക്ക് വേണ്ട ആദ്യ ഗുണം സത്യപാലനം തന്നെ. രണ്ടാമത്തെ ഗുണം ധർമ്മനിഷ്ഠയാണ്. ഏതൊരു കർമ്മം ചെയ്യാനാണോ ഈശ്വരൻ തന്നെ നിയോഗിച്ചിരിക്കുന്നത് അത് പൂർണ്ണ സമർപ്പണത്തോടെ നിർവഹിക്കുക എന്നതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും ധർമ്മം വ്യത്യസ്തമാണ്. സ്വധർമ്മം അനുഷ്ഠിക്കുക ആണ് വേണ്ടത്. എത്ര മഹത്തരമാണെങ്കിലും പരധർമ്മം അനുഷ്ഠിക്കാൻ തുനിയരുത്. പ്രതിഫലേച്ഛ കൂടാതെ ഈശ്വരനോടുള്ള കടമയായി വേണം ധർമ്മത്തെ വീക്ഷിക്കാൻ. വേണ്ട മറ്റൊരു ഗുണം പരോപകാര തൽപരതയാണ്. താൻ കൂടി ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന് ആവും വിധം നന്മ ചെയ്യുക. മനുഷ്യന് മാത്രമല്ല സകല ചരാചരങ്ങൾക്കും ഉപകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. ചുരുങ്ങിയത് തിന്മ പ്രവർത്തിക്കാതിരിക്കുകയെങ്കിലും വേണം. ഒരു നല്ല മനുഷ്യൻ അറിവ് സമ്പാദിക്കാനും അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും എപ്പോഴും ശ്രമിക്കണം. അറിവിനോളം പോകുന്ന സമ്പത്ത് വേറെയില്ല. വിദ്യാദാനത്തോളം മഹത്തായ ദാനവുമില്ല. ഭയരാഹിത്യം ഒരു നല്ല മനുഷ്യനുണ്ടാകേണ്ട മറ്റൊരു ഗുണമാണ്. പ്രത്യേകിച്ച് മരണഭയം. ജനിച്ചാൽ മരണമുണ്ടെന്നും മരണം ഈശ്വരനിശ്ചയമാണെന്നും അതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ലെന്നും മനസ്സിലാക്കണം. അവസാനമായി ഈശ്വരഭക്തി ഒരു നല്ല മനുഷ്യന് അവശ്യം ആവശ്യമാണ്. താൻ ഈശ്വര സൃഷ്ടിയാണെന്നും തൻ്റെ ചെയ്തികളെല്ലാം ഈശ്വരേച്ഛയാലാണെന്നും മനസ്സിലാക്കി കർമ്മം ചെയ്യണം. ചുരുക്കത്തിൽ, സ്വന്തം ആഗ്രഹങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കാതെ അന്യൻ്റെ ദുഃഖം മാറ്റാൻ പരിശ്രമിക്കുന്നവർ, ആരോടും ശത്രുത പുലർത്താത്തവർ, ഈശ്വരനിൽ ഭക്തിയുള്ളവർ, ലൗകിക വിഷയങ്ങളിൽ താൽപ്പര്യമില്ലാത്തവർ, തൻ്റെ കർമ്മം പൂർണ്ണതയോടെ നിർവഹിക്കുന്നവർ, ഇവരാണ് നല്ല മനുഷ്യർ. ആർക്കും ശ്രമിച്ചാൽ നല്ലവനാകാൻ കഴിയും. നല്ലവന് ചീത്തയാകാതിരിക്കാനും കഴിയും മനസ്സുവെച്ചാൽ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ ഡി നീലകണ്ഠൻ.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: 11 for India, while Vaibhav Suryavanshi has been kept on bench. The men in blue will look to bounce back from the shocking 2-0 defeat to Ireland in the last series. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. സമയം 11:10 കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യത.